ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 9, കൊല്ലവർഷം 1201 ഇടവം 16, 2026 മെയ് 30 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53:38. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: അത പരീക്ഷ്യകർത്തവ്യം. പണ്ട് ഒരു പണ്ഡിതൻ രാമായണത്തിലെ പ്രധാന ശ്ലോകമേതാണ്, അതിലെ പ്രധാന പാദമേതാണ് എന്ന് അന്വേഷിച്ചു നടന്നുവത്രേ. രാമം ദശരഥം വിദ്ധി എന്നു തുടങ്ങുന്ന പദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചില കാവ്യങ്ങൾ അങ്ങനെയാണ്. അവയിൽ എവിടെയോ ആറ്റിക്കുറുക്കിയ ഒരു സൂത്രവാക്യം കാണാം. കവി എഴുതുന്ന കാവ്യത്തിന്റെ അല്ലെങ്കിൽ നാടകത്തിന്റെ ഏറ്റവും വലിയ തത്വവും അതായിരിക്കും. ആ താക്കോലെടുത്തു തുറന്നാലേ കാവ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന്, കുമാരനാശാന്റെ വീണപൂവിനെ ആകപ്പാട് നോക്കിയാൽ ഹാ പുഷ്പമേ എന്നതിലും, ലീലയെ കരുതുവതിഹ ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം എന്നതിലും സംഗ്രഹിച്ചിരിക്കുന്നതായി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാളിദാസന്റെ കൃതികളിലും നമുക്ക് ഇതു കാണാം. ശാകുന്തളത്തിന്റെ അന്തസ്സത്ത ഏതു വരിയിലാണിരിക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന ഒരു ശ്ലോകമുണ്ട്. ശകുന്തള ഗാന്ധർവ വിവാഹം കഴിച്ചതും ഗർഭിണിയായതുമറിഞ്ഞ താതകണ്വൻ അവളെ ഭർതൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ധാത്രിയായ

0: ഗൗതമിയും ശാർങ്കരവൻ ശാരദ്വതൻ എന്നുപേരുള്ള രണ്ട് മുനികുമാരന്മാരും അവളെ അനുഗമിച്ചു. ദുർവാസാവിന്റെ ശാപം കാരണം ദുഷ്യന്തൻ ശകുന്തളയെ ഉപേക്ഷിച്ചു. അവൾ രാജസദസ്സിൽ അപമാനിതയായി. എല്ലാവരാലും പരിഹസിക്കപ്പെട്ട ശകുന്തള രാജസദസ്സിൽ നിന്നു തേങ്ങി. തുടർന്ന് അശരണയായ ശകുന്തള തിരികെ പോരാൻ തുനിയുമ്പോൾ അവളെ തടഞ്ഞു നിർത്തി ശാർങ്കരവൻ പറയുന്ന ശ്ലോകമാണിത്: അതഃ പരീക്ഷ്യകർത്തവ്യം വിശേഷാത് സംഗതം രഹ അജ്ഞാതഹൃദയേഷ്വേവം വൈരീഭവതി സൗഹൃദം. അച്ഛനില്ലാത്ത സമയത്ത് ആരും അറിയില്ല എന്നു കരുതി ശകുന്തള ദുഷ്യന്തനുമായി നടത്തിയ കൂട്ടുകൂടലുകൾ, പരസ്പര വിശ്വാസത്തോടെയുള്ള അവരുടെ സംഗമങ്ങൾ, അതെല്ലാം ഇങ്ങനെ പരിണമിക്കുമെന്ന് ആരും കരുതിയില്ല. കാട്ടിൽ വസിക്കുന്ന കാലത്ത് അത്ര കണ്ട് വികാരവിവശനായിരുന്ന സൗമ്യനും മൃദുഭാഷിയുമായിരുന്ന നൃപൻ കൊട്ടാരത്തിലെത്തിയതോടെ വിധം മാറി. അതുകൊണ്ട് പരീക്ഷിച്ചറിഞ്ഞതിനുശേഷം മാത്രമേ രഹസ്യമായിട്ടുള്ള ഏതൊരു സമാഗമവും ചെയ്യാവൂ എന്നാണ് കവി നമ്മെ പഠിപ്പിക്കുന്നത്. വിശേഷാദ് എന്ന വാക്കിന് വളരെ വ്യാപകമായ ഒരർത്ഥം കൂടിയുണ്ട്. അനസൂയ പ്രിയംവദമാരുടെ സാന്നിധ്യത്തിൽ ശകുന്തളയും ദുഷ്യന്തനും ഒരുമിച്ചിരുന്ന് തമാശകൾ പറഞ്ഞതോ അനുരാഗത്തോടെ സംസാരിച്ചതോ നോട്ടം കൈമാറിയതോ ഒന്നും അത്ര വലിയ കാര്യമല്ല. പക്ഷേ രഹസ്യമായ സംഗമം ഒഴിവാക്കുക തന്നെ വേണമായിരുന്നു. പരീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ചെന്നെത്തുന്നത് ഇത്തരം ദുരനുഭവങ്ങളിലായിരിക്കും. പരീക്ഷിക്കുക എന്ന വാക്കിന് മനസ്സിലിട്ടു പാകപ്പെടുത്തുക, ചിന്തിച്ചു മാത്രം പ്രവൃത്തിയിലേക്കു കടക്കുക എന്നാണ്. പരസ്പരമറിയാത്ത ഹൃദയങ്ങളുടെ സുഹൃത് ബന്ധം ഇപ്രകാരം വൈരത്തിൽ പര്യവസാനിക്കുന്നു എന്നാണ് ശാർങ്കരവൻ ശകുന്തളയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നത്. കാളിദാസൻ പറഞ്ഞതായ ഈ വരികൾ വെറും ആസ്വാദകർക്ക് മാത്രമുള്ളതല്ല, ഒരു ശകുന്തളയെ ഓർമ്മപ്പെടുത്താൻ മാത്രമല്ല കവി ഈ വരികൾ എഴുതുന്നത്. ഭാരതത്തിലെ ഓരോ പെൺകുട്ടിയോടുമാണ് കവി ഇത് പറയുന്നത്. ഇന്നത്തെ ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാങ്കേതികതയുടെ ലോകത്തിൽ ഓരോ പെൺകുട്ടിയും ഈ പരീക്ഷണം നടത്തി തന്നെ വേണം പരിചിതമല്ലാത്ത ലോകത്തിലേക്ക് ചെല്ലുവാനും അജ്ഞാതരുമായി കൂട്ടുകൂടാനും.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ സരിത മഹേശ്വരൻ.
2: ആകാശവാണി FM വാർത്തകൾ.
3: അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിനുപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണനാണയങ്ങളും സ്വർണ്ണക്കട്ടികളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാസർഗോഡ് ജില്ലയുടെ വികസനം ലക്ഷ്യമിട്ട് 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ മുൻതൂക്കം നൽകിയാണ് കരട് പദ്ധതി തയ്യാറാക്കിയത്. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്ത് 2nd ഫൈനലിസ്റ്റുകളായി.
2: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, വയോജനങ്ങളും വയോജന വകുപ്പും. നോവൽ പാരായണത്തിൽ തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായൺ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറുമായി അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 നേർവഴി. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ മികച്ച റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്നു. 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 വിപണി. 7:25 വാർത്തകൾ. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ.
3: This is Akashvani, the news read by Tanvi Khurana. Union Home Minister Amit Shah has said the government is considering assigning additional areas of responsibility to the Border Security Force BSF to make it more effective in dealing with emerging security challenges. Mr. Shah made the remarks while interacting with the BSF personnel at Bhuj in Gujarat yesterday after inaugurating 2 strategically crucial new border outposts on the India-Pakistan border. Mr. Shah said in the 60th year of the BSF's establishment, a decision has been taken to completely transform the BSF's concept of border security. He announced the establishment of a quadrangular security grid, introducing a new concept of territorial security to replace the traditional approach of mere border security.
4: We have decided to completely transform the concept of the BSF's border security. In the coming days, we will create a security grid based on a 4-dimensional concept. And instead of focusing solely on border security, we will introduce a new concept of territorial security. Under the Smart Border Security Project, we are working to strengthen the security grid along the entire border with Bangladesh and Pakistan.
3: The government has asked public sector oil marketing companies to set up liquefied petroleum gas LPG reserves for at least 30 days as West Asia conflict persists, disrupting global energy supplies. Joint Secretary at the Ministry of Petroleum and Natural Gas Sujata Sharma stated this while talking to the reporters yesterday during the inter-ministerial press briefing on the West Asia conflict.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിലടുത്ത ഗാനം ചിത്രപാടിയത് രചന കൃഷ്ണധൂലി, സംഗീതം TS രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മധു ബാലകൃഷ്ണൻ പാടിയത്, രചന ജയൻ പള്ളുരുത്തി, സംഗീതം ജേഴ്സൺ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് വൈകിട്ട് 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്, വൈകുന്നേരം 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9778436265, 9778436265. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 85 47 07 07 73, 85 47 07 07 73. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ഇനി പറയുന്ന ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്: നേന്ത്രൻ, അമ്പലകദളി, റോബസ്റ്റ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8075220268, 8075220268. PDMC പെറ്റ് ഡ്രോപ്പ് മോർ ക്രോപ്പ്, ഈ പദ്ധതിക്ക് https://pdmc.da.gov.in എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 1800425252 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. 1800425252. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും https://pa.kerala.kerala.gov.in എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9037824026, 9037824026. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 23,800 രൂപ, കൊപ്ര ക്വിന്റലിന് 14,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400, അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS 4 25,450 രൂപ, RSS 5 25,150 രൂപ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. പ്രധാന പത്രവാർത്തകൾ.

0: സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവകാലത്ത് 3 ദിവസം അവധി നൽകുമെന്നും പൊതു ഇടങ്ങൾ സ്ത്രീ സൌഹൃദമാക്കുമെന്നും ഉറപ്പു നൽകി നിയമസഭയിൽ UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ TU കുരുവിള അന്തരിച്ചു. നീറ്റ് UG ചോദ്യചോർച്ചയിൽ യുവജനങ്ങളുടെ ആശങ്കകളെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. ഗുസ്തി താരം വിനേഷ് ഫൊഗട്ടിന് ഏഷ്യൻ ഗെയിംസിന്റെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാമെന്ന ഡൽഹി ഹൈക്കോടതി വിധിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. ഫൊഗട്ട് രാജ്യത്തിന് അഭിമാനമാണെന്ന് പറഞ്ഞാണ് സുപ്രീംകോടതി ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത്. IPL സീസണിൽ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ഋഷഭ് പന്ത് ലക്നൌ സൂപ്പർ ജയന്റ്സ് ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞു.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സമയം 6:33.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കനകതൂലികേ കാനനപ്രാന്തമേ മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൽ

മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റ താമീ മൺപ്രദീപകം, അഴകൊഴുകുന്ന ജീവിതപ്പൂക്കളം, വഴിയരികിലെ വിശ്രമത്താവളം, കഴുകനിജ്ജടം കാത്തു സൂക്ഷിക്കുന്ന കഴുമരം, ഹാ ഭ്രമിച്ചു ഞാൻ തെല്ലിട, അഴലിലാനന്ദലേശമിട്ടെപ്പോഴും

സ്വജനവേഷം ചമഞ്ഞവരേകിടും സുമമനോഹര സുസ്മിതാകൃഷ്ടനായി അടിയുറയ്ക്കാതെ മേൽപോട്ടുയർന്നുപോയലകടലിൻ്റെ ആ

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ മണിനാദം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ശ്രീയുക്ത വർമ്മ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ചാവം കിടക്കുമ്പോഴാ പൊളിച്ച തമാശ.
0: കൊച്ചി FM ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
8: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
0: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
9: കണ്ണു തുറക്കാതെ മോളിന്റെ അച്ഛനോട് പറ. ഇപ്പൊ മോളെന്താ കാണുന്നത്?
10: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
9: അത് മോളെ കണ്ണു തുറന്ന് കണ്ട ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
10: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 ആത്മസഖി ആകാശവാണി.
11: മൻ കി ബാത്ത്.
12: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
11: ഞായറാഴ്ച രാവിലെ 11:00
12: ആകാശവാണിയുടെ വെബ്സൈറ്റിലും

0: ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
0: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഇന്ന് വൈകിട്ട് 6:30 കിസാൻ വാണിയിൽ സമ്മിശ്ര കൃഷിയുടെ ആനന്ദം. പാനായിക്കുളത്തുള്ള MK അബ്ബാസ് കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.

പാനായിക്കുളത്തുള്ള എം കെ അബ്ബാസ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. കരിങ്കോഴികളുടെ പരിപാലന രീതികൾ. പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:30 കിസാൻ വാണിയിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 43:25. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവേ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ്.

0: പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് സിബിഎസ്ഇ കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ദസനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, കെ ടി ഡി സി ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ സിപിഐഎം അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന കെ പി ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ 2-ാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ കോഴിക്കോട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ

0: അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണനാണയങ്ങളും സ്വർണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത് ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത് ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത് ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102 ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം. സകലത്തിലും ആത്മനിയന്ത്രണം പാലിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ പ്രാഥമിക കർത്തവ്യം. സകലത്തിലും ആത്മനിയന്ത്രണം പാലിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ പ്രാഥമിക കർത്തവ്യം. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാതകളിലൊന്നായ NH-47A കേരളത്തിലാണ്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ചോദ്യമൊരിക്കൽ കൂടി: ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാതകളിലൊന്നായ NH-47A കേരളത്തിലാണ്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്.

കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ ദൃശ്യമോഹനം ഡാൻസ് ഫെസ്റ്റിവൽ രാവിലെ 10:30 മുതൽ. കേരള ഹിസ്റ്ററി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ എസ് മുരളീധരന്റെ പ്രഭാഷണം മഹാകവി ജിയോ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണിക്ക്. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

നാട്ടുവിശേഷത്തിലേക്ക്. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5 മണിക്ക് സെമിനാർ. ഫിലിം ഫെഡറേഷന്റെ ഓപ്പൺ ഫോറം, സംവിധായകൻ കമലുമായുള്ള അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര പ്രദർശനം.

സേവനവാർത്ത. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമാരനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9446723714 94 46 72 37 14.

0: കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനമാരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 വരെ തുടരും. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: ഉണ്ട, മലയാള ഭാഷയിലുള്ള ഉണ്ട എന്ന പദത്തിന്റെ വിവക്ഷകളെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഉരുണ്ട എന്ന അർത്ഥത്തിൽ പൊതുവേ ഉപയോഗിക്കാറുള്ള ഉണ്ട എന്ന പദം ഉരുണ്ട വസ്തുക്കളെയും പൊക്കം കുറഞ്ഞ് വണ്ണം കൂടിയ മനുഷ്യരെയും സൂചിപ്പിക്കുവാൻ സമൂഹം പ്രയോഗിക്കുന്നു. ഉണ്ടക്കണ്ണൻ, ഉണ്ടക്കണ്ണി എന്നിങ്ങനെ കണ്ണുകൾക്ക് ഉണ്ട എന്ന വിശേഷണം നൽകാറുണ്ട്. മുഴ, കട്ട, ഗോളം എന്നിങ്ങനെ ഉണ്ടയ്ക്ക് നിഘണ്ടുവിൽ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. വെടിയുണ്ട എന്ന പ്രയോഗവും സർവ്വസാധാരണമാണ്. വെടിക്കോപ്പുകളിൽ അഥവാ തോക്കുകളിൽ ഉപയോഗിക്കുന്ന കൂർത്ത ലോഹനിർമ്മിതമായ ഒരു വസ്തുവിനെ വെടിയുണ്ട പ്രതിനിധാനം ചെയ്യുന്നു. പൊതുവെ EM ആണ് ഇതിന് ഉപയോഗിക്കുന്ന ലോഹം. മുമ്പ് EM കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉള്ള ഗോളാകൃതിയിലുള്ള വസ്തുക്കളാണ് തോക്കുകളിൽ ലക്ഷ്യഭേദനത്തിന് ഉപയോഗിച്ചിരുന്നത്. ഈ ഗോളാകൃതിയിൽ നിന്നാണ് വെടിയുണ്ട എന്ന പേര് വന്നത്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് 2019 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രത്തിന്റെ പേരും ഉണ്ട എന്നതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പിന് വേണ്ടി കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡിലെ പ്രശ്ന സങ്കീർണ മേഖലയിലേക്ക് അയക്കപ്പെടുന്ന 9 അംഗ കേരള പോലീസ് സംഘത്തിന്റെ കഥയാണ് ഈ ചലച്ചിത്രത്തിൽ പറയുന്നത്. ചലച്ചിത്രത്തിലുള്ള തോക്കിന്റെ സംഘർഷാത്മക സാധ്യതകളോട് ഉണ്ട എന്ന ചലച്ചിത്രനാമം ബന്ധപ്പെട്ടു നിൽക്കുന്നു. അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ കുഴച്ച് ആവിയിൽ വേവിച്ച് ഉണ്ടാക്കുന്ന ഗോളാകൃതിയായ നാടൻ പലഹാരത്തെയും ഉണ്ട എന്ന് വിവക്ഷിക്കുന്നു. സാധാരണയായി തേങ്ങ ചിരണ്ടിയത് ചേർത്താണ് ഇതിനുള്ള പൊടി കുഴയ്ക്കുന്നത്. കയ്യിലൊതുങ്ങുന്ന വലുപ്പത്തിൽ ഉള്ളം കയ്യിലിട്ട് ഉരുട്ടിയാണ് ഇതിന് രൂപം കൊടുക്കുന്നത്. ഉരുണ്ട ആകൃതിയിൽ നിന്നായിരിക്കാം ഉണ്ട എന്ന പേരുണ്ടായത്. അരിയുണ്ട, ഔലോസുണ്ട, ഗോതമ്പുണ്ട, എള്ളുണ്ട എന്നിങ്ങനെ ഉണ്ടപ്പലഹാരങ്ങൾ പലവിധമുണ്ട്. തെക്കൻ കേരളത്തിൽ ഗോതമ്പും വാഴപ്പഴവും ശർക്കരയും ചേർത്ത് എണ്ണയിൽ വറുത്തുണ്ടാക്കുന്ന മറ്റൊരു പലഹാരമാണ് ഉണ്ടംപൊരി. മധ്യകേരളത്തിൽ ഇത് ബോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉണ്ട എന്ന പ്രയോഗം ഭക്ഷണം കഴിച്ച എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഉണ്ട ചോറിഞ്ഞ് നന്ദി വേണം എന്നൊരു പഴഞ്ചൊല്ലും പ്രയോഗത്തിലുണ്ട്. ഉണ്ട ഉണ്ണി ഓടിക്കളിക്കും, ഉണ്ണാത്ത ഉണ്ണി ഇരുന്ന് കളിക്കും. ഉണ്ട ചോറിൽ കല്ലിടരുത്, ഉണ്ട വീട്ടിൽ കുണ്ട തൂക്കരുത്, ഉണ്ട

0: എങ്കിൽ ഓണം പോലെ, അല്ലെങ്കിൽ ഏകാദശി. ഉണ്ടതും കണ്ടതും ലാഭം, മരത്തിൽ കിടന്നത് ലോഭം. ഉണ്ടവൻ അട കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്. ഉണ്ടവനോടെ ഉരുള വാങ്ങാവൂ. ഉണ്ടാലൊന്നുറങ്ങണം, ഉറങ്ങിയാലൊന്നുണ്ണണം. ഉണ്ടുകൊഴുത്ത ഞണ്ട് അളയിലിരിക്കുമോ? എന്നിങ്ങനെ അനേകം പഴഞ്ചൊല്ലുകളും ഉണ്ട എന്ന വാക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

0: അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇന്ന് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 9495999667 എന്ന നമ്പറിൽ വിളിക്കുക. 9495999667.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: ഉപഭോക്താക്കൾ അറിയാൻ.
4: പുതിയ വാഹനം വാങ്ങുന്ന ഉപഭോക്താവിന് തകരാറുകൾ ഇല്ലാത്ത വാഹനം ലഭിക്കാനുള്ള അവകാശമുണ്ട്. പുത്തൻ വാഹനം വാങ്ങി ദിവസങ്ങൾക്കുള്ളിൽ വർക്ക്ഷോപ്പ് കയറിയിറങ്ങേണ്ടി വരുന്നത് വാഹനത്തിന്റെ തകരാറിനെയും പോസ്റ്റ് സെയിൽസ് സർവീസിലെ പോരായ്മയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. ഡ്രൈവറായ പെരുമ്പാവൂർ പുല്ലുവഴി ജോയ് വർക്കി സ്വയം തൊഴിലിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നതിനായി 2,06,000 രൂപയ്ക്ക് ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന SSML മോട്ടോഴ്സിൽ നിന്നും ഒരു പിയാജിയോ ആപ്പെ മിനി പിക്കപ്പ് വാൻ വാങ്ങി. വാഹനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണനിലവാരത്തെയും പ്രവർത്തനക്ഷമതയെയും കുറിച്ച് പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ഉറപ്പുകളിലും പരസ്യങ്ങളിലും പരാതിക്കാരനായ ജോയ് വർക്കി വിശ്വസിച്ചാണ് വാഹനം വാങ്ങിയത്. കോർപ്പറേഷൻ ബാങ്കിൽ നിന്നും 1,75,000 രൂപ വായ്പയെടുത്താണ് ജോയ് വർക്കി വാഹനം വാങ്ങിയത്. പ്രതിമാസം 4,566 രൂപ വീതം EMI ബാങ്കിൽ അടക്കേണ്ടി വന്നു. വാഹനം വാങ്ങി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്പീഡോമീറ്റർ തകരാർ, ബ്രേക്ക് പ്രശ്നങ്ങൾ, തുടർച്ചയായ എഞ്ചിൻ തകരാറുകൾ, സ്റ്റാർട്ടിംഗ് ട്രബിൾ, പെട്ടെന്ന് വാഹനം ഓഫായി പോകൽ, അസ്വാഭാവികമായ വിറയൽ, തുരുമ്പെടുക്കൽ ഉൾപ്പെടെയുള്ള നിരവധി തകരാറുകൾ വാഹനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ എതിർകക്ഷിയുടെ സർവീസ് സെന്ററുകളിൽ പലതവണ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും ഈ തകരാറുകളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടില്ല. ഇതുമൂലം തനിക്ക് കനത്ത വരുമാന നഷ്ടവും കഠിനമായ ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങളും ഉണ്ടാക്കി എന്ന് കാട്ടി ജോയ് വർക്കി എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ പരാതി സമർപ്പിച്ചു. വാഹനത്തിന്റെ വിലയായ 2,06,000 രൂപ 12% വാർഷിക പലിശ സഹിതം തിരികെ ലഭിക്കാനും നഷ്ടപരിഹാരമായി 1,00,000 രൂപ ലഭിക്കാനും വേണ്ടിയാണ് ജോയ് വർക്കി ഉപഭോക്തൃ കോടതിയിൽ ഫയൽ ചെയ്ത പരാതിയിൽ ആവശ്യപ്പെട്ടത്. കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകി. പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിനു വേണ്ടി റീജിയണൽ മാനേജറും SSML മോട്ടോഴ്സിനു വേണ്ടി മാനേജറും അവരുടെ രേഖാമൂലമുള്ള മറുപടി കോടതിയിൽ ഫയൽ ചെയ്തു. വാഹനം വാങ്ങിയത് ഒരു കൊമേഴ്സ്യൽ ആവശ്യത്തിനാണെന്നും ശമ്പളം നൽകി ആളുകളെ ജോലിക്ക് വെച്ച് ബിസിനസ് നടത്തുന്നയാളാണ് പരാതിക്കാരനെന്നും അയാൾ ഒരു ഡ്രൈവറല്ല എന്നും പരാതിക്കാരൻ ഒരു ഉപഭോക്താവല്ലെന്നും വാഹനം വാണിജ്യ ആവശ്യത്തിനുപയോഗിച്ച ശേഷം തുക തിരികെ ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധവും ഉപഭോക്തൃ നിയമത്തെ ദുരുപയോഗം ചെയ്ത് എതിർകക്ഷികളുടെ ചെലവിൽ പുതിയ വാഹനം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് എന്നും എതിർകക്ഷികൾ വാദിച്ചു. വാഹനം ഏകദേശം 10,000 കിലോമീറ്റർ ഓടിയ ശേഷം എതിർകക്ഷികളുടെ സർവീസ് സെന്ററിൽ

0: സർവീസ് നടത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് പ്രസ്തുത പരാതി തള്ളി ഉത്തരവാകണമെന്നുമാണ് എതിർകക്ഷികൾ കോടതിയോട് അപേക്ഷിച്ചത്. പരാതിക്കാരൻ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ കോടതി ഒരു വിദഗ്ധ കമ്മീഷണറുടെ സേവനം ലഭ്യമാക്കി. കോടതിയുടെ നിർദ്ദേശപ്രകാരം IRDA ലൈസൻസുള്ള ഇൻഷുറൻസ് സർവേയറും ചാർട്ടേഡ് എഞ്ചിനീയറുമായ PJ ജെയിംസിനെയാണ് വിദഗ്ധ കമ്മീഷണറായി കോടതി നിയമിച്ചത്. വിദഗ്ധ കമ്മീഷണർ ഇരുഭാഗത്തിന്റെയും സാന്നിധ്യത്തിൽ വാഹന പരിശോധന നടത്തി. കംപ്രഷൻ ടെസ്റ്റ് നടത്തിയതിൽ എഞ്ചിന് കമ്പനി നിർദ്ദേശിച്ച 400-450 PSI സ്പീഡ് വളരെ താഴെയാണെന്ന് കണ്ടെത്തി. എഞ്ചിന്റെ പ്രവർത്തനക്ഷമത വളരെ കുറവാണെന്നും വണ്ടിക്ക് കടുത്ത വിറയലുണ്ടെന്നും പരാതിക്കാരന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് കോടതി പരാതിക്കാരന്റെ മൊഴിയും രേഖകളും വിദഗ്ധ കമ്മീഷന്റെ മൊഴിയും രേഖകളും പരിശോധിച്ചു. പുത്തൻ വാഹനം വാങ്ങി ദിവസങ്ങൾക്കുള്ളിൽ വർക്ക്ഷോപ്പ് കയറിയിറങ്ങേണ്ടി വരുന്നത് വാഹനത്തിന്റെ തകരാറിനെയും പോസ്റ്റ് സെയിൽസ് സർവീസിലെ പോരായ്മയുമാണെന്ന് കോടതി വിലയിരുത്തി. വിദഗ്ധ കമ്മീഷണറുടെ റിപ്പോർട്ട് വാഹനത്തിന്റെ മോശം അവസ്ഥയെ സ്ഥിരീകരിക്കുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഹനം വർഷങ്ങളോളം ഉപയോഗിച്ചതിനാലും വലിയ കാലതാമസം വന്നതിനാലും വാഹനത്തിന്റെ വില പൂർണ്ണമായി തിരികെ നൽകാൻ ഉത്തരവിടുന്നത് ഉചിതമല്ല എന്ന് കോടതി പറഞ്ഞു. എന്നാൽ ആവർത്തിച്ചുള്ള തകരാറുകൾ മൂലം പരാതിക്കാരൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ജീവനമാർഗ തടസ്സത്തിനും ഉചിതമായ നഷ്ടപരിഹാരം ലഭിക്കാൻ പരാതിക്കാരൻ അർഹനാണെന്ന് കോടതി വിലയിരുത്തി. എതിർകക്ഷികളുടെ സേവനത്തിലെ പോരായ്മയും അനുചിത വ്യാപാര രീതിയും വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതായി കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് സേവനത്തിലെ പോരായ്മയ്ക്കും അനുചിത വ്യാപാര രീതിക്കും അതുമൂലം പരാതിക്കാരനുണ്ടായ കഠിനമായ ബുദ്ധിമുട്ടുകൾക്കും ജീവനമാർഗ തടസ്സങ്ങൾക്കും മാനസിക ശാരീരിക വിഷമങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരമായി 1,00,000 രൂപയും കോടതി ചിലവിനത്തിൽ 15,000 രൂപയും 30 ദിവസത്തിനകം എതിർകക്ഷികൾ പരാതിക്കാരന് നൽകണമെന്ന് DB ബിനു അധ്യക്ഷനും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അടങ്ങിയ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 10:28 FM ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ജോഷി സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ ചിത്രമാണ് ധീര. സുകുമാരൻ, അംബിക, എം ജി സോമൻ, സുമലത എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രഘുകുമാർ, പാടിയത് പി ജയചന്ദ്രൻ.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: മുലപ്പാല് മാത്രമേ ആദ്യത്തെ ആറുമാസം ബേബിക്ക് കൊടുക്കാവൂ. ഇതാണ് ഗോൾഡൻ റൂൾ. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്നു. പലപ്പോഴും പാലില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. ബേബിക്ക് ആവശ്യമായിട്ടുള്ള പാല് അസുഖമൊന്നുമില്ലാത്ത അമ്മയ്ക്ക് തീർച്ചയായും ഉണ്ടാവും. നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ ചൂടുണ്ടെങ്കിലും അമ്മ കൂടുതൽ വെള്ളം കുടിച്ചാൽ മതി. ബേബിക്ക് മുലപ്പാലല്ലാതെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ഈ പാലില്ല പാലില്ല എന്ന് പറയുന്ന അമ്മമാരിൽ 99% അമ്മമാർക്കും ബേബിക്ക് ആവശ്യത്തിനായിട്ടുള്ള പാലുണ്ടാവും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പ്രധാനമായ പ്രശ്നം. എല്ലാ ബേബിയുടെയും റിക്വയർമെൻറ്റ് ഒരുപോലെയല്ല. നമ്മൾ ചില ബേബീസിന് പാല് കുറച്ച് മതി, അതുകൊണ്ടാണ് അമ്മ കുറച്ച് പാലുണ്ടാക്കുന്നത്. അതൊരു വളരെ നാച്ചുറൽ സിസ്റ്റമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പാല് പിഴിഞ്ഞു നോക്കിയാൽ മിക്കവാറും ആവശ്യത്തിന് പാലുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ബേബിക്ക് പാല് കിട്ടുന്നില്ല എന്നുള്ള അല്ല. കാരണം പിഴിയുമ്പോൾ നമ്മൾ മുല ചപ്പുന്നതും മുല പിഴിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജെന്യുവിനായിട്ടൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു കുട്ടികളുടെ ഡോക്ടറെ സമീപിച്ച് അത് എവാലുവേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിൽ 95% അമ്മമാർക്കും ശരിക്കും പാലുണ്ടായിട്ടും അമ്മമാർക്ക് പേടിയാണ്. കൊച്ചു പല കാരണം കൊണ്ടും കരയും. കരയുന്നതെല്ലാം മുലപ്പാലിന് വേണ്ടിയിട്ടല്ല. പാല് കൊടുക്കുമ്പോൾ മുലപ്പാലിൽ തന്നെ ആ പ്രക്രിയ കറക്റ്റായിരിക്കണം, ടെക്നിക്ക് കറക്റ്റായിരിക്കണം. മുലപ്പാലിന് ആദ്യത്തെ പാലുമുണ്ട്, അവസാനത്തെ പാലുമുണ്ട്. ആദ്യത്തെ പാലിന് ഫോർ മിൽക്ക് എന്ന് പറയും, അവസാനത്തെ പാലിന് ഹൈ മിൽക്ക് എന്ന് പറയും. ആദ്യത്തെ പാലിലാണ് വിറ്റാമിനുകളൊക്കെ കൂടുതലുള്ളത്. പലപ്പോഴും അമ്മമാർ ചെയ്യുന്നത് കുറച്ച് പാൽ ഒരു മുലയിൽ നിന്ന് കൊടുത്ത് അടുത്ത മുലയിൽ കുറച്ച് പാൽ കൊടുക്കും. അപ്പോൾ ഹൈ മിൽക്ക് അവസാനത്തെ പാല് ബേബിക്ക് കിട്ടില്ല. അവസാനത്തെ പാലിലാണ് ബേബിയുടെ തലച്ചോറെല്ലാം വളരാൻ ആവശ്യമായിട്ടുള്ള എസൻഷ്യൽ ഗുഡ് ഫാറ്റ്സ് എല്ലാം ഉള്ളത്. അത് കിട്ടിയാലാണ് ബേബിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ഇപ്പോൾ വയറ് നിറഞ്ഞാലും കൊച്ചു കരയുന്നു, അപ്പോൾ കുറച്ചും കൂടെ കൊടുക്കണം, പൊടി കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ വന്നത് ആ മുലപ്പാലിൻ്റെ ടെക്നിക്ക്

0: എനിക്ക് കറക്റ്റ് ആവാത്തോണ്ടാണ്. ഒരു തവണ നമ്മൾ ബേബിയെ ഒരു സൈഡ് മുല ഊട്ടിക്കഴിഞ്ഞാൽ ആ സൈഡിൽ പിന്നെ നമ്മൾ പിഴിയുമ്പോൾ പാൽ ഒരു കാരണവശാലും കിട്ടാൻ പാടില്ല. അതിന്റെ അർത്ഥം നമ്മുടെ ടെക്നിക്ക് മോശമാണെന്നാണ്. നമ്മൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ വി.സി. മനോജ്.

സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9562452019, 9562452019.

0: Jenny.
1: Desha.
2: Jenny Desha.
1: ഹാ, ഞാൻ എൻ്റെ വിടവാങ്ങൽ പ്രസംഗം ആദ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ അജി സദാശിവൻ പിള്ള എന്ന ഞാൻ വിട പറയുകയാണ്.
3: ഇതെന്താ അജി മുഴുവൻ പേരൊക്കെ പറഞ്ഞു?
4: അതിന് ഇവന്റെ പേര് അജി എസ് എന്നല്ലേ?
1: അതിന്റെ പൂർണ്ണ രൂപമാ ഞാൻ പറഞ്ഞത്. അതിലെന്താ പ്രശ്നം?
5: അതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇത്രയും നാൾ ഇല്ലാത്തൊരു കാര്യം കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഈ ചേച്ചിക്ക് എന്തറിയാം, ഒരു പേരിലൊക്കെ പലതും ഉണ്ടെന്നേ. ഈ അജി, സജി, ബിജു, ഷാജി, ഈ പേരൊക്കെ കേട്ടാലേ ആർക്കും ഒരു പിടിയും കിട്ടില്ല.
4: അല്ലെങ്കിൽ തന്നെ പേരിൽ നിന്ന് എന്ത് പിടി കിട്ടാനാണ്? പേരിലല്ലല്ല, പ്രവൃത്തിയിലല്ലേ കാര്യം.
3: അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇങ്ങനെ മുഴുവൻ പേരൊക്കെ പറയുമ്പോൾ, അതായത് അച്ഛന്റെ പേര് ചേർത്ത് പറയുമ്പോൾ, ചിലർക്കെങ്കിലും ഇയാൾ നമ്മുടെ ആളാ എന്നൊരു തോന്നൽ ഉണ്ടാവില്ലേ?
5: ഇപ്പൊ ഇതൊക്കെ ഉണ്ടോ? കാലം മാറിയില്ലേ?
4: കാലം മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടാ, ഇക്കാലത്താണ് ഇതൊക്കെ കൂടുതൽ നോക്കണത്.
1: അതെ, നിങ്ങൾക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാ, ഞാൻ തിരുവനന്തപുരത്തൊരു ഓഫീസിലെ ഇന്റേൺഷിപ്പിന് പോയിരുന്നു.
3: അതൊക്കെ പണ്ടല്ലേ, എന്നിട്ട് എന്തുണ്ടായി?
1: അല്ല, അവിടെ ചെന്നന്ന് ഒരു സീനിയർ എന്റെ പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു അജി എസ്.
4: അയാൾക്ക് ഒരു പിടിയും കിട്ടിക്കാണിയല്ലേ?
1: അതെ ചേട്ടാ. അപ്പോ അയാൾ ചോദിച്ചു അച്ഛന്റെ പേരെന്താ. ഞാൻ മനഃപൂർവ്വം പറഞ്ഞു സദാശിവൻ.
3: അജി അയാളെ കുഴപ്പിക്കാൻ തന്നെയായിരുന്നു അല്ലേ?
1: പിന്നെ എനിക്ക് ആ ചോദ്യങ്ങളൊന്നും ഒട്ടും ദഹിച്ചില്ല. അയാൾ പാഠിച്ച പാണി 18 നോക്കി. ഒടുവിൽ അയാൾ ചോദിച്ചു ആധുനിക കവിത്രയത്തിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്.
5: അജി കവിതയൊക്കെ എഴുതുമെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലായി?
4: ഇത് കവിത എഴുതുമെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, ഉള്ളൂര് ആശാൻ വള്ളത്തൂർ, ഇതിൽ ആരെയാണ് താല്പര്യം എന്ന ചോദ്യത്തിന് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്.
1: അതെ ചേട്ടാ, അതെനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു ആശാൻ.
3: അത് ശരി, അപ്പൊ അയാൾ എന്ത് പറഞ്ഞു?
1: അപ്പോ നമ്മുടെ ആളല്ല എന്ന് പറഞ്ഞ് നടന്നകുന്നു.
5: ഇതൊക്കെ ശരിക്കും നടന്നതാണോ അജി, അതോ നിന്റെ ഭാവനാവിലാസമോ?
4: നടന്നതാണെങ്കിലും ഇല്ലെങ്കിലും അജി കഥ പറയുമ്പോ കേക്കാൻ നല്ല രസമാണ് കേട്ടാ, പലതും വെറും പുളുവാണെങ്കിലും.
3: അല്ല, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
5: ആ, അത് ശരിയാ, അജിക്ക് പകരം വെക്കാൻ ഒരാളെ കൊണ്ടും പറ്റില്ല.
1: അതിനെ ഞാനൊരു ഉപായം കണ്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ടേ അമ്മൂമ്മയ്ക്കൊരു തുണയായി എന്റെ കുഞ്ഞമ്മയുടെ മകൻ വരുന്നുണ്ട്, അവനെ നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടിയാ മതി തൽക്കാലം.
4: അതാരാണ് അജി? പിന്നെ അതിന് എല്ലാരും സമ്മതിക്കണ്ടേ?
3: അല്ല, ഇപ്പൊ എല്ലാവർക്കും സമ്മതമാണെന്ന് കരുത്. ആരാണത്? നീ കൊണ്ടുവന്ന ആ കേണലിനെ പിന്നെ വഴിയിലെങ്ങും കണ്ടിട്ടില്ലല്ലോ.
1: ഇത് അതുപോലൊന്നും ആകില്ലെന്നേ, ഒന്നുമില്ലെങ്കിൽ എന്റെ കസിൻ അല്ലേ സജി.
5: ആ, അത് കൊള്ളാം, അജിക്ക് പകരം സജി. പേരിലൊരു യോജിപ്പൊക്കെ ഉണ്ട്.
4: പക്ഷെ പേരിലല്ലല്ല കാര്യം.
1: അത് ശരിയാ, പക്ഷെ പുള്ളിക്കൊരു കുഴപ്പമുണ്ട്.
3: അതെന്താണ് അജി?
1: പുള്ളിക്ക് എന്തും ഭയങ്കര സംശയമാ, എന്തു പറഞ്ഞാലും സംശയമാ. സംശയം സജി എന്നാ അവനെ സ്കൂളിൽ വിളിച്ചിരുന്നത്.
5: ഈ സംശയം ചോദിക്കുന്നതൊക്കെ ബുദ്ധിയുടെ ലക്ഷണം.

0: അജി.
1: അത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും.
2: അപ്പാ അജി, നീ നിന്റെ പ്രസംഗത്തിന്റെ ബാക്കി പറ.
0: നിരവധി പേജുകൾ ഉണ്ടല്ലോ, എഴുതി കൂട്ടിയിരിക്കുകയല്ലേ.
2: എടാ, ഈ പ്രസംഗമൊക്കെ ചെറുതാക്കണതല്ലേ അതിന്റെ ഒരു ഭംഗി.
1: ഇത്രയൊക്കെ എഴുതി വെച്ചാലേ കുറച്ചെങ്കിലും പറയാനാകൂ.
3: ഈ പ്രസംഗത്തെ കുറിച്ച് വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു വാചകമുണ്ട്, പ്രസംഗം ഒരു ലേഡി സ്കർട്ട് പോലെ ആകണമെന്ന്.
0: എന്ന് പറഞ്ഞാൽ
3: ആവശ്യമുള്ളത് മറക്കാൻ കഴിയണം, എന്നാൽ അതോടൊപ്പം ആളുകളുടെ ശ്രദ്ധ നേടാനും കഴിയണം.
1: അത് ഞാൻ ഏറ്റു. ഇന്ന് ഞാനൊരു കലക്ക് കലക്കും. ഇതാ കേട്ടോ.
2: വേണ്ടട്ടാ ജി, ഇപ്പൊ തന്നെ മുഴുവൻ പറയല്ലേ, ബാക്കി മീറ്റിംഗിൽ പറഞ്ഞാ മതി.
1: എന്നാ തത്കാലം സയനോരാ. ഇത് ജർമ്മൻ അല്ല കേട്ടോ, ജാപ്പാനീസാ.
3: അല്ലെങ്കിലേ, നീ ആളൊരു ജപ്പാൻ അല്ലേ.
1: ടാറ്റാ, ബൈ ബൈ.
4: ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി, വിനോദ് കുര്യാപ്പള്ളി, പ്രീതി, GS പിള്ള. രചന MV ശശികുമാർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:32. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം. 7:35

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഹ്രയങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് മുതൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദിയുവിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ്

0: യുമിൻ വോങ്ഖ്ലെയിൻ ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TO കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. We look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 runsന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 wicket നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ്

0: നമ്പറിലും റിസൾട്ട് CBSE@CBSE ശിക്ഷ ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനു പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 2 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയും മുൻപ് പുതിയ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. 60 കഴിഞ്ഞ 60 ലക്ഷം മനുഷ്യർക്കായി വയോജനക്ഷേമ വകുപ്പ്. ലോകത്തെ ഏറ്റവും മികച്ച വയോജന പരിചരണ സംവിധാനമുള്ള ജപ്പാന്റെ മാതൃക പിന്തുടർന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ ജനം നോക്കിക്കാണുന്ന വയോജന വകുപ്പ് കേരളത്തിൽ സൃഷ്ടിക്കാനിടയുള്ള ചരിത്രപരമായ മാറ്റത്തെ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. എന്താണ് ജപ്പാൻ മോഡൽ വയോജനക്ഷേമ പദ്ധതി? വിശദീകരിക്കുന്നു യുനെസ്കോയുടെ ഇന്റർനാഷണൽ സെന്റർ ഫോർ വാട്ടർ ഹസാർഡ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ വിസിറ്റിംഗ് സയന്റിസ്റ്റും ജപ്പാനിലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ റിസർച്ച് സയന്റിസ്റ്റുമായ ഡോക്ടർ അബ്ദുല്ല ബാവ.
2: ജപ്പാനിലെ വയോജന പരിചരണ സംവിധാനം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതും പഠിക്കപ്പെടുന്നതുമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രായമായ ജനസംഖ്യകളിലൊന്നിനെ കൈകാര്യം ചെയ്യുന്നതിനായി സർവജന ദീർഘകാല പരിചരണ ഇൻഷുറൻസ്, സമൂഹ അധിഷ്ഠിത പിന്തുണ, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ എന്നിവയെ ഫലപ്രദമായി സംയോജിപ്പിക്കുന്ന മാതൃകയാണ്. ഇതിലെ സംവിധാനങ്ങൾ മുൻകൂട്ടി പ്രായമാകൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. ജപ്പാൻ ഒരു സൂപ്പർ ഏജിംഗ് സമൂഹമാണെങ്കിലും അവിടെ ജനസംഖ്യയുടെ 30% വയോധികരാണെങ്കിലും അവിടെ സാമൂഹികമായ ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. അതിന് പ്രധാനമായും കാരണം ജപ്പാൻ പ്രായമാകലിനെ ഒരു പുനരാഖ്യാനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംവിധാനം രൂപപ്പെടുത്തൽ, പ്രൊഫഷണൽ പരിചരണ തൊഴിലാളികളുടെ വൈദഗ്ധ്യം വികസിപ്പിക്കൽ, വയോധികരുടെ തൊഴിൽ പങ്കാളിത്തം എന്നിവയിൽ ഊന്നൽ നൽകി. വയോധികരെ കുടുംബത്തിന്റെ മാത്രം ബാധ്യതയായി കാണാതെ അവർ സമൂഹത്തിന്റെ ഭാഗമെന്ന നിലക്ക് കണ്ട് അവരെ പങ്കാളിത്തമുള്ള പൗരന്മാരായി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ജപ്പാൻ മോഡലിന്റെ ഒരു പ്രത്യേകത. അതിന് അനുകൂലമായ ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയതോടെ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞാലും മുതിർന്ന പൗരന്മാർ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന പൗരന്മാരായി ഇടപെടുന്നു. ഈ പ്രതിഭാസത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് തൊഴിൽ മേഖലയിൽ പ്രായമായവരുടെ തുടർച്ചയായ പങ്കാളിത്തമാണ്. പരമ്പരാഗത

0: വിരമിക്കൽ പ്രായത്തിനപ്പുറം നിരവധി മുതിർന്ന പൗരന്മാർ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലേക്ക് പങ്കാളിത്തം വഹിക്കുന്നതായി കാണാം. ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൽ ജപ്പാന്റെ സമീപനം വ്യക്തികളെ ഉൽപാദനക്ഷമതയുള്ളവരായും സാമൂഹികമായി ബന്ധപ്പെടുന്നവരായും അന്തസ്സുള്ള പൗരന്മാരായും തുടരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാൻ വയോജന പരിചരണ മോഡലിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മൂന്നായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, പരിചരണം ഒരു സമൂഹ ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന്, സ്വന്തം സ്ഥലത്ത് തന്നെ പ്രായമായ ആളുകൾ ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതായത് ഓൾഡ് ഏജ് ഹോമിലും മറ്റും അയക്കാതെ അവരെ സ്വന്തം വീട്ടിലും അതുപോലുള്ള കമ്മ്യൂണിറ്റിയിലും അവർക്ക് ജീവിക്കാനും അവരുടെ പങ്കാളിത്തം വഹിക്കാനും അവസരം ഉണ്ടാക്കുക. മൂന്നാമതായിട്ട് ഏകീകൃത പരിചരണ സമീപനമാണ്. അതായത് ഇന്റഗ്രേറ്റഡ് കെയർ, അത് ഹെൽത്ത് കെയർ, ലോങ് ടൈം കെയർ, സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാം കൂടി ഒരു സിസ്റ്റത്തിൽ ചെയ്തത് കാരണം ഇതിനാൽ ജപ്പാൻ മോഡൽ ഒരു സിസ്റ്റം ബേസ്ഡ് മോഡലാണ് എന്ന് പറയാം. ജപ്പാൻ വയോധിക പരിചരണ മോഡലിന്റെ പ്രധാന ഘടകങ്ങൾ ഒന്ന് ലോങ് ടേം കെയർ ഇൻഷുറൻസ് ആണ്, അതായത് ദീർഘകാല പരിചരണ ഇൻഷുറൻസ്, അതാണ് അതിന്റെ മുഖ്യ സംവിധാനം. രണ്ടാമതായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇന്റഗ്രേറ്റഡ് കെയർ സിസ്റ്റമാണ്. മറ്റൊന്നൊരു കെയർ മാനേജർ സംവിധാനം, ഓരോരുത്തർക്കും ഓരോ മാനേജർ, ഒരു ഹെൽത്ത് മാനേജർ, കെയർ മാനേജർ സംവിധാനം ഏർപ്പെടുത്തുക. നാലാമതായിട്ട് നീഡ് അസസ്മെന്റും അതിന്റെ സാധ്യതകളും അതിന്റെ മൂല്യനിർണ്ണയമാണ്. ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആവശ്യം, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നും അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും അസസ് ചെയ്ത് അതിനുവേണ്ട ഫലപ്രദമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് ഹോം ബേസ്ഡ് കെയർ സർവീസ് ആണ്. ആറ്, ഡേ കെയർ കമ്മ്യൂണിറ്റി സേവനം, വിശ്രമസ്ഥലം, ഷോർട്ട് സ്റ്റേ കെയർ, പിന്നെ ജപ്പാനിൽ പ്രത്യേക ഡിമെൻഷ്യ കെയർ പ്രോഗ്രാം ഉണ്ട്. എട്ടാമതാണ്. ഒമ്പത്, പ്രിവെന്റീവ് ആൻഡ് ഹെൽത്തി ഏജിങ് പ്രോഗ്രാം. മറ്റൊന്ന്, പത്താമതായിട്ട് നമുക്ക് സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിചരണം, ഏജ് ടെക്, സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിചരണ രീതിയാണ്. ഇങ്ങനെ പത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാം.
1: വയോധികരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായുള്ള പുതിയ സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു വയോജനങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ കോർഡിനേറ്റർ സാബിത് ഉമർ.
2: വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടിയാണ്. കേരളീയ സമൂഹം വാർദ്ധക്യത്തിന് തയ്യാറെടുത്തിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും മക്കളുടെ വിവാഹത്തിന് വേണ്ടിയും വീടിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റമൊന്നും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ വാർദ്ധക്യകാലത്ത് മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ ഒരു പരിചരണത്തിലും പരിഗണനയിലും ഒക്കെ ഒരു ആശ്രിതബോധത്തോടുകൂടി കഴിയേണ്ട രീതിയിലാണ് ഇന്ന് വൃദ്ധരായ ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കള് സംരക്ഷിക്കാത്ത മാതാപിതാക്കളുടെ വാർത്തകളൊക്കെ ദിനേന നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഈ മേഖലയിലേക്കുള്ള കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനൊക്കെ ഈ വകുപ്പിലൂടെ സാധ്യമാവും. നിലവിൽ 2007 തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണ നിയമക്കോട് നിലവിലുണ്ട്. പക്ഷെ അത് റവന്യൂ അധികാരികൾ വഴിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സബ് കളക്ടർ അല്ലെങ്കിൽ RDO ഒക്കെയാണ് അതിന്റെ ട്രിബ്യൂണൽ അധികാരികളായിട്ടൊക്കെ ഉള്ളത്. എത്രത്തോളം ആളുകൾക്ക് അതിലേക്കൊക്കെ ആക്സസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. എത്രത്തോളം ആളുകൾ പരാതിയുമായി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്, എത്രത്തോളം ആളുകൾക്ക് അവിടെ നിന്ന് നീതിയുക്തമായ തീരുമാനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഇതൊരു പ്രത്യേക വകുപ്പ് വരുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് കുറെ കൂടി ക്ലാരിറ്റി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളീയ സമൂഹത്തിൽ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ചെറുപ്പക്കാരുടെ മൈഗ്രേഷനാണ്. ആർത്തത്തില് പ്രായമായവർ മാത്രം അവശേഷിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിരവധി നടപടികളുണ്ട്. പ്രത്യേകിച്ച് ക്വാളിറ്റിയുള്ള സീനിയർ ലിവിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവുക, ഇടത്തരക്കാർക്കും മധ്യവർഗക്കാർക്കും സാധാരണക്കാർക്കും ഒക്കെ ആക്സസിബിലിറ്റിയുള്ള സീനിയർ ലിവിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവുക, ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാവുന്ന സംഗതികളാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോ കാണുന്ന ഒരു വേദനയേറിയ അനുഭവം എന്ന് പറയുന്നത് മക്കള് നോക്കാതെയായി നാട്ടുകാരിടപെട്ടു പോലീസ് സ്റ്റേഷൻ മുഖേന ഏതെങ്കിലുമൊക്കെ അഗതി മന്ദിരത്തിലോ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ എത്തുന്ന രീതിയാണ് പലപ്പോഴും ഉള്ളത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രായമായവർക്കും സംരക്ഷണ ആവശ്യമുള്ളവർക്കും നേർക്കുന്നതിന് കടന്നു ചെല്ലാനും അത്തരം സ്ഥാപനങ്ങളെ എംപാനൽ ചെയ്യാനും ഒക്കെ സർക്കാരിന് കുറെ കൂടി എളുപ്പമാവും ഈ ഒരു വകുപ്പും അത് അതിന്റെ ചട്ടങ്ങളും ഒക്കെ വരുമ്പോൾ.
1: വയോജനക്ഷേമ വകുപ്പിലൂടെ മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ ഇടപെടൽ എങ്ങനെയാകണം? അഭിപ്രായം പങ്കുവയ്ക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ ജെറിയാട്രിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഇന്ത്യൻ അക്കാദമി ഓഫ് ജെറിയാട്രിക്സ് കേരള ചാപ്റ്റർ പ്രസിഡന്റുമായ ഡോക്ടർ ദിവ്യാമോൾ കെ ശശിധരൻ.
3: വയോജനക്ഷേമ വകുപ്പ് എന്ന ഒരു പദ്ധതി അത് നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുതിയ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ ഇന്ന് വയോധികരുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലും പലയിടങ്ങളിലും വയോധികർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒത്തിരി വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ വയോധികരുടെ പ്രശ്നങ്ങൾ പെൻഷനിലോ ചികിത്സയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അവർക്ക് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയ്ക്കൊപ്പം ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, വിഷാദരോഗം, ലോൺലിനെസ്, വീഴ്ചകൾ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, പല മരുന്നുകൾ ഒരുമിച്ച്

കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ പല പല പ്രശ്നങ്ങളാണ് ഇവർക്കുള്ളത്. അപ്പം ഈ പ്രശ്നങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് പ്രായമായവർ ഇന്നത്തെ കാലത്ത്. ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നത് ഒരു വികസനത്തിന്റെ അടയാളമാണ്. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ സമൂഹവും ഭരണ സംവിധാനവും മാറിയില്ലെങ്കിൽ ഇതൊരു വലിയ വെല്ലുവിളിയാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് വയോധികരുടെ പല പല പ്രശ്നങ്ങൾ ഒറ്റ വകുപ്പിന്റെ അണ്ടറിൽ നമുക്ക് നോക്കാൻ സഹായിക്കും. ഇതുവരെ ഈ വയോധികരുടെ പ്രശ്നങ്ങൾ വിവിധ വകുപ്പുകളിലായി പിരിഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് ആരോഗ്യ വകുപ്പ് ഒരു ഭാഗം നോക്കും, സാമൂഹ്യ നീതി വകുപ്പ് മറ്റൊരു ഭാഗം നോക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേറൊരു രീതിയിൽ ഇടപെടും. എന്നാൽ ഇപ്പൊ ഈ ഒരു പദ്ധതി വന്ന കഴിഞ്ഞാൽ എല്ലാ വയോധികരുടെ ജീവിതത്തിലുള്ള

0: സ്ഥിതി വന്നു കഴിഞ്ഞാൽ എല്ലാ വയോധികരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് ആരോഗ്യം, സാമൂഹിക സുരക്ഷ, മാനസികാരോഗ്യം, സാമ്പത്തിക സുരക്ഷ, കുടുംബ പിന്തുണ, ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് ഒറ്റ വകുപ്പിന്റെ അടിയിൽ നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഹെൽത്തി ഏജിംഗ് എന്ന ആശയം ശക്തിപ്പെടുത്താൻ കഴിയും. അതായത് വയോധികരെ രോഗികളായി മാത്രം കാണാതെ സജീവമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന രീതിയിലേക്ക് സമൂഹത്തെ മാറ്റാൻ പറ്റും. രണ്ടാമതായി, നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും വയോജനങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഡോക്ടേഴ്സിനെയും കൂടുതൽ ആൾക്കാരെയും ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജസിലെല്ലാം ഇതിന്റെ സീറ്റ്സ് തുറക്കാനായിട്ടും പറ്റും. ഇതെല്ലാം നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ വരും തലമുറയിലെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ട്രെയിനിങ്ങും നമ്മുടെ ഈ വകുപ്പിന്റെ അണ്ടറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതായി, നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വയോധികർക്കായി കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ശക്തമാക്കാൻ പറ്റും. അതായത് പല വീടുകളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ആവശ്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകുക. അപ്പം അതിനു വേണ്ടിയിട്ട് ആശാപ്രവർത്തകരും കുടുംബശ്രീയും സന്നദ്ധ സംഘടനകളും അയൽക്കൂട്ടങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാവരെയും കൂടി ബന്ധിപ്പിച്ച് ഒരു ശക്തമായ എൽഡർ കെയർ നെറ്റ്വർക്ക് സൃഷ്ടിക്കാൻ ഈ വകുപ്പിന് കഴിയേണ്ടതാണ്. പിന്നെ വയോധികർക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമൂഹവും നമുക്ക് ഈ വകുപ്പിന്റെ അണ്ടറിൽ ഉണ്ടാക്കാൻ സാധിക്കേണ്ടതാണ്. അതായത് ഇപ്പം ആശുപത്രികള്, ബസ്സുകള്, റോഡുകള്, പാർക്കുകള്, ബാങ്കുകള്, അതായത് ഓഫീസുകളിലൊക്കെയുള്ള ഒരു എല്ലായിടത്തും നമുക്ക് വയോധികർക്ക് ഒരു സ്പെഷ്യൽ കൺസെഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനും അവരെയും കൂടി കരുതിക്കൊണ്ടുള്ള രീതിയിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ വകുപ്പിന് കഴിയേണ്ടതാണ്. മാനസികാരോഗ്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് ഈ വകുപ്പ് സഹായിക്കേണ്ടതാണ്. ജെറിയാട്രിക് ക്ലബ്സും ഇപ്പം ഈ ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ട ആൾക്കാർക്കും മക്കൾ അകലെ താമസിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇന്റർ ജനറേഷണൽ പ്രോഗ്രാംസ്, അതായത് കുട്ടികളെയും യുവാക്കളെയും വയോധികരെയും ഒക്കെ ഒരുമിപ്പിക്കുന്ന പദ്ധതികളും അവരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പല പല പ്രോഗ്രാംസും ഒക്കെ ഈ വകുപ്പിന്റെ അണ്ടറിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കേരളം ഇതിനു മുമ്പ് പാലിയേറ്റീവ് കെയറിൽ ലോകത്തിന് മാതൃകയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയോധിക സൗഹൃദ നയങ്ങളിലും ഇന്ത്യക്ക് വഴികാട്ടിയായി തീരാൻ കേരളത്തിന് കഴിയും. കാരണം ഇന്ത്യയുടെ ജനസംഖ്യയും വേഗത്തിൽ പ്രായമേറുകയാണ്. നാളെ ഇന്ത്യ മുഴുവൻ നേരിടാനിരിക്കുന്ന വെല്ലുവിളി കേരളം ഇന്ന് നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് ഒരു വലിയൊരു തുടക്കമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് മാത്രം മതിയാകില്ല. രാഷ്ട്രീയ മനസ്സും സമൂഹത്തിന്റെ പങ്കാളിത്തവും കുടുംബങ്ങളുടെ സമീപന മാറ്റവും അതുപോലെ പ്രധാനമാണ്. വയോധികർ നമ്മുടെ ബാധ്യതയാണ് എന്ന ചിന്തയിൽ നിന്ന് വയോധികർ നമ്മുടെ അനുഭവ സമ്പത്താണ് എന്ന ചിന്തയിലേക്ക് മാറണം.
1: വയോജന പരിപാലനത്തിന്റെ ലോകോത്തര മോഡലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണനയിലുള്ളത്? വിശദീകരിക്കുന്നു സാമൂഹ്യ നീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള.
2: നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 20% നമ്മുടെ വയോജന പോപ്പുലേഷന്റെ പ്രൊജക്ഷൻസ് നമ്മൾ 20%ലേക്ക് എത്തുകയാണ്. അതിലും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അതിനകത്ത് ഉള്ളത് അഞ്ചിൽ ഒരാള് കേരളത്തിൽ 90 വയസ്സ് വരെ ജീവിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏജിങ്ങിനെ രണ്ട് കാറ്റഗറി ആയിട്ട് വെക്കണം. ഒന്ന് സാധാരണ എൽഡർലി പോപ്പുലേഷൻ, രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് ലോങ് ടേം കെയർ വേണ്ടി വരാൻ സാധ്യതയുള്ള പോപ്പുലേഷൻ. ഈ 90 വയസ്സിന്റെ മുകളിലേക്ക് അഞ്ചിൽ ഒരാള് വരും. 2035 or 2040 ആവുമ്പോഴോ തോന്നുന്നു നാലിൽ ഒരാള് 90 വയസ്സ് വരെ കേരളത്തിൽ ജീവിക്കും. ആ ആയുസിന്റെ ദൈർഘ്യം നമ്മളുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള നമ്മളുടെ അഡ്വാൻറ്റേജസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. അതിനോടൊപ്പം വയോജന മേഖലയിലേക്ക് കയറി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലോങ് ടേം ഏജിങ് ഉള്ള സ്ഥലത്തേക്ക് ഉള്ള ആളുകളിൽ സംഭവിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഡിമെൻഷ്യയുടെ നമ്പർ നന്നായിട്ട് കൂടും. ഡിമെൻഷ്യയുടെ നമ്പേഴ്സ് കൂടുമ്പം ഡിമെൻഷ്യയുടെ ഉള്ള പേരൻസിന്റെ കെയർ ടേക്കേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ അധികവും, കൂടുതലും ബേഡൻ സ്ത്രീകളിലാണ് വരുന്നതെങ്കിലും ആളുകൾ അധികവും അവരുടെ മക്കൾ എന്ന് പറയുന്നത് അധികവും 55 or 60 years മേലെയായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് കമ്മ്യൂണിറ്റിക്കും വലിയൊരു ഇന്റർവെൻഷൻ അവിടെ ഉണ്ട്. നമ്മൾ ഈ ജപ്പാൻ മോഡലുകൾ എടുക്കുകയാണെങ്കിൽ പോലും 1968s or 1970s ഒക്കെ ഈ അവരും വളരെ ഒരു കൺഫ്യൂഷ്യസ് ഒക്കെ പറഞ്ഞതുപോലെയുള്ള വളരെ ഒരു ഫിലിയൽ പാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുടുംബപരമായിട്ടുള്ള വയോജന കെയർ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി തന്നെയായിരുന്നു. പക്ഷേ ലോങ്കിവിറ്റി കൂടിയ സമയത്ത് അവരുടെ കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് അവര് കുറച്ചും കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് പോയത്. അപ്പം ഇത്തരത്തില് നമ്മളുടെ സൊസൈറ്റികൾ, നമുക്കിപ്പോൾ അറിയാം വിദേശത്തുള്ള മക്കളുള്ള മാതാപിതാക്കളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ആരും പിന്നെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു നെഗ്ലക്റ്റിലല്ല. എല്ലാവരുടെയും തൊഴിൽപരമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ സ്ലോലി നമ്മൾ കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങൾ മാത്രമല്ല വയോജനങ്ങളിൽ, മാനസികമായിട്ടുള്ള ഒറ്റപ്പെടലുകളും അവര്

0: വളരെ രൂക്ഷമായിട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മൾ ഗവൺമെന്റിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സൊസൈറ്റീനെയും വീടുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഇന്റഗ്രേറ്റഡ് ആയി നമ്മുടെ ലോക്കൽ സെൽ ഗവൺമെന്റിനൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇനി വേണ്ടി വരിക. അതിൽ പ്രധാനപ്പെട്ട ചുവട് വെക്കുന്നതാണ് വെറുതെ ഏജിയ എന്നുള്ളതല്ല. നമുക്കറിയാം പോയ ഒരു തലമുറ എന്നുള്ളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു ബേസിക് മിനിമം നീഡ്സ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ്. അവർക്ക് ഒരു പക്ഷേ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഏജിങ്ങിലേക്ക് പോവാന്നുള്ളത് ഒരു ലക്ഷറി ആയിരുന്നു കേരളത്തിലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലൊക്കെ അതൊരു ലക്ഷറി ആയിരുന്നു ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് പോവാന്നുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഒരു ശരാശരി മലയാളിക്ക് ജീവിത സാഹചര്യം വലിയ രീതിയിൽ മോശമല്ല. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സ് തൊട്ട് ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് നമ്മളുടെ സൊസൈറ്റിനെ കൊണ്ടുവരുന്നതോടുകൂടി ഈ ഇന്റർവെൻഷൻ ലോങ് ടൈം കെയർ വേണ്ടി വരാൻ ഉള്ള സാഹചര്യങ്ങൾ വലിയ രീതിയിൽ കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രൈമറി പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ഈ ലോങ് ടേം കെയർ വേണ്ടി വരുമ്പം നമ്മൾക്ക് വരുന്ന സാമ്പത്തികമായിട്ടും ആളുകളൊക്കെയുള്ള നീഡുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ആരോഗ്യപരമായ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് തുടക്കത്തിൽ തന്നെ ചെയ്യാന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വയോജന വകുപ്പ് ഒക്കെ വരുമ്പോൾ മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. രണ്ടാമത്തേത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏജിങ്ങിനോട് ബന്ധപ്പെട്ടത് ഈ സാമ്പത്തികമായിട്ട് പെൻഷനുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്ന മിനിമം പെൻഷനിലൊക്കെ ജീവിക്കുന്ന ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ നമ്മളെടുത്തിട്ടുണ്ട്. അവർക്ക് പലപ്പോഴും ഹെൽത്ത് കെയർ വേണ്ടി വരുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയറിന് വേണ്ട ഹോസ്പിറ്റലൈസ്ഡ് ഹെൽത്ത് കെയർ വേണ്ടി വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ജോലിക്കും അവർ പെട്ടെന്ന് തന്നെ അവർക്ക് പോയി ഇതൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ സമയം ആകുമ്പോഴത്തേക്കും അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഹാസിൽ ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു വേണ്ട കെയർ അവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് അവരുടെ ഹോസ്പിറ്റൽ കെയറിന് അവർ ഏജ് ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുവരാൻ ജപ്പാനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് ലോങ് ടേം ഇൻഷുറൻസുകൾ. അതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തേതായിട്ട് കെയർ ബേർഡൻ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. പലപ്പോഴും സ്ത്രീകളിലായിരിക്കും മുതിർന്ന സ്ത്രീകളിലായിരിക്കും ഈ കെയർ ബേർഡൻ വരിക. അപ്പൊ ഈ കെയർ ബേർഡനുകളിലേക്ക് ഈ ടൈം ബാങ്കിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ചെറുപ്പക്കാരുടെ വോളണ്ടറി സർവീസിന്റെ ടൈം അവർക്ക് വേണ്ടിയോ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഒക്കെ അവർക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലൊരു ടൈം ബാങ്കിന്റെ ഒരു നെറ്റ്വർക്കിനെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള കാര്യമായിരിക്കും. നല്ലൊരു ഡിസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് നമുക്ക് ഉണ്ട്. അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ വയോജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കും. അവർക്ക് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല പല സേവനങ്ങളുണ്ട്. വയോമിത്രമുണ്ട്, വയോമധുരമുണ്ട്, മന്ദഹാസമുണ്ട്, പിന്നെ പകൽ വീടുകളുണ്ട്, പുതിയ വകുപ്പാണ്. നമ്മളും മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ആശയങ്ങളും നമ്മളോട് കളക്ട് ചെയ്യുകയും അത് പ്രസന്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രിലിമിനറി ആയിട്ടുള്ള ഡോട്ട്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണോ നമുക്ക് വയോജനങ്ങളുടെ കെയറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, അത് ജപ്പാൻ മോഡലാവട്ടെ, നമ്മുടെ സ്കാൻഡിനേവിയൻ മോഡലാവട്ടെ, നല്ല വേറെ ഏത് മോഡലുകളും ആവട്ടെ, അത് കമ്പൈൽ ചെയ്ത് നല്ല ഒരു വിഷൻ സെറ്റ് ചെയ്ത് വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കുകയും കുറെയൊക്കെ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും വലിയൊരു നല്ലൊരു റെസ്പോൺസ് ആണ് ഈ വിഷയത്തിൽ കാണുന്നത്.
1: പിന്നിട്ട കാലത്ത് കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന മനുഷ്യർ, സമൂഹത്തിന്റെ സമൂല വളർച്ചയ്ക്ക് ജീവിതം സമർപ്പിച്ചവർ, ഇന്ന് നാടനുഭവിക്കുന്ന പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്ത തലമുറ, അവർ നമ്മുടെ ആദരവും പിന്തുണയും അർഹിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നും ചരിത്ര പ്രാധാന്യമുള്ള വയോജന വകുപ്പിലേക്ക് എത്തിനിൽക്കുന്നു. അവിടെ ആശ്രിതർ എന്നതിനപ്പുറം അവരുടെ പരിചയസമ്പത്തും കഴിവുകളും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികളാകണം ആവിഷ്കരിക്കപ്പെടേണ്ടത്.
2: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.
3: സമകാലികം.
4: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
5: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അയാളുടെ പണിയുടെ മിടുക്ക് കണ്ടാണ് വാഴുന്നോർ ഇനി വടക്കോട്ട് പോകേണ്ട, ഇവിടെ തന്നെ കുടിയിരുന്നോളൂ എന്ന് പറഞ്ഞത്. ഒരേക്കർ സ്ഥലം ചാർത്തി കൊടുക്കുകയും ചെയ്തു. അന്നത് വെറും വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. വെള്ളക്കെട്ടായതുകൊണ്ട് ഒന്നും വളരുകയുമില്ല. ഓല കുത്തി മറയ്ക്കാൻ മാത്രമുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. ഈടെങ്ങനെയാ ചിരണ്ട, നീ പൊരണ്ടാക്കുക എന്ന് ചിലർ ചോദിച്ചപ്പോൾ, രണ്ടാൾ പിടിച്ചാൽ പിടികിട്ടും.

0: കെട്ടാത്ത മരത്തിന് മുകളിൽ കയറി നിന്ന് ഈരുന്ന ലാഘവത്തോടെ അയാൾ പറഞ്ഞു, അത് സാരമില്ല. ചിരികണ്ഠൻ അവിടെ ഒറ്റയ്ക്ക് പുരയുണ്ടാക്കി, മണ്ണ് വെട്ടിയെടുത്ത് പറമ്പാക്കി. ആദ്യം ഓല കൊണ്ട് മറച്ച ഒരു ചെറ്റക്കുടിലായിരുന്നു, പിന്നീട് മണ്ണ് കുഴച്ച് കട്ടമുറിച്ച് ചുമർ നിർമ്മിച്ചു. എല്ലാം തനിയെ. ഇപ്പോൾ ഒരേക്കർ സ്ഥലത്ത് ഇല്ലാത്ത മരങ്ങളില്ല, പലതരം വാഴകളും വളരുന്നു. ചിരികണ്ഠനും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ബാങ്കിന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്. പെൺകുട്ടികൾ സുന്ദരികളും വിവാഹപ്രായമെത്തിയവരുമാണ്. ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ പുലരാൻ നേരത്തോ ആകാം ഇവർ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ നാടകത്തിലായതുകൊണ്ട് സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞതുമില്ല. പുലരും വരെ നാടകം കണ്ട് ഉറക്കച്ചടവ് നിറഞ്ഞ കണ്ണുകളോടെയാണ് നാട്ടുകാർ ചിരികണ്ഠന് ചുറ്റും കൂടി നിൽക്കുന്നത്. ചിരികണ്ഠൻ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് അത്രയൊന്നും അടുപ്പം അയാൾക്ക് ആരോടും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുമായി അടുക്കുന്ന പ്രകൃതവുമല്ല അയാളുടേത്. ചിരികണ്ഠന്റെയും കുടുംബത്തിന്റെയും കരച്ചിൽ കേട്ടാണ് എല്ലാവരും അവർക്ക് ചുറ്റും നിൽക്കുന്നതെങ്കിലും ചിലർക്ക് അതിലല്ല താല്പര്യമെന്ന് രാമറിനും കുഞ്ഞിക്കേളുവിനും മനസ്സിലായി. സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ നിരത്തുവക്കിൽ അനാഥമാക്കപ്പെട്ട നിലയിൽ കാണുന്ന കൗതുകമായിരുന്നു ചിലർക്കുണ്ടായിരുന്നത്. ചിലർ പെൺകുട്ടികളെ തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അത് രണ്ടുപേരെയും അസ്വസ്ഥരാക്കി. ചിരണ്ട, നീ കരച്ചിൽ നിർത്തി, എന്തുണ്ടായതെന്ന് പറ. കുഞ്ഞിക്കേളുവും രാമറും ആവശ്യപ്പെട്ടു. എന്നിട്ടും അയാൾ കരയുകയായിരുന്നു. തീവ്രമായ വിഷമം നെഞ്ചിലേറിയതുകൊണ്ട് അയാൾക്ക് കരച്ചിൽ പെട്ടെന്ന് നടക്കുവാൻ കഴിയുമായിരുന്നില്ല. തെല്ലിട കഴിഞ്ഞ് അയാൾ പറഞ്ഞു, ഇന്നാട്ടിൽ ഞാക്കാരുല്ലേ. നാട്ടുകാരനല്ലാത്ത ചിരികണ്ഠന് തന്നെ തുണയ്ക്കുവാൻ നാട്ടിൽ ആരുമുണ്ടാവില്ല എന്ന ഭീതി നന്നായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കുഞ്ഞിക്കേളു സമാശ്വസിപ്പിച്ചു, നിനക്ക് ഞങ്ങളൊക്കെയുണ്ട്, അതോർത്ത് ഇഞ്ഞ് വിഷമിക്കേണ്ട. എന്നിട്ടും ചിരികണ്ഠൻ പ്രശ്നം പറയാൻ തുനിഞ്ഞില്ല, അമർത്തിപ്പിടിച്ച് തേങ്ങിക്കൊണ്ടിരുന്നു. കാര്യമെന്താണെന്നറിയാൻ ആളുകൾക്ക് കൗതുകം വർദ്ധിക്കുകയായിരുന്നു. പയ്യോളി അങ്ങാടിയിലെ തിങ്കളാഴ്ച ചന്തയിൽ തോർത്തും മുണ്ടുമായി പോകുന്ന ചെട്ടിയാന്മാരും മൺകലങ്ങളുമായി പോകുന്ന ആന്തൂരാന്മാരും ഇരുമ്പ് സാധനങ്ങളുമായി പോകുന്ന കൊല്ലന്മാരും മുറവും പായയുമായി പോകുന്ന ചെറുമികളും തെല്ലിട ചിരികണ്ഠന്റെ ചുറ്റും നിന്നു. പിന്നെ അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറൺ മുഴങ്ങുന്ന ഒച്ച കേട്ടപ്പോൾ അതിവേഗത്തിൽ കിഴക്കോട്ടേക്ക് നടന്നു. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ടേക്ക് ഓട്ടത്തിന്റെ വേഗതയിൽ നടന്നുവരുന്ന അഞ്ചൽക്കാരനും പതിവ് യാത്രാരേഖയിൽ നിന്നും അല്പം തെന്നിമാറി ചിരികണ്ഠന്റെ കരച്ചിലിലേക്ക് കഴുത്തുനീട്ടി. ഒരുപാട് ആളുകളെ ചുറ്റും കണ്ടപ്പോൾ ചിരികണ്ഠനും കുറച്ച് സമാധാനമായി. അയാൾ പറഞ്ഞു, വാഴുന്നോര് എന്നെ പാറക്കുന്ന ഇടത്തു നിന്ന് ഇറക്കിവിട്ടു. ഇറക്കിവിട്ടോ, എന്തിന്? കുഞ്ഞിക്കേളുവിന്റെ ശബ്ദം അല്പം പൊങ്ങി. ഞാൻ മരം കട്ടൂന്നും പറഞ്ഞാ ഇറക്കിവിട്ടത്. എന്റെ സ്ഥലത്തിന് ആർക്കോ മേൽചാർത്തും കൊടുത്തത്രേ.
1: അത് കേട്ടപ്പോൾ കുഞ്ഞിക്കേളു പൊള്ളലേറ്റതുപോലെ പിറകോട്ടേക്ക് മാറി. വർഷങ്ങൾക്ക് മുമ്പ് താനും തന്റെ കുടുംബവും അനുഭവിച്ച അതേ ദുർവിധി ചിരികണ്ഠനും ഉണ്ടായിരിക്കുന്നു. തന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങുകയായിരുന്നു. അയാൾ ചിരികണ്ഠന്റെ കുടുംബത്തെ ആർദ്രതയോടെ നോക്കി. ഏതു വിധത്തിലാണ് അവരെ സഹായിക്കാൻ കഴിയുക? കുഞ്ഞിക്കേളു രാമറിന്റെ ചുമലിൽ കൈകൾ അമർത്തി. ചിരികണ്ഠൻ താമസിക്കുന്ന സ്ഥലം അയാൾ തീറു വാങ്ങിയതായിരുന്നില്ല, ജന്മവുമല്ല. ചാർത്തിക്കൊടുത്ത സ്ഥലത്തിൽ ശാശ്വതമായ അവകാശം ജന്മിക്ക് മാത്രമുള്ളതാണ്. ജന്മിക്ക് ഏതു സമയത്തും മറ്റാർക്കു വേണമെങ്കിലും മേൽചാർത്തായി മാറ്റിക്കൊടുക്കാം. അങ്ങനെയാണ് ചിരികണ്ഠന് 25 വർഷമായി താമസിച്ചു വന്നിരുന്ന സ്ഥലം നഷ്ടമായത്. വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ പ്രദേശം ഇന്നത്തെ പോലെ പച്ചപ്പാർന്ന പറമ്പാക്കി മാറ്റാൻ ചിരികണ്ഠൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. ഇന്നത്തോടെ അതെല്ലാം വെറുതെയായി. സ്ഥലം മേൽച്ചാർത്ത് കൊടുത്ത് ഒഴിപ്പിക്കുന്നതിന് വാഴുന്നോർ പറഞ്ഞ കഥ ഉൾക്കൊള്ളാൻ കുഞ്ഞിക്കേളുവും രാമറും തയ്യാറായിരുന്നില്ല. ആരും അത് വിശ്വസിച്ചുമില്ല. മറ്റെന്തോ ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ടാകാമെന്ന് അവർ കരുതി. ചിരികണ്ഠന്റെ അയൽക്കാരനായ പോതനാണ് ഒരു രഹസ്യം പോലെ യഥാർത്ഥ സംഭവം കുഞ്ഞിക്കേളുവിനോട് വിശദീകരിച്ചത്.
2: വാഴുന്നോരുടെ ഇളയ മോൻ കുറേ ദിവസമായി ചിരികണ്ഠന്റെ വീട്ടിൽ വരുന്നു. മൂത്ത മോളെ അടയാളം വയ്ക്കാൻ വേണോന്ന് പറഞ്ഞ് അതിന് ഓളും അച്ഛനും സമ്മതിച്ചില്ല. അതിൻ്റെ അരിശം തീർക്കാൻ വാഴുന്നോരോട് ഒരു കള്ളക്കഥ പറഞ്ഞു കൊടുത്ത് ഓറത് കേട്ട പാടെ പ്രഭാകരൻ നായർക്ക് സ്ഥലത്തിൻ്റെ മേൽച്ചാർത്തും കൊടുത്തു.
1: കുഞ്ഞിക്കേളു അപ്പോൾ തന്നെ ഈ വിവരം രാമറുമായി പങ്കിട്ടു. ഈ രഹസ്യം മറ്റാരോടും വെളിപ്പെടുത്തരുതെന്ന് അവർ പോതന് നിർദ്ദേശവും കൊടുത്തു. ചെറിയൊരു സൂചന പുറത്തറിഞ്ഞാൽ മതി ആ പെൺകുട്ടിയുടെ ജീവിതം തകരാൻ. ചിരികണ്ഠന്റെ മൂത്ത മോളുടെ നേരെ അവർ ആദരവോടെ നോക്കി. അമ്മയുടെ തോൾചാരി തലകുനിച്ചിരിക്കുകയായിരുന്നു അവൾ. അടയാളം വെക്കലിന് അന്നാട്ടിൽ ആദ്യമായി എതിർത്ത പെണ്ണാണവൾ, തന്റെ ഇടക്കാരി.
3: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എറണാകുളം നിന്നാണ് വിളിക്കുന്നത്. ധന്യ. മോളുടെ പേര് ഗൗരി നന്ദന. എന്റെ മോള് ഇപ്പൊ 12th. ആൾക്ക് ബയോളജിയോടാണ് കൂടുതൽ താല്പര്യം. അപ്പൊ പറ്റിയൊരു കോഴ്സ്, ഒരു സാധ്യത കോഴ്സിനെ പറ്റിയാണ് സാർ.
2: പറഞ്ഞു തരാം. മാർക്ക് ഒക്കെ ഉണ്ടോ? ബയോമാത്സ് ആണോ? പ്ലസ് വൺ പ്ലസ് ടു
3: ഫിസിക്സിന്
2: എത്ര പെർസെന്റ് ഉണ്ടായിരുന്നു?
3: 95% ഉണ്ടായിരുന്നു.
2: ഫിസിക്സിന് എത്ര പെർസെന്റ് മാർക്ക് ഉണ്ടായിരുന്നു 12th?
3: ഫിസിക്സിന് 84.
2: സ്റ്റേറ്റ് ആണോ CBSE ആണോ?
3: CBSE
2: അല്ലെ? 11th ഫിസിക്സ്?
3: 11th 71. 80 അവരുടെ മാർക്ക്. മാത്സ് ആണ് 80.
2: ഫിസിക്സ് ഒക്കെ സ്ട്രോങ് ആണ്. കീം എഴുതിയോ?
3: കീം എഴുതി.
2: അപ്പൊ ബയോളജിയില് നീറ്റ് എഴുതിയോ?
3: നീറ്റ് എഴുതി.
2: നീറ്റ് സ്കോർ എത്രയാ?
3: നീറ്റ് ഇപ്പൊ 496 ആണ്.
2: റിസർവേഷൻ ഉണ്ടോ?
3: ഇല്ല.
2: അപ്പൊ നമുക്ക് ഇത്തവണ കിട്ടാൻ ബുദ്ധിമുട്ടാ. അതിനൊരു കോച്ചിങ് പോയോ നീറ്റിന്?
3: കോച്ചിങ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കുറച്ച് നാളത്തേക്ക് അല്ലതേ പോയുള്ളൂ.
2: അമ്മ അമ്മയുടെ കുട്ടിയുടെ മാർക്കും CBSE പഠിച്ചാള് 92% ഫിസിക്സ് മാത്സ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ചെറിയൊരു പാളിച്ച പറ്റിയത് ആ കുട്ടീനെ 2 കൊല്ലത്തെ ഇന്റൻസീവ് കോച്ചിങ് നീറ്റിന് അയക്കേണ്ടിയിരുന്നു. നമ്മളത് അയച്ചില്ല. ഇതൊന്നും ഇല്ലാണ്ട് ആ കുട്ടി പോയിട്ട് 430 മാർക്ക് മേടിച്ചിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലം റിപ്പീറ്ററിന് പോയാൽ ആ കുട്ടിക്ക് കിട്ടും. ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ ആ കുട്ടിക്ക് MBBSന് അഡ്മിഷൻ കിട്ടും. 1 കൊല്ലം റിപ്പീറ്ററിന് പോയിട്ട് MBBS അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഒരു നഷ്ടവും ഇല്ല. ഒന്നാമത്തെ ചോയ്സ് പ്ലാനെ റിപ്പീറ്ററിന് പോവുക. അത് വേണ്ടാന്ന് കുട്ടി പറയണു, വീട്ടുകാർക്ക് എതിരാണെങ്കിൽ അടുത്ത മെത്തേഡ് നോക്കുക. അടുത്തത് ചെയ്യേണ്ടത് ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കോഴ്സിന് പോവുക. എഞ്ചിനീയറിംഗ് കോഴ്സ് ഇഷ്ടംമാതിരി വേക്കൻസീസ് ഉണ്ട് കേരളത്ത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന് പോവുക. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗോ നല്ല ബ്രാഞ്ചാണ്, കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബയോളജിയിൽ അങ്ങനെ പോവുക. അതല്ലെങ്കിൽ 3rd ചോയ്സ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് MSc ബയോകെമിസ്ട്രി മൈക്രോബയോളജി ബയോടെക്നോളജി ആ കോഴ്സുകൾക്ക് പോവുക. ഈ 3 മെത്തേഡ്സ് നല്ലവണ്ണം ആലോചിക്കുക, മോളായിട്ട് ഡിസ്കസ് ചെയ്യുക. കുറെ ഗൂഗിൾ പോയ ഇൻഫർമേഷൻ കിട്ടും സ്ഥാപനങ്ങളുടെയൊക്കെ, എന്നിട്ട് ചൂസ് ചെയ്യുക കേട്ടോ.
3: താങ്ക് യു.
4: ആകാശവാണി FM വാർത്തകൾ.
5: ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനത്തിന്റെ ഭാഗമായി പനാജിയിലെ ഇന്നത്തെ ആഘോഷ പരിപാടികളിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. 1987 ഇന്ത്യയിലെ 25th സംസ്ഥാനമായി ഗോവ രൂപീകരിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുണ്ടായതായി റിസർവ് ബാങ്ക്. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭിക്കാൻ കേന്ദ്ര ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്ന സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് സംഘടന CGPA എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102 ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെർപ്പുളശ്ശേരിയിൽ നടത്തി. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഹോങ്കോങ്ങിൽ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ 2nd അവസാനിച്ചപ്പോൾ 4 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും നേടി ഇന്ത്യ 2nd തുടരുന്നു. ചൈനയാണ് 1nd.
4: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഹലോ യങ് മാൻ, ഗുഡ് മോർണിംഗ്.
2: ആ കേണൽ സാറ്. അല്ല സാർ, എന്താ ഇവിടെ?
1: ഓ മൈ ഗോഡ്, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ. സുഭാഷ്, യു ഷുഡ് ഗ്രീറ്റ് എ പേഴ്സൺ ബിഫോർ യു ആസ്ക് സംതിങ് എൽസ്. കം ഓൺ, ഗ്രീറ്റ് മീ.
2: ഗ്രീറ്റ് അല്ല ഗ്രീറ്റ്, അതിപ്പോ ഗ്രീറ്റിംഗ് കാർഡൊക്കെ വാങ്ങിക്കാൻ ക്രിസ്മസ് ആയില്ലല്ലോ സാറേ.
1: ഗ്രീറ്റിംഗ് കാർഡ് അല്ലടോ, ഗ്രീറ്റ് മീൻസ് അഭിവാദ്യം. രാവിലെ ഒരാളെ ആദ്യമായി കാണുമ്പോൾ ചൂടോടെ ഒരു ഗുഡ് മോർണിംഗ് പറയണം. മനസ്സിലായോ?
2: മനസ്സിലായി.
1: ആ എന്നാ പറയൂ.
2: ഗുഡ് മോർണിംഗ്.

0: ഗുഡ് മോർണിംഗ് ടു യു ടു യങ് മാൻ. ഇനി താൻ എന്നെ ഉച്ചയ്ക്ക് കണ്ടാലോ?
1: ഇപ്പൊ തന്നെ ഞാൻ ഓടി വിളിക്കും.
0: അതെനിക്കറിയാം. അതല്ല, ഉച്ചയ്ക്കാണെങ്കിൽ എന്ത് പറയുമെന്ന്?
1: ചോറുണ്ടോ എന്ന് ചോദിക്കും.
0: അല്ലടോ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന്. വൈകിട്ടൊക്കെ ആണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും.
1: ഓ, ഇനി രാത്രി എങ്ങനെ കണ്ട ഗുഡ് നൈറ്റ് എന്ന് അല്ലേ?
0: നോ, ഗുഡ് നൈറ്റ് ഒരു ഗ്രീറ്റിംഗ് അല്ല. അത് നിങ്ങൾ ആരെങ്കിലും രാത്രി കണ്ടുപിരിയുമ്പോൾ പറയേണ്ടതാണ്. എല്ലാത്തിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ്?
1: ഓ, അപ്പൊ ഇനി വാച്ചും കൊണ്ട് നടക്കണം. അല്ല സാറേ, ഒരു സംശയം. നമ്മളിപ്പോഴേ ഉച്ചയ്ക്കൊരു 11:59 ഒരാളെ കണ്ടു. അപ്പൊ എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ് പറയണോ അതോ ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ?
0: ഓ മൈ ഗോഡ്, എന്റെ കയ്യിൽ ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ തലയിലെറിഞ്ഞ് ഞാൻ പൊട്ടിച്ചേനെ.
2: English matters.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.

0: നമസ്കാരം. ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായൺ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഇന്ന് യുവവാണിയിൽ. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.
1: നമ്മൾ ആദ്യമായിട്ട് ഒരു കൃതിയാണ് പാടാൻ പോകുന്നത്, ഒരു കർണാട്ടിക് കൃതി.

അടുത്തത് ഒരു കർണാട്ടിക് കൃതി വയലിനിൽ വായിക്കാം. ഇതിൽ രാഗം എന്ന് പറയുന്നത് ലതാംഗി രാഗത്തിലാണ് ഈ കൃതി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ പട്ടണം സുബ്രഹ്മണ്യ അയ്യറാണ് ഇത് ഇതിൻ്റെ കൃതി എഴുതിയിരിക്കുന്നത്. ഖണ്ഡജാപ്പിലാണ് ഈ കൃതിയുടെ താളം.

0: ഞാൻ അടുത്തായിട്ട് പാടാൻ പോകുന്ന ലളിതഗാനം അതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് എൻ്റെ വയലിൻ സാറ് തന്നെയാണ്, അജിത് സാർ തന്നെയാണ്. അതുപോലെ എനിക്ക് ഈ പാട്ട് പാടാൻ എനിക്ക് പഠിപ്പിച്ചു തന്നതൊക്കെ സാറിൻ്റെ മോള് കൃഷ്ണ ചേച്ചിയാണ്. അപ്പോൾ ഒരു നാലുപേരെയും പാടാം.
1: ഓക്കെ.

0: കണ്ണ് തുറക്കാതെ മോളിന്റെ അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
1: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോണോട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി, 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷിയുടെ ആനന്ദം. പാനായിക്കുളത്തുള്ള എം കെ അബ്ബാസ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. കരിങ്കോഴികളുടെ പരിപാലന രീതികൾ, പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാതകളിലൊന്നായ NH-47A കേരളത്തിലാണ്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്?

ഉത്തരം: വെല്ലിംഗ്ടൺ ദ്വീപിനെ കൊച്ചി ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിന് 5.92 കിലോമീറ്ററാണ് നീളം. പിന്നീട് NH 966B എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാതകളിലൊന്നായ NH 47A കേരളത്തിലാണ്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? വെല്ലിംഗ്ടൺ ദ്വീപിനെ കൊച്ചി ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നു. ഏകദേശം 6 കിലോമീറ്ററാണ് നീളം. പിന്നീട് NH 966B എന്ന് പുനർനാമകരണം ചെയ്തു. ചിന്താശകലം: സകലത്തിലും ആത്മനിയന്ത്രണം പാലിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ പ്രാഥമിക കർത്തവ്യം. മഹാത്മാഗാന്ധി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കൂ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8:30:22. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. ഗാനരചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

ചിത്രം പേരിടാത്ത കഥ. പാടിയത് യേശുദാസ് ചിത്ര. ഗാനരചന ഡോക്ടർ സദാശിവൻ. സംഗീതം ആൽബർട്ട് വിജയൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്ക് കേൾക്കാം.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
4: ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-110.
1: ഇന്ന് ഈ പരിപാടിയിൽ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാറുമായി അഭിമുഖം.
2: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിശോഷണം എന്ന അവസ്ഥയെക്കുറിച്ചാണ്. ശരിക്കും എന്താണ് ഈ അസ്ഥിശോഷണം, ഓസ്റ്റിയോപൊറോസിസ്? ഈ എല്ലിൽ തുളവിഴുക എന്നൊക്കെ പറയാറുണ്ട്, അത് അങ്ങനെ തന്നെയാണോ?
3: ആ, അത് അങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെയാകാം. അത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലിന്റെ കട്ടി കുറയുന്നു,
2: ബോൺ ഡെൻസിറ്റി കുറയുന്നു.
3: ആ, ബോണിന്റെ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ ബോണിന് എന്താണ് ഡെൻസിറ്റി കൊടുക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ബോണിനകത്തിൽ പലതരം മെറ്റീരിയലുകളുണ്ട്, മിനറൽസ് ഉണ്ട്, പിന്നെ കൊളാജൻസ് പ്രോട്ടീനുകളുണ്ട്, എല്ലാം കൂടെ ചേർന്ന ഒരു കമ്പോസിറ്റ് മിക്സ്ചർ എന്ന് പറയും. പലതരത്തിലുള്ള കെമിക്കലുകൾ ചേർന്ന ഒന്നാണ് ബോണ്. അതിൻ്റെ സ്ട്രക്ചർ കൊടുക്കുന്നത് ഈ കൊളാജനുകളാണ്. അപ്പോൾ കൊളാജനുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ടാണ് മിനറൽസ്. എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിൽ വരുന്നതാണ് കാൽഷ്യം. കാൽഷ്യമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള മിനറൽ. അതുകൂടാതെ വേറെ ചില മിനറൽസുകളുണ്ട്, മഗ്നീഷ്യം, സിങ്ക്, സ്ട്രോൺഷ്യം, അങ്ങനെയൊക്കെയുള്ള ചില മെറ്റീരിയൽസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ 95% കാൽഷ്യമാണ്. ഈ മിനറൽസ് അതിൽ നിന്ന് കുറയുമ്പോഴാണ് അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത്. ബോണിന് കട്ടി കൊടുക്കുന്നതാണ് ഈ മിനറൽസ്. എന്തുകൊണ്ടാണ് അങ്ങനെ കട്ടി കുറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഏജിങ് പ്രോസസ്സ് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ന്യൂ ബോൺ മുതൽ ഒരു ഏകദേശം ഒരു 30 വയസ്സ് വരെ ആൾക്കാർക്ക് ബോണിൻ്റെ ഡെൻസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ നാച്ചുറൽ ഗ്രോയിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ആണുങ്ങൾക്ക് അത് ഒരു 32 വയസ്സ് വരെ ബോണിന് കട്ടി കൂടിക്കൊണ്ടിരിക്കും. അത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അത് 28 വയസ്സ് വരെ. അതിനുശേഷം ബോണിൻ്റെ ഡെൻസിറ്റി അങ്ങനെ അധികം കൂടത്തില്ല, അതൊരു പ്ലാറ്റോയിലോട്ട് പോകും. പ്ലാറ്റോയിൽ പോകുന്നത് സ്ത്രീകൾക്കൊരു 45 വയസ്സ് വരെ അങ്ങനെ പോകും, ആണുങ്ങൾക്ക് ഒരു 60-65 വയസ്സ് വരെ അങ്ങനെ പോകും. അതിനുശേഷം പെട്ടെന്ന് ഈ മിനറൽസ് എല്ലാം കുറയും, അങ്ങനെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയും.
2: സാധാരണ പറയാറുണ്ട് സ്ത്രീകൾക്ക് ഈ ആർത്തവ വിരാമത്തിന് ശേഷം വല്ലാതെ ഈ അസ്ഥിശോഷണം, ഓസ്റ്റിയോപൊറോസിസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്.
3: ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 45 വയസ്സെന്ന് പറഞ്ഞത്. ഏകദേശം ഒരു ആവറേജ് ഏജ് ആണ് മെനോപോസിൻ്റെ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ, സ്ത്രീ ഹോർമോണുകളുടെ അളവ് വളരെ കൂടുതലാണ്.

0: ആണ്. ആർത്തവവിരാമത്തിന് ശേഷം ഈ സ്ത്രീ ഹോർമോൺ പ്രധാനമായിട്ടും ഈസ്ട്രജൻ വളരെ കുറയുന്നു. ഈസ്ട്രജന് ഈ ബോണിൻ്റെ കട്ടി നിയന്ത്രിക്കുന്ന നില നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാന റോളുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതോടുകൂടി നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവും കുറഞ്ഞു വരുന്നു, കാൽഷ്യം ബോണിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും.
1: പക്ഷേ പുരുഷന്മാർക്ക് 65 വയസ്സ് വരെ എന്ന് ഡോക്ടർ പറഞ്ഞു.
0: അതെ,
1: അതെന്തുകൊണ്ടാണ് അപ്പോൾ?
0: അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു നാച്ചുറൽ ഒരു ഡിസ്പാരിറ്റി വന്നേക്കുന്നു എന്ന് തന്നെ. ഇപ്പോൾ പുരുഷ സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാലും എങ്ങനെയാണ് സൃഷ്ടി വന്നേക്കുന്നത്?
1: അതുകൊണ്ട് കാരണം എന്തെങ്കിലും
0: പ്രത്യേകിച്ച് കാരണമില്ല. ഈ പുരുഷന്മാരുടെ ഈ മെനോപോസിന് തുല്യമായിട്ടുള്ള ചേഞ്ച് വരുന്നത് ഏകദേശം 65 വയസ്സിലാണ്.
1: അതായത് പ്രത്യുൽപാദന ശേഷി കുറയുന്നതോടെയാണ് ഇത് സംഭവിക്കുന്നത്.
0: എക്സാക്ട്ലി, അത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ്. സ്ത്രീകൾക്ക് ഈസ്ട്രജൻ പോലെ പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് മിനറൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്

0: നാച്ചുറൽ ഒരു ഡിസ്പാരിറ്റി വന്നേക്കുന്നു എന്ന് തന്നെ. ഇപ്പൊ പുരുഷ സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാലും എങ്ങനെയാണ് സൃഷ്ടി വന്നേക്കുന്നത്?
1: അതുകൊണ്ട്
0: പ്രത്യേകിച്ച് കാരണമില്ല. ഈ പുരുഷന്മാരുടെ ഈ മെനോപോസിന് തുല്യമായിട്ടുള്ള ചേഞ്ച് വരുന്നത് ഏകദേശം 65 വയസ്സിലാണ്.
1: അതായത് പ്രത്യുൽപാദന ശേഷി കുറയുന്നതോടെയാണ് ഇത് സംഭവിക്കുന്നത്.
0: എക്സാക്ട്ലി, അത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ്. സ്ത്രീകൾക്ക് ഈസ്ട്രജൻ പോലെ പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് മിനറൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രണ്ട് ഏജ് ഗ്രൂപ്പ് വന്നേക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബോണിന്റെ കട്ടി കൂടാനുള്ള ഏജും വ്യത്യാസമുണ്ട്, 28-ഉം 32-ഉം.
1: സാധാരണ ഈ ഓസ്റ്റിയോപൊറോസിസ് പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഓസ്റ്റിയോപീനിയ. അതല്ലേ ശരിക്കും ബോൺ ഡെൻസിറ്റി കുറയുന്ന ഒരു അവസ്ഥ?
0: ആ, അത് കുറഞ്ഞു തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, ബോണിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ഉണ്ട്. അത് BMD സ്കാൻ അല്ലെങ്കിൽ ഡെക്സ സ്കാൻ എന്ന് പറയും. അതൊരു എക്സ്റേ ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സ്കാനാണ്. അതിനകത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് ബോണിൻ്റെ, നമ്മുടെ ഡെൻസിറ്റി നോക്കിയിട്ട് അത് ഒരു 30 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരാളിൻ്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കോർ കിട്ടും. അതിന് ടി സ്കോർ എന്ന് പറയും. അത് -2.5 താഴോട്ട് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കാണ് ഈ എല്ലൊടിയാനൊക്കെയുള്ള സാധ്യത കൂടുതൽ വരുന്നത്, കൂന് വരാനുള്ള സാധ്യത ഒക്കെ ഉള്ളത്. അതേസമയം ഒരു -1 മുതൽ -2.5 വരെയുള്ള ഒരു സ്കോറിൽ നിൽക്കുകയാണെങ്കിൽ അവരെയാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞത്. അവർക്ക് ഓസ്റ്റിയോപൊറോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതാണ്. മറ്റേ ഓസ്റ്റിയോപൊറോസ് വന്ന ആൾക്കാർക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൂടാതെ ട്രീറ്റ്മെൻറ്റ് കൂടെ വേണം.
1: സാധാരണ ഇപ്പോൾ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് ഡോക്ടർ ഏജ് പറയണ്ടായി, വയസ്സ് ഇതിനൊരു ഘടകമാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ വരാം ഇതിൽ?
0: ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് വണ്ണമുള്ളവർക്കാണ് ഇതെല്ലാം വരുന്നത്. അല്ല, ഇത് നേരെ തിരിച്ചാണ്. വണ്ണക്കുറവുള്ള ബോഡി മാസ് ഇൻഡെക്സ് ഒരു 18 താഴെയുള്ളവർക്ക് ഓസ്റ്റിയോപൊറോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റ് ചില അസുഖങ്ങൾ, ഇപ്പോൾ ഹോർമോണൽ ചേഞ്ച് ഉള്ള തൈറോയിഡ് ഹോർമോൺ വ്യത്യാസം ഉണ്ടാകുന്നവർക്ക്, ഹൈപ്പോ തൈറോയിഡ്സും വരുന്നവർക്ക്, അവർക്കൊക്കെ ഇത് വരാം. പിന്നെ കൂടാതെ സ്റ്റിറോയിഡ് ഉൽപ്പാദനം കൂടുതലുള്ള ചില അസുഖങ്ങൾ, എൻഡോക്രൈനോളജി അസുഖങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക്, മറ്റ് പല അസുഖങ്ങൾക്ക് സ്റ്റിറോയിഡ് ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇതുണ്ടാകാം. പിന്നെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൻറ്റി മെറ്റബോളൈറ്റ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ബോൺ ഡെൻസിറ്റി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജീവിതശൈലിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കുന്നതാണ് അമിതമായ ആൽക്കഹോൾ ഉപയോഗം അല്ലെങ്കിൽ അമിതമായ പുകവലി. ഇത് രണ്ടും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ജീവിതശൈലിയായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ട മൊബിലിറ്റി കുറവുള്ളത്, അതായത് വ്യായാമക്കുറവുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകിച്ച് ചില രോഗികളുണ്ട്, ബെഡ് റിഡൺ ആയിട്ട് ബെഡിൽ കിടക്കുന്ന രോഗികൾക്ക് ഓസ്റ്റിയോപൊറോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവർ തന്നെ രോഗാവസ്ഥയ്ക്ക് ശേഷം എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോഴത്തേക്ക് അത് റിവേഴ്സ് ചെയ്തു വരും. അതിന് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായാലും അവരെല്ലാം ഇരുന്നുള്ള ബോർഡ് ഗെയിംസിലോട്ടാണ് പോകുന്നത്. അതിന് പകരം പ്ലേയിങ് ഫീൽഡിലോട്ട് ഇറങ്ങിയുള്ള ഫിസിക്കൽ, ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിലായിരുന്നപ്പോൾ ചെയ്തിരുന്ന കളികളൊക്കെ ഉണ്ട്, ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ടുള്ള കളികൾ, അതിലോട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് പിന്നെ എല്ലിൻ്റെ കട്ടി കൂട്ടാൻ വെക്കുന്നതും അത് സംരക്ഷിക്കാൻ വെക്കുന്നതും. ബോർഡ് ഗെയിംസിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫിസിക്കൽ എക്സസൈസുകൾ വരുന്നില്ല. നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി ഒന്നാണ് എന്ത് തരം എക്സസൈസ് എന്ന് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് എന്നുള്ളതാണ് അതിന് ഉത്തരം. മിക്കവാറും എല്ലാ എക്സസൈസുകളും വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് ആണ്. പക്ഷേ നോൺ വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് എന്താണെന്ന് പറയാം. അതാണ് നമുക്ക് ഏറ്റവും ചുരുക്കത്തിലുള്ളത്. ഒന്ന് സ്വിമ്മിംഗ് ആണ്, രണ്ട് സൈക്ലിംഗ്. ഇത് രണ്ടും നമുക്ക് നോൺ വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് ആണ്. അത് മറ്റു പലതിനും നമുക്ക് നല്ലതാണ്. ശരീരത്തിൻ്റെ ഘടന നിലനിർത്താനും ശ്വാസകോശത്തിൻ്റെയും പിന്നെ ഹാർട്ടിൻ്റെയൊക്കെ ആരോഗ്യം നിലനിർത്താനൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ബോൺ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി അത് സഹായിക്കില്ല. അതിന് വെയിറ്റ് ബെയറിംഗ് എക്സസൈസ്, ഏറ്റവും നല്ല വെയിറ്റ് ബെയറിംഗ് എക്സസൈസാണ് നടത്തം, ഓട്ടം. അത് രണ്ടുമാണ് ഏറ്റവും നല്ല ഇത്. പിന്നെ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഓ റോഡിൽ കൂടെ നടക്കാൻ ഒക്കുന്നില്ല, പൊടിയാണ്, മഴയാണ്, അങ്ങനെയുള്ള അതൊക്കെ ഒരു എക്സ്ക്യൂസ് എന്നേ ഉള്ളൂ. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനൊക്കെയല്ലോ. നമുക്കിപ്പോൾ വീട്ടിലെ സ്റ്റെപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന സ്റ്റെപ്പർ, നമ്മൾ സ്പോർട്സ് കടകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പർ കിട്ടും. അത് നമ്മൾ വലിയ വില കൊടുത്ത് സ്റ്റെപ്പർ മേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ തന്നെ സ്റ്റെപ്പിൽ താഴോട്ട് മേലോട്ട് ചാടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ സ്കിപ്പിംഗ് റോപ്പ്, സ്കിപ്പിംഗ് റോപ്പൊന്നും നമുക്ക് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അത് നമുക്ക് ഇൻഡോർ ചെയ്യാനൊക്കും, മഴയത്തും ചെയ്യാം, പൊടിയെ പേടിക്കേണ്ട. വാഹനങ്ങളെ പേടിക്കേണ്ട. എല്ലാം നമുക്ക് ചെയ്യാൻ ഒക്കുന്ന ഏറ്റവും നല്ലൊരു വ്യായാമമാണ് സ്കിപ്പിംഗ് റോപ്പ് വെച്ച് ചെയ്യുന്നത്. നമ്മൾക്ക് സ്കൂളിലായിരുന്നപ്പോൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരെണ്ണമാണ് സ്കിപ്പിംഗ് റോപ്പ്. എല്ലാവർക്കും കൊടുക്കാൻ ഒക്കും, ഇത് നല്ല കാര്യമാണ്, എക്സസൈസ് ചെയ്യാൻ ഒക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആ സമയത്താണ് ബോണിൻ്റെ കട്ടി കൂട്ടിയുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എത്ര ബോൺ

0: കട്ടിക്കൂടുന്നു. അതെല്ലാം നമുക്കൊരു ബാങ്കിലെ ഒരു
1: നിക്ഷേപം പോലെയാണ്,
0: നിക്ഷേപം പോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നിൽക്കും. അപ്പോൾ നമ്മുടെ ബോണ്ട് ഡെൻസിറ്റി ഏറ്റവും ഹൈയിലായിരിക്കും നമ്മളൊരു 45 വയസ്സിലും അല്ലെങ്കിൽ 60 വയസ്സിലൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടുന്ന് പതുക്കെ പതുക്കെ ശോഷണം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എത്ര ശോഷണം വന്നാലും നമുക്കൊരു ഏകദേശം ഒരു നല്ല കട്ടി വന്ന് നിൽക്കും.
1: ഇതിന് ഈ വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ ഡിക്കൊക്കെ വലിയൊരു പങ്കുണ്ടെന്ന് പറയാറുണ്ട്, അത് എത്രമാത്രം ശരിയാണ്? കാൽസ്യം, വൈറ്റമിൻ ഡി ഇതെല്ലാം എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്?
0: നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, കാൽഷ്യം ആണ് ഏറ്റവും കൂടുതൽ ഉള്ള മിനറൽസ്, ബോണിനകത്തിലെ മിനറൽസ്. പക്ഷേ കാൽഷ്യത്തിന് വേറെ ഒരുപാട് ജോലികളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിപ്പിക്കുക. കാൽഷ്യം ഇല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് വരും. അതുപോലെ ഹാർട്ടിൻ്റെ നിയന്ത്രണങ്ങൾ, മസിലുകളുടെ നിയന്ത്രണം, പേശികളുടെ നിയന്ത്രണങ്ങൾ, പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം. അപ്പം നമ്മൾ തലച്ചോറിൽ ഒന്ന് ആലോചിക്കുമ്പോൾ അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള സിഗ്നൽ പോകണം, അതിനുള്ള ഇത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റസ്റ്റൈനിൽ ആമാശയങ്ങളുടെ മൂവ്മെൻറ്റ്, ദഹനം, ഇതെല്ലാം നമുക്ക് കാൽഷ്യം വേണം. അപ്പോൾ നമുക്ക് കാൽഷ്യം ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താനൊക്കെ ഇല്ല. അപ്പോൾ പ്രയോറിറ്റി എപ്പോഴും അതിന് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് ഉള്ളിടത്തുനിന്ന് വലിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതലുള്ളത് ബോണിലാണ്. അപ്പോൾ ബോണിൽ നിന്ന് കാൽഷ്യം എടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം കൊടുത്തുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ ആഹാരത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാൽഷ്യം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ജീവിത രീതിയിൽ നമുക്ക് കാൽഷ്യം കുറവുള്ള പലപ്പോഴും ആഹാരം കഴിക്കും, ജങ്ക് ഫുഡുകൾ കഴിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ജങ്ക് ഫുഡുകൾ കഴിക്കും, വെജിറ്റബിൾസ് കുറവായിരിക്കും, കാൽഷ്യമുള്ള ഫുഡുകൾ കുറവായിരിക്കും. അല്ലെ തന്നെ ഇപ്പോൾ പലരും കൊളസ്ട്രോൾ അത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമുണ്ട്, പാൽ കുടിക്കാതാകും, അങ്ങനെയൊക്കെ വരുന്നതാണ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ നോക്കുന്നത് സപ്ലിമെൻറ്റേഷൻ എന്ന് പറയും, കാൽഷ്യം സപ്ലിമെൻ്റ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാൽഷ്യം അബ്സോർബ് ചെയ്യാനും ബോണിൻ്റെ നിർമ്മാണത്തിൽ കട്ടി കൂട്ടാനും ഒക്കെ ഈ വൈറ്റമിൻ ഡിക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അപ്പോൾ അത് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ബോണിൻ്റെ കട്ടി കുറഞ്ഞു പോകും. അത് ബോണിൻ്റെ നിർമ്മാണത്തിലാണെങ്കിലും ശരി, കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലാണെങ്കിലും കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നതിലും ഇതിനെല്ലാം വൈറ്റമിൻ ഡി തന്നെ വേണം. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻ പോലെയല്ല, നമ്മുടെ ബോഡിയിൽ അത് ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാൽഷ്യത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആയിട്ട് തന്നെയാണ് വൈറ്റമിൻ ഡി നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ.
1: സാധാരണ ഈ കാൽസ്യത്തെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിലാണ് കാൽസ്യം അബ്സോർപ്ഷൻ അതല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പ്രായമായവർ ഇങ്ങനെ കാൽഷ്യം കഴിച്ചിട്ടോ പാൽ കുടിച്ചിട്ടോ കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്, ഇത് എത്രമാത്രം ശരിയാണ്?
0: അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് കുട്ടികൾക്ക് അബ്സോർപ്ഷൻ കൂടുതൽ പ്രായമായവർക്ക് കുറവെന്നുള്ളതല്ല, ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ചെറുകുടലിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ ഒക്കെ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അബ്സോർഷൻ കുറവായിരിക്കും. അങ്ങനെ പൊതുവെ മാലബ്സോർഷൻ സിൻഡ്രോമുള്ള ആൾക്കാർക്ക് നമ്മൾ ആഹാരത്തിൽ കൂടെ കഴിക്കുന്ന കാൽഷ്യം തിരിച്ച് നമ്മുടെ രക്തത്തിലോട്ട് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കാൽഷ്യം കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്തേ മതിയാവുള്ളൂ.
1: അത് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് നൽകാൻ പറ്റുമല്ലോ.
0: ആ, കാൽഷ്യം നമുക്ക് ഇഞ്ചക്ഷനായിട്ടും കൊടുക്കാനൊക്കെ, അത് ഇഞ്ചക്ഷനായിട്ടൊക്കെ നമുക്ക് എടുക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ മാലബ്സോർഷൻ പ്രോബ്ലം ഉള്ളവർക്ക്, അതായത് നമ്മൾ ആഹാരത്തിൽ കൂടെ കഴിച്ചാൽ അബ്സോർബ് ചെയ്യത്തില്ല എന്നുള്ള കണ്ടീഷനിലാണ്. പക്ഷേ അതിനൊരു ഡേഞ്ചറുണ്ട്. ഇവിടെ ഒരു നമുക്ക് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും, അതായത് നമുക്ക് ആവശ്യത്തിൽ ഉള്ള കാൽഷ്യം രക്തത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അബ്സോർബ് ചെയ്യില്ല. ഈ കാൽഷ്യം കുറയുന്ന പോലെ തന്നെ പ്രശ്നക്കാരനാണ് കാൽഷ്യം കൂടിയാലും. ശരിയാണ്, നമുക്ക് മാലബ്സോർഷൻ അഥവാ നമുക്ക് ദഹനശേഷി കുറവുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കേണ്ടി വരും. വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സോഴ്സ് ഉള്ളത് അറിയാമല്ലോ, സൂര്യപ്രകാശം തന്നെയാണ്. പക്ഷേ വളരെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരുപാട് ആഗിരണം ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നു. അത് തെറ്റിദ്ധാരണയാണത്. ഞാനെപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളതാണ്, അത് നമുക്ക് ഇളം വെയിലല്ല കൊള്ളേണ്ടത്, നമുക്ക് കുത്തനെയുള്ള വെയിൽ, അതായത് ഉച്ചയ്ക്കുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള റേസ് ഉണ്ട്, രശ്മികളുണ്ട് ഈ സൂര്യപ്രകാശത്തിൽ. ഒന്ന് ആൽഫ റേസ് എന്ന് പറയും, അത് നമ്മളിപ്പോൾ ഇവിടെ ഈ ലൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ ഇലക്ട്രിക് ബൾബിൽ നിന്ന് വരുന്ന തരത്തിലുള്ള രശ്മികളാണ്. അതിന് വൈറ്റമിൻ ഡി ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അതിന് കഴിവുള്ളതെന്ന് പറഞ്ഞാൽ ബീറ്റ റേസ് ആണ്. അതെപ്പോഴും നമ്മൾ കുത്തനെ വീഴുന്ന സൺലൈറ്റിലാണ് കൂടുതലുള്ളത്. അതായത് ഒരു 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള ഒരു വെയിൽ കൊണ്ടാൽ മാത്രമേ ബീറ്ററീസ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഈ നമ്മുടെ തൊലിപ്പുറത്തുള്ള വീണ് കഴിയുമ്പോഴത്തെ തൊലിയുടെ അടിയിൽ 7-dehydrocholesterol എന്ന് പറഞ്ഞ ഒരു കൊളസ്ട്രോളിൻ്റെ ഒരു വകഭേദമുണ്ട്. അതിലോട്ട് ഈ ബീറ്ററീസ് വീഴുമ്പോഴാണ് ചേഞ്ച് ചെയ്ത് വൈറ്റമിൻ ഡിയുടെ പ്രിക്കേഴ്സസ് വന്നിട്ട് നമ്മുടെ കരളിലും കിഡ്നിയിലും ഒക്കെ മാറി വൈറ്റമിൻ ഡിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു കെമിക്കൽ വരുന്നത്. അതാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്.
1: നമ്മളിപ്പോൾ ഡെക്സാ സ്കാനിനെ കുറിച്ച് പറഞ്ഞു. ഡെക്സാ

0: സ്കാൻ നോക്കിയിട്ട് നമുക്ക് ഓസ്റ്റിയോപ്രോസിസിന്റെ ലക്ഷണങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്?
1: നമ്മൾ നേരത്തെ ഈ ഡെക്സ സ്കാൻ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ചികിത്സ നിശ്ചയിച്ചിരുന്നത്. ഇപ്പം നമുക്ക് അത് കൂടാതെ മറ്റു ചില കാര്യങ്ങളുടെ ഒക്കെ ഉണ്ട്. അത് മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, ഫ്രാക്ടൂൾ എന്ന് പറയും അതിനെ. ഫ്രാക്ടൂൾ അതായത് നമുക്ക് ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണത്. അപ്പോൾ അങ്ങനെ ഈ പ്രായമായവർക്ക് ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും സർജറി വേണ്ടി വരും, പലപ്പോഴും ബെഡ് റിഡൻ ആകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് വരാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ഒന്നാണ് ഫ്രാക്ടൂൾ. അതിൽ മെയിനായിട്ടുള്ളത് നമ്മൾ ഡെക്സ സ്കാനിൻ്റെ ടി സ്കോർ തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്ന് നോക്കും. ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് 75 വയസ്സിന് മുമ്പ് ഹിപ് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ളവർക്കാണ് അത് വരാനുള്ള സാധ്യത കൂടുക. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സംസാരിച്ചുമായിട്ടുള്ള സ്റ്റിറോയിഡ് പോലുള്ള ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചുകളുണ്ടോ, തൈറോയിഡ് ഹോർമോൺ ചേഞ്ച്, നമുക്ക് ഈസ്ട്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ കുറവുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ കുറവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ഗർഭപാത്രം മാറ്റിയ ആൾക്കാരുണ്ട്, അവർക്ക് ടോട്ടൽ ഹിസ്റ്റെക്ടമി എന്ന് പറയും. അതിൻ്റെ കൂടെ അണ്ടാശയങ്ങളുടെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു മെനോപോസ് വരുന്നതിന് തുല്യമായിട്ടുള്ളതാണ്. അവർക്ക് ഹോർമോൺ ലെവൽ കുറവായിരിക്കും, അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ക്യാൻസർ പോലുള്ള ചികിത്സയ്ക്ക് റേഡിയേഷൻ, പിന്നെ അമിതമായ പുകവലി, അമിതമായ മദ്യപാനം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: നമുക്ക് ശരിക്കും ഇത് ഈ ഓസ്റ്റിയോപോറോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമോ, എങ്ങനെ പ്രതിരോധിക്കാം?
1: നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ആ ഫ്രാക്ടൂളിനകത്തിൽ നമ്മൾ നോക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഏജ്, ജെൻഡർ, അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഈ ടൂൾ നോക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്? പ്രിവെൻറ്റ് ചെയ്യാനുള്ള 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ റെഗുലറായിട്ടുള്ള വ്യായാമം. ഈ വ്യായാമം ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിസിക്സിലുള്ള ഒരു ലോ ആണ് വൂൾസ് ലോ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടോട്ട് ബോൺ കൂടുതൽ വരും. നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ബോണിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. സെൻസർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് പ്രശ്നമുണ്ട്, നമുക്ക് കൂടുതൽ ബലം കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ഇത് തിരിച്ചറിഞ്ഞിട്ട് അവിടോട്ട് കൂടുതൽ ബോൺ ഡെപ്പോസിറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ അനങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടോട്ട് നമുക്ക് ഫോഴ്സ് ചെല്ലുന്നില്ല, ഡിറ്റക്ടർ നമ്മൾ അവിടെ കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അവിടുന്ന് ബോൺ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് കിടപ്പ് രോഗികൾക്കൊക്കെ കാൽഷ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെൻസർ ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റുന്നതാണ്. അതാണ് പറ്റുന്നത്. നമുക്ക് വേണ്ടി ആദ്യത്തെ ഒരു കാര്യമാണ് റെഗുലറായിട്ട് വ്യായാമം, രണ്ടാമത്തേതാണ് കാൽഷ്യം, മൂന്നാമത്തെ വൈറ്റമിൻ ഡി. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രിവെന്റീവ് ആസ്പെക്ടിലോട്ട് പോരെടുക്കുന്നത്.
0: ഇനി അഥവാ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള ട്രീറ്റ്മെന്റ് ചികിത്സ എങ്ങനെയായിരിക്കും?
1: ചികിത്സ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കാൽഷ്യം സപ്ലിമെൻ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. അപ്പോൾ ഓസ്റ്റിയോപോറോസ് വന്നിരിക്കുകയാണ്, അതിൻ്റെ തോത് കൂടുതലാണെങ്കിൽ നമ്മൾ ചില റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുള്ളൂ. നടത്തം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല വെയിറ്റ് ബെയറിങ് എക്സസൈസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഓസ്റ്റിയോപോറോസിനെ ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ. അത് പലതരം മരുന്നുകൾ നമുക്കിപ്പോൾ അവൈലബിളാണ്. നേരത്തെ ഉണ്ടായിരുന്ന പല മരുന്നുകൾക്കും ഒരുപാട് സൈഡ് ഇഫക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇഫക്റ്റീവ്നെസ് കുറവായിരുന്നു. ഇപ്പോൾ പുതിയ മെഡിസിനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിന് നമുക്ക് ഇഫക്റ്റീവ്നെസ് കൂടുതലാണ്. പല മെഡിസിൻസും പുതുതായിട്ട് ഇറങ്ങുന്നതിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വർഷങ്ങൾ കഴിയുമോറും അതിൻ്റെ എക്സ്പെൻസ്
0: കുറഞ്ഞുകൊണ്ടിരിക്കും.
1: അതെ, ലഭ്യമായിട്ട് ഉള്ള മരുന്നുകൾ ബയോളജിക്കൽ ഏജൻസ് എന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് മറ്റുള്ള പാർശ്വഫലങ്ങൾ കുറവാണ്.
0: ഒരുപക്ഷെ നമ്മളിങ്ങനെ അസ്ഥിശോഷണം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലൊടിയാനും മറ്റ് സങ്കീർണതകളിലേക്കും പോകും അല്ലേ?
1: അതെ, അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്, നിശബ്ദമായ കൊലയാളി. അതായത് പലപ്പോഴും പല എല്ലുകളും ഒന്ന് ചൊടിയുമ്പോഴായിരിക്കും ഓ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം പലപ്പോഴും അതിന് വേദന വരണമെന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും അതിന് ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് നടുവേദന, എല്ലിന് വേദന, പിന്നെ പ്രായമായ ആൾക്കാർക്ക് മുമ്പോട്ടുള്ള ഒരു വളവ് വരുമല്ല, കൂനുണ്ടാകുന്നു, അതൊക്കെ ഓസ്റ്റിയോപോറോസിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒരു സൂചനകളാണ്. അത് കണ്ട് നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിവെൻ്റ് ചെയ്യാനൊക്കെ നമുക്ക്. എപ്പോഴും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രായമായവരിൽ ഫ്രാക്ചർ വരുന്നതിന് തടയുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്.
0: ഇന്ന് FM ഹെൽത്ത് ലൈനിൽ വന്ന് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണത്തെക്കുറിച്ചും അതെങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: നമസ്കാരം.
2: ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം, ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. ലക്ഷ്മി.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജക ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യഗാനം ചിന്മയി, ജസ്റ്റിൻ പ്രഭാകരൻ എന്നിവർ പാടിയത്, ചിത്രം സർവം മായ. ഗാനരചന മനു മഞ്ജിത്, ആരോൺ മാത്യു. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
1: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് AR റഹ്മാന്റെ സംഗീതം. ചിത്രം ആടുജീവിതം. പാടിയത് വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത, സുരേഷ്.

കൈതപ്രം രചിച്ച ജേക്സ് ബിജോയ് ഇണമിട്ട ഗാനം, ചിത്രം പള്ളിച്ചട്ടമ്പി, പാടിയത് വിശാൽ മിശ്ര, ആവണി മൽഹാർ.

FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിനായക് ശശികുമാർ രചിച്ച PS ജയഹരി ഇളമിട്ട ഗാനം, ചിത്രം സന്തോഷം, പാടിയത് KS ഹരിശങ്കർ.

ചിത്രം എ ആർ എം. പാടിയത് കെ എസ് ഹരിശങ്കർ, അനില രാജീവ്. ഗാനരചന മനോമഞ്ജിത്. സംഗീതം ദിപു നയൻ ആൻഡ് തോമസ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഹരിചരൺ പാടിയ ഗാനം ചിത്രം തൃശൂർ പൂരം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗ.

ചിത്രം കാമുകി. പാടിയത് സിതാര കൃഷ്ണകുമാർ, മിഥുൻ ജയരാജ്. ഗാനമൊരുക്കിയത് ബി കെ ഹരിനാരായണൻ, ഗോപി സുന്ദർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മോഹസിനുമാണ് മത്സരിക്കുന്നത്. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട്. മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുക്കുന്നതിന് 136 എംഎൽഎമാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ സിംഗ് അറിയിച്ചു. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അറിയിച്ചു. എല്ലാ റിഫൈനറികളിലും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15 നിലവിൽ വരും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ നാസിമുദ്ദീനുമായി സെവിൽജികൾ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി നാവായിക്കുളം SNV LP സ്കൂളിലെ അധ്യാപകനായ നാസിമുദ്ദീനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: ഇപ്പോ ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി?
2: 2 വർഷമായി.
1: എങ്ങനെയാണ് അതിന് എൻജോയ് ചെയ്ത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, വളരെ നല്ല അനുഭവമാണ്, സന്തോഷകരമായിട്ടുള്ള. നമ്മൾ പ്രതീക്ഷിച്ച ജനങ്ങൾ. ഇപ്പൊ LP സ്കൂൾ പൊതുവെ കുറച്ച് പ്രയാസം പറയുന്ന ഒരു മേഖലയാണ്. അതായത് LP കുട്ടികളാണല്ലോ, കുറച്ച് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പൊതുവെ കുറച്ച് പ്രയാസമാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടാണ് അങ്ങനെ പോയത്. ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ
1: അനുഭവിക്കാൻ
2: കഴിയുന്നത്. 2024 ഞാൻ ജോയിൻ ചെയ്ത്, 4ാം ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ LP സ്കൂളാണ്, 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകും. അപ്പൊ ഇവരാണ് ചോറ് തിന്നാനും ഒക്കെ കൊണ്ടുപോകുക, നമ്മളെ കിച്ചണിലേക്ക് പോയിട്ട് കഴിക്കുക. അപ്പൊ അവിടേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവരാ. ഞാന് 100% പ്ലെയിൻ ആണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. അപ്പൊ ഇവര് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു എന്നെടുത്ത് പറഞ്ഞു, സാറ് നടന്നു, ഞങ്ങൾ 4 ചുറ്റുമുണ്ട്, കൈ പിടിച്ചാൽ എപ്പോഴും
1: കൊണ്ടുപോവാ.
2: ഞങ്ങള് പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞങ്ങളുണ്ട്, സാറ് നേരെ നടന്നോ എന്ന് പറഞ്ഞു. ശരി, നടക്കാണ്, കുറച്ച് നടക്കണം. അപ്പം നടക്കാണ്. അപ്പം ഈ കൂട്ടത്തിൽ ഇല്ലാത്ത അതേ ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിട്ട്, എന്തിനാ സാറിനെ ഇങ്ങനെ നടത്തണത്, അതിന്റെ ആവശ്യം എന്താ, നിങ്ങൾ എന്തിനാ കൈവിട്ട് നടത്തണത്? അപ്പൊ നീ എന്താ ഈ പറയണത്, നമ്മൾ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ പോയാൽ പിന്നെ എങ്ങനെയാണ് സാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്, ആരാ സാറിനെ കൊണ്ടു. അപ്പൊ അതിനു മുമ്പ് സാറിനെ ഇൻഡിപെൻഡന്റ് ആക്കണം അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസകരമായ, അത്രയും നിഷ്കളങ്കമായിട്ടുള്ള
1: കുഞ്ഞുമക്കളാണെങ്കിൽ അവർ അത്രയും കാര്യം,
2: അത്രയും അവരെ ചിന്തിച്ചത്,
1: സ്നേഹം
2: ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവം.
1: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ.
2: തീർച്ചയായിട്ടും.
1: ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
2: തയ്യാറെടുപ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഗ്രൂപ്പ് TTC ഞാൻ കഴിഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ KFB അണ്ടറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. നിലവിൽ എയ്ഡഡ് സ്കൂളാണ്, കോടതി വിധി പ്രകാരം ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സംവരണം ഏർപ്പെടുത്തി. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ്. പിന്നെ PSC ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ഈ എക്സാം പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഗ്രൂപ്പ്?
2: അങ്ങനെയാണ് ചെയ്തത്.
1: ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിനൊരു കൃത്യമായ സമയം ഉണ്ടോ?
2: നമ്മള് ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതില് നമ്മള് ഓരോ ഏരിയ പരസ്പരം വീതിച്ചെടുത്ത് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇടുക, വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുക. എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമുകൾ നിശ്ചയിച്ച് ഈ ചർച്ചകൾ നടക്കുന്നത് ഈ ടൈമിലായിരിക്കും.
1: പ്രിപ്പയർ ചെയ്തിട്ട് പരസ്പരം
2: ഓരോ ഏരിയ ഓരോരുത്തർ കവർ ചെയ്തിട്ട് അങ്ങനെ.
1: ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഇന്നാള്
2: പഠിപ്പിക്കുന്നു.
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് തരുന്നത് ഈ ഒരു പ്രയാണത്തില്?
2: ഒരുപാട് പേരാണ്, എന്റെ വാപ്പാവും അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്.
1: പിന്നെ പേര്,
2: വാപ്പയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്, ഉമ്മ റഫീഖ, ഞാന് വിവാഹിതനായ ഭാര്യ തസ്നി, പിന്നെ എന്റെ സഹോദരിയും സഹോദരനൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അധ്യാപകർ, ഞാൻ പഠിച്ച പല കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ പിന്തുണ വളരെ വലുതാണ്. പിന്നെ സുഹൃത്തുക്കള്, എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ
1: സപ്പോർട്ട്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ ഗവൺമെന്റ് UPS അമ്പലത്ര, അതായത് സൈറ്റഡ് സ്കൂളാണ്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി.
1: സ്കൂൾ ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും?
2: അത് സബ്ജില്ലാ കലോത്സവത്തിന് പോയപ്പോ ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ആപ്റ്റ് ആവൂലേ എന്നുള്ള രീതിയിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ മാറിയതാണ്. 4ാം ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്നു. അവിടെ നിന്ന് 6ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിലേക്ക് കോഴിക്കോട് കുളത്തറ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി. പിന്നെ ഞാൻ എന്റെ ബാക്കി സ്കൂളിംഗ് ഒക്കെ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. MA ചെയ്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലാണ്.
1: MA ഏതിലാ ചെയ്തത്?
2: സോഷ്യോളജിയാണ്. MA സോഷ്യോളജിയിലായിരുന്നു.
1: സോഷ്യോളജി എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
2: +2 ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് സോഷ്യോളജി വന്നത്. അപ്പൊ അതിനോട് തോന്നിയൊരു താല്പര്യം എന്ന് വെച്ചാല് സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തത്.
1: UGയും PGയും അതിൽ തന്നെയാണ് സോഷ്യോളജി. ഇപ്പൊ സ്കൂൾ കാലഘട്ടം പല സ്കൂളുകളിലായിട്ടാണല്ലോ പഠിച്ചത്. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവമോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടോ?
2: ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, 7ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 8ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിലായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലൊരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, ആനന്ദൻ മാഷ്. അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക, പ്രതികരണങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, കൺസിഡറേഷൻ, വല്ലാണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക.

0: എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നമ്മൾ. അപ്പം സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പത്രം വായിക്കാൻ പറയും. തുല്യതയ്ക്ക് വേണ്ടി ചിലർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇന്നും എന്റെ അടുത്ത് വന്നിട്ട് നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ ഇന്നത്തെ പ്രധാന വാർത്ത എന്നിരിക്കും. അപ്പൊ ഇദ്ദേഹം സീനിയർ അധ്യാപകനാണ്, അപ്പൊ അവിടെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പീരീഡുകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വരാൻ കഴിയില്ല. പത്രം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികളുടെ അടുത്ത് നിന്ന് വായിപ്പിക്കും അദ്ദേഹം. ഞാനിങ്ങനെ കറങ്ങി നടക്കണൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാൽ സാറ് വന്നിട്ട് ഇങ്ങനെ നടന്നോ, പത്രം വായിച്ചോ എന്ന് ചോദിക്കും. അവിടെ പുറത്തുനിന്ന് കണ്ടാലും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വന്നു, വന്നപ്പോ തന്നെ അവൻ ചിലപ്പോ ചോദിക്കില്ലായിരിക്കണം. വന്ന ഉടനെ ചോദിച്ചു, നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ പ്രധാന വാർത്ത? ഞാൻ എണീറ്റ് സാർ വായിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, അതെന്താ വായിക്കാത്തത്? മോനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ജീവിക്കാം, നിനക്ക് അരി വാങ്ങിക്കാനുള്ളത് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ശാസിച്ചു. പക്ഷെ നമുക്ക് അറിയാലോ, ചിലപ്പോ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല അധ്യാപകരോട്. എനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് പോലും അദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു കയറി. എന്നിട്ട് അവസാനം അദ്ദേഹം അത് വൈൻഡപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല്, അദ്ദേഹം ഇവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഞാൻ രണ്ട് പത്രം തരുന്നുണ്ട്, എന്നിട്ടും നീ വായിച്ചില്ല, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അത് അടുത്ത സൈക്കോളജി, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അപ്പൊ ഒരു കുട്ടി എണീറ്റ്, നീ എന്തുകൊണ്ട് വായിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ലെന്ന് ആ കുട്ടിക്ക് അടി. അത് എന്നെ ബാധിക്കുന്നുള്ളത് സാറിന് അത് നന്നായിട്ട് എന്നെ സാറത് മനസ്സിലാക്കി. എനിക്ക് രണ്ടടി കിട്ടിയാല് ഞാനത് ഒരു പക്ഷേ വിട്ടുപോകും. അപ്പൊ ഞാൻ വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് പറയണല്ല, കാരണം എന്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു. വെച്ചാൽ ഞാൻ കാരണം ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് എന്നെ കുറച്ചും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പത്രവായന മുടക്കിയിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ് എനിക്ക്, ഭയങ്കര എന്നെ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന
1: ആനന്ദൻ മാഷ് അല്ലേ?
0: അതെ അതെ അതെ. ചെറുതായിട്ടാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി വന്നതിന് ശേഷം എല്ലാ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം നിർബന്ധമായി. അപ്പൊ അങ്ങനെ ഭിന്നശേഷി നിയമനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പല ഇന്റർവ്യൂകൾ വന്നു, അപ്പൊ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു, പലതും പല രീതിയിൽ പോയി. അപ്പൊ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളി വന്നു. അപ്പൊ നമുക്ക് അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിഗണിച്ചു. അതിനു മുമ്പ് എനിക്ക് ഇവിടെ കിട്ടി, ആ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവരോട് ഫ്യൂസൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുക, പറയുന്നത് ബോഡി യൂസ് ചെയ്യുക എന്നത് എങ്ങനെയാണ്, പല ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്നു, സമർത്ഥിക്കുന്നു. അപ്പൊ സമർത്ഥിക്കുമ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ആകാശവാണിയിൽ പല പോസ്റ്റുകളും ഉണ്ടാവും, അത്തരം ജോലികളിലേക്ക് ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ആകാശവാണി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ കാഴ്ച പരിമിതരെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആകാശവാണി ആശ്രയിച്ചിടത്തോളം പല മാധ്യമങ്ങളെ ആശ്രയിച്ചിട്ടില്ല. പുറമേ നിന്നൊരാൾ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഇത് കോണ്ടെക്സ്റ്റ് വേറെയാണ്. LP സ്കൂൾ അല്ലെ UP സ്കൂൾ ടീച്ചറുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ടീച്ചിങ് ജോലിയുടെ ഭാഗമാണല്ലോ, ടീച്ചിങ് ജോലിക്ക് വേണ്ടതാണ് ക്ലാരിറ്റി, സമർത്ഥിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ടീച്ചിങ് ജോലിക്ക് നീ കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്യൂട്ടബിൾ അല്ലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്ക് അത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളെ മുൻഗാമികൾ ചെയ്ത സമരങ്ങളുടെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അനുഭവങ്ങളിൽ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാടുള്ളത് കൊണ്ട് അവരതൊക്കെ അങ്ങ് നമ്മളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളത് ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാ.
1: എന്താണെങ്കിൽ ഇതൊന്നും നസീമുദ്ദീനെ തളർത്തിയിട്ടില്ലല്ലോ, മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. നമുക്കറിയാം കോളേജ് കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം. അതിലേറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റോ ഒന്ന് പങ്കുവയ്ക്കാമോ?
0: കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാല് PG പോയപ്പോ ഞങ്ങള് ഒരു സൗഹൃദ വലയുണ്ട്, എന്റെ രണ്ട് സുഹൃത്തുക്കള് അൻവർ അശ്വതി, ഇവർ രണ്ടുപേരും കാഴ്ചയുള്ളവരാണ്, മലയാള സർവകലാശാല. അവിടെ നിന്ന് ഞങ്ങള് ഓരോ സ്ഥലത്തേക്കും യാത്ര പോകും. അപ്പം ഒരിക്കൽ വരിക്കാശ്ശേരി മന, അവിടേക്ക് ഞങ്ങൾ പോയി. പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പോയിട്ട് തിരിച്ച് ഞങ്ങള് കോയമ്പത്തൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ അതിൽ കയറി ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടപ്പോ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോഴത്തേക്ക് അവര് പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഗേൾസിന് അവിടെ 7 മണിക്കൊക്കെ കയറണം, ഞങ്ങളിവിടെ എത്തിയപ്പോ 5:30. അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിൻ ഇല്ല. അവിടെ നിന്ന് പിന്നെ ഷൊർണൂരേക്ക് ലോക്കൽ ട്രെയിൻ കയറി 10 മണി തിരിച്ചെത്തുമ്പോൾ. അപ്പൊ ഞങ്ങളപ്പം മിസ്സിനെ വിളിച്ച് ഇങ്ങനെ പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായിട്ട് മങ്കര പോയി, തിരിച്ച് ട്രെയിൻ ഇല്ല. എന്റെ അപ്പോഴത്തെ പ്രൊജക്ട് വർക്കും ബ്ലൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ ഏത് സാറാണ്, ആരാണ് മങ്കര ഉള്ളത്? അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ വായിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ആളാ സത്യശീലം മാഷ്. ഞാൻ സത്യം മാഷ്, ആ സത്യം മാഷനെ ഞാനൊന്ന് കാണാം. അവർക്ക് അറിയില്ല എന്നാലും പറയാം, ആ സത്യം മാഷനെ ഞാനൊന്ന് കാണട്ടെ, ചോദിക്കട്ടെ, കാര്യം അറിയാം. പക്ഷെ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ പറയുന്നു. അതിനുശേഷമൊക്കെ കാണുമ്പോൾ ചോദിക്കും, യാത്രകളൊക്കെ ഉണ്ടോ ഇപ്പോഴും? അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, ട്രെയിൻ ഇല്ലാതായി പോയതും.
1: സാഹസികമാണെങ്കിൽ ഇപ്പൊ ഓർക്കും വളരെ. പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ക്ലാസ് ഒക്കെ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒന്ന് സെറ്റായി വരാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും. ആദ്യത്തെ ദിവസത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ആദ്യത്തെ ദിവസം സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച്

0: ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റി.
1: ആഹാ,
0: അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി.
1: ഗെയിംസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ആക്കിയത്?
0: അത് ഒരക്ഷരം വെച്ച് ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന അത്തരം കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ ക്ലാസ്സിൽ അവർ സഹകരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എച്ച് എം എന്നെ മാറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നാലാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് മാറ്റി മൂന്നാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നു പറയുന്നതായിട്ട് കേട്ടു ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ജാഥയായിട്ട് ഉച്ചയ്ക്ക് എച്ച് എമ്മിന്റെ അടുത്ത് വന്നു, സാറിനെ മാറ്റരുത്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്യാം. സാറിനപ്പൊ കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു
1: ചെറിയ ഭീഷണി.
0: അപ്പൊ സാറിന് മനസ്സിലായി, സാറ് പറഞ്ഞു അന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
1: അതുപോലെ ഓർത്തിരിക്കുന്ന വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ മനസ്സിനോട് ചേർത്ത്?
0: അതുപോലെ ഓർക്കുന്ന കുറച്ച് തമാശ കലർന്ന സംഭവം, അതായത് ഞാനും അപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റ്, അദ്ദേഹം ഇപ്പൊ എച്ച് എം ആണ്, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിലിരുന്ന് സംസാരിക്കാം. അപ്പം ഒരു കുട്ടി, അപ്പോഴത്തെ നാലാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചാ, ഞാൻ പോയ എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ അടുത്താണ് പറയുന്നത്, അപ്പൊ ഞാൻ കാണുന്നില്ല, അവർ കൈ
1: കാണിക്കുന്നുണ്ടാവും.
0: അപ്പം സാറ് പറഞ്ഞു ഹായ് എന്ന് തിരിച്ചു പറഞ്ഞു. സാറിന്റെ അടുത്തല്ല, ഞങ്ങളെ സാറിന്റെ അടുത്ത്. സാറ് തിരിച്ചിട്ട് ഒരു പറഞ്ഞത് കേട്ടോ,
1: ഞങ്ങളെ സാറിന്റെ അടുത്ത്
0: എന്ന് പറഞ്ഞു. അതൊരു കുറെ ഉണ്ട്, അല്ല ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ.
1: അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും അല്ലേ? അത് ആവോളം കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
0: ഇനിയിപ്പോ പി എസ് സി അഡ്വൈസ് പോയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്.
1: അത്
0: എൽ പി എസ് സി തന്നെയാണ്. പിന്നെ എയ്ഡഡ് ആവുമ്പോ അവിടുന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഇവിടുന്ന് എനിക്കൊരു 50 കിലോമീറ്റർ
1: ദൂരമുണ്ട്.
0: അപ്പോ ആ ഒരൊറ്റ സ്കൂളെ ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ളൂ. മാനേജ്മെന്റും മറ്റൊക്കെ നല്ല സപ്പോർട്ടാണ്, പക്ഷെ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറാൻ വിചാരിക്കുന്നുണ്ട്. യു പി ലിസ്റ്റിലും വന്നിട്ടുണ്ട്, അതിന്റെ അഡ്വൈസ് ആയിട്ടില്ല.
1: പിന്നെ
0: ഇനിയിപ്പം ബി എഡ് ചെയ്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ആലോചനയാണുള്ളത്.
1: ഇപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്, ഇതിന്റെ ഇടയിലൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം നമുക്കിപ്പോ ഒരു ജോലി ഉള്ളപ്പോഴേ പിന്നെ കുറച്ചൊക്കെ മടിയാവുമല്ലോ. പിന്നെ
0: അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട്, മടിയുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എയിം മനസ്സിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയൊക്കെ എപ്പോഴും പറയും ബി എഡ് ചെയ്യണ്ടേ, അത് പിന്നെ അടുത്ത
1: നിരന്തരം പറഞ്ഞു
0: പറയും. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ്.
1: പഠിക്കുന്നുണ്ട്, വായനയുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉള്ളത് എന്താണ്?
0: ഒരുപാട് വായന കൂട്ടായ്മകളുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അത് വിജ്ഞാനദീപം, ശ്രവ്യം, ദ്യുതി ഇങ്ങനെയുണ്ട്. അതിൽ അക്ഷരനാഥം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഞങ്ങളുടെ ഓഡിയോ ലൈബ്രറിയിലേക്ക് സോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ഇനി പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു ജോലിയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇതേ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും
0: താങ്ക് യു
1: സോ മച്ച്.
2: അധ്യാപകനായ നാസിമുദ്ദീനെയാണ് ഇന്ന് നേർവഴിയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തിയത് സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ശോഭ ബി ടി. നേർവഴി.
3: ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 10 മണി കഴിഞ്ഞ് 13:22. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അർജിത് സിംഗ്, സാഷ തിരുപതി എന്നിവർ പാടിയത്, ചിത്രം ഹാഫ് ഗേൾഫ്രണ്ട്.

0: ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെയോ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ THSS IHRD.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 മാസം 5-ാം തീയതി വൈകുന്നേരം 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-234-1322 എന്ന നമ്പറിൽ വിളിക്കുക. 0484-234-1322. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് 22 മുൻപായി രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ലഭിക്കണം. അപേക്ഷ, യോഗ്യത, മറ്റ് വിശദവിവരങ്ങൾ എന്നിവയ്ക്ക് recruit.qsat.ac.in സന്ദർശിക്കുക. വിലാസമൊരിക്കൽ കൂടി: രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-286-2301. 0484-286-2301.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കീലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൌണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൌജന്യമായി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8075-76-8537. 8075-76-8537.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ WSC.QSAT@gmail.com എന്ന വിലാസത്തിലേക്ക് 5 മാസം മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.QSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് 24-ാം തീയതി രാവിലെ 10 മണിക്ക് എറണാകുളം HPO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMSDOEK.KL@IndiaPost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയയ്ക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി 10 മാസം. RMSDOEK.KL@

0: indiapost.gov.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,395 രൂപയും പവന് 115,160 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ജഗ്ജിത് സിംഗ് ആലപിച്ച ഗാനങ്ങളാണ് സംഗീതലഹരിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5 മണിക്ക് സെമിനാർ, ഫിലിം ഫെഡറേഷന്റെ ഓപ്പൺ ഫോറം, സംവിധായകൻ കമലുമായുള്ള അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര പ്രദർശനം. കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ഹാളിൽ ദൃശ്യമോഹനം ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നു. കേരള ഹിസ്റ്ററി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ എസ് മുരളീധരന്റെ പ്രഭാഷണം മഹാകവി ജി ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക്. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ കേട്ടത്.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കണ്ണു തുറക്കാതെ മോളിന്റെ അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
5: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
4: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
5: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
6: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി നാളെ. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൌന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാചരണാഘോഷത്തിന് സാമൂഹ്യമാധ്യമത്തിലൂടെ ആശംസ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഫ്ലൈങ് 5-ദിന ഇന്ത്യ സന്ദർശനത്തിനായി ബീഹാറിലെത്തി. വൈകിട്ട് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി അദ്ദേഹം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലബ്ബൈത്തും അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും

0: ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റ് അടുത്ത മാസം 19-ന് ധനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. അടുത്ത മാസം 22, 23, 24 തീയതികളിൽ ബജറ്റ് ചർച്ച ചെയ്യും. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി കൊങ്കൺ പാതയിൽ പ്രത്യേക പട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചു. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. അന്തരിച്ച മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി ധനപാലന്റെ ഭൌതികദേഹം അല്പസമയത്തിനകം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് 5-ന് പറവൂരിൽ നടത്തും. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ വിലയിരുത്തി. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് വെച്ചാണ് പരിപാടി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 5 സെക്കൻഡും.

പ്രിയരെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഈശ്വരൻ എന്ന ചിത്രത്തിൽ നിന്ന്, യുഗഭാരതിയുടെ വരികൾ, എസ് തമന്റെ സംഗീതം. ശിലംബരസിനൊപ്പമുള്ളത് രോഷിനിയും തമനും.

മലേഷ്യ വാസുദേവനും എസ് ജാനകിയും ആലപിച്ച ഗാനം ദിക്കിലൂന എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന വാലി, സംഗീതം യുവൻ ശങ്കർ രാജ.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: എനിമി ഈ ചിത്രത്തിൽ ശ്രീവർദ്ധിനി, അതിഥി, സത്യയാമിനി, രോഷിനി, തേജസ്വിനി എന്നിവർ. ഗാനശില്പികൾ വിവേക്, എസ് തമൻ.

കപിലൻ ജി വി പ്രകാശ് കുമാർ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം ഇപ്പോൾ കേൾക്കാം. ചിത്രം ജയിൽ. ആലപിച്ചത് ധനുഷും അദിതി റാവു ഹൈദരിയും.

0: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ശ്വേത പണ്ഡിറ്റ് ആലപിച്ച ഗാനം ബില്ല 2 എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നാമുത്തുകുമാർ, സംഗീതം യുവൻ ശങ്കർ രാജാ.

0: കണ്ണു തുറക്കാതെ മോളിന്റെ അച്ഛനോട് പറ. ഇപ്പൊ മോളെന്താ കാണുന്നത്?
1: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
3: അടുത്തതായി അണ്ണാത്തെ എന്ന ചിത്രത്തിൽ സിദ് ശ്രീരാം ആലപിച്ച ഗാനം, താമരയുടെ വരികൾ, ഡി ഇമ്മന്റെ സംഗീതം.

യുഗീന്ദ്രനും രശ്മിയും ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം പാർത്തേൻ രസിത്തേൻ, ഗാനരചന വൈരമുത്തു, സംഗീതം ഭരദ്വാജ്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 9447562212.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: വിവേകം ജി.വി. പ്രകാശ് കുമാറും ഒരുക്കി ഹരീഷ് ശിവരാമകൃഷ്ണൻ ആലപിച്ച ഗാനം ശൂരരൈ പൊട്ട് എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ഇതോടെ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ 150-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ സാന്നിധ്യത്തിൽ

0: നടന്നു. 355 കേഡറ്റുകളാണ് പൂനെയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇന്ത്യൻ സേനയിലെ ഓരോ അംഗവും ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നേടണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ 150-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്വം വനം വകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഒരു ക്ഷേത്രസ്വത്തും അപഹരിക്കാൻ പാടില്ലെന്നും ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് സിംഗ് ഓസ്ട്രേലിയൻ പ്രതിരോധ സെക്രട്ടറി മേഘൻ ക്വിനുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇരുവരും വ്യാപാര സാമ്പത്തിക മേഖലകളിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമായിരുന്നു രാജ്യത്തെ ഉന്നത സൈനിക പദവിയിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത്. കോഴിക്കോട് മുക്കത്തിന് സമീപം എരഞ്ഞിമാവിൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന തുടരുന്നു. ഒരു ക്രഷർ യൂണിറ്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന. ക്രഷർ നടത്തിപ്പുകാരന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായാണ് പുലർച്ചെയോടെ NIA സംഘം പരിശോധനയ്ക്ക് എത്തിയത്. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കൊച്ചി നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ഇതിൽ എന്താണ് ആന്റി മൈക്രോവേവ് റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. മികച്ച റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്നു. 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്, പാശ്ചാത്യ സംഗീതം. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 പൂക്കൾ. വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ സമ്മിശ്ര കൃഷിയുടെ ആനന്ദം. പാനായിക്കുളത്തുള്ള MK അബ്ബാസ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് കരിങ്കോഴികളുടെ പരിപാലന രീതികൾ. പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വയോജനങ്ങളും വയോജന വകുപ്പും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ഓസ്റ്റിയോ

0: പോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാറുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം റെജു ജോസഫ് ആലപിച്ചത്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം TS രാധാകൃഷ്ണൻ.

0: ലളിതഗാനം വീണ്ടും വൈകിട്ട് 6:20 മധുരം ഗീതത്തിൽ കേൾക്കാം.
1: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
2: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ റൂംമേറ്റ് ബാബു, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
1: എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
2: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസായിരുന്നു ആ കോളേജ് കാലം.
1: അയ്യട, ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
2: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
3: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ഇക്കണോമിക്സ് ജൂനിയർ വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്തമാസം 10 ബുധനാഴ്ച രാവിലെ 11 ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 89 21 76 61 77 89 21 76 61 77.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കോട്ടയം ജില്ലയിൽ ഇടയിരിക്കപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് ഹബ് ലാബിൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഒഴിവിൽ നിയമനത്തിനുള്ള അഭിമുഖം.

0: അടുത്ത മാസം 5 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കും. BSc MLT അല്ലെങ്കിൽ DMLTയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായം 20-40 ഇടയിൽ. അപേക്ഷാ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്ത മാസം 4 വൈകുന്നേരം 5 മുൻപ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തിക്കണം. ഇമെയിൽ വിലാസം chceputzha@gmail.com chceputzha@gmail.com.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: സുപ്രീംകോടതിയുടെ സമാധാൻ സമാരോഹ് ലോക് അദാലത്ത് ആഗസ്റ്റ് 21, 22, 23 തീയതികളിൽ നടക്കും. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൌൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, ക്രിമിനൽ കോമ്പൌണ്ടബിൾ, തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാരധാരണയോടെ ഒത്തുതീർപ്പിന് അനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് www.sci.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. www.sci.gov.in.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും കുട്ടികളിൽ നിന്ന് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+, യൂണിവേഴ്സിറ്റി തലത്തിൽ ആദ്യ 3 റാങ്കുകൾ, കായിക മത്സരങ്ങളിൽ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും ആദ്യ 3 സ്ഥാനങ്ങൾ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ദേശീയതലത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും നേട്ടം കൈവരിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയും അനുബന്ധ രേഖകളും അടുത്ത മാസം 6 അതത് ഫിഷറീസ് ഓഫീസിൽ നൽകണം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ 1 ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 79-94-92-608 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 79-94-92-608. കൊഴിഞ്ഞാമ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2023 മാർച്ച് 31 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കോഷൻ ഡെപ്പോസിറ്റ് അടുത്ത മാസം 15 മുൻപായി കൈപ്പറ്റണം. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെ തുക തിരികെ വാങ്ങാവുന്നതാണ്. വിദ്യാർത്ഥികൾ തിരിച്ചറിയൽ രേഖകളുമായി കോളേജ് ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾ 91-88-90-0-190 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 91-88-90-0-190. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ചമുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. സമ്പൂർണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം.

0: കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യമര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതിഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുത വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, വി ടി കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേരാ യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. ടി യു കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു.

0: മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ കെ പി ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. കെ പി ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 6 15 4 104 റൺസ് സ്വന്തമാക്കി. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിലെത്തിയത്. 5 സീസൺ കളിക്കുന്ന ഗുജറാത്തിന്റെ 3 ഫൈനലാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2 ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. എഎംഎംഎ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,15,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്തമാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 4 കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 എംഎൽഎമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
3: വൈദ്യശാസ്ത്ര രംഗത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നാണ് ആന്റിബയോട്ടിക്കുകൾ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ആന്റിബയോട്ടിക് എന്ന മരുന്നുകൊണ്ട് എണ്ണമറ്റ ജീവനുകളാണ് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ആന്റിബയോട്ടിക്സ്? ബാക്ടീരിയ മൂലമുള്ള അണുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ബാക്ടീരിയയെ കൊല്ലുകയോ അല്ലെങ്കിൽ അവയുടെ എണ്ണം ശരീരത്തിൽ പെരുകുന്നത് തടയുകയോ ചെയ്യും. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ചികിത്സാ മേഖലയിൽ കൊണ്ടുവന്നത്.

കാൻസർ തെറാപ്പി, അവയവമാറ്റം, ഡയബറ്റിസ്, ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗ സാഹചര്യങ്ങളെല്ലാം ഫലപ്രദമായി ചികിത്സിക്കുന്നതിൽ ആന്റിബയോട്ടിക്സിന്റെ സ്ഥാനം പ്രസക്തമാണ്. എന്നാൽ ഇവയുടെ അമിത ഉപയോഗവും ദുരുപയോഗവും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടുന്ന സ്ഥിതിവിശേഷമാണിത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക് കഴിച്ചാലും അണുക്കൾ നശിക്കാതെ ഇരിക്കുകയും രോഗം കൂടുതൽ വഷളാവാനും രോഗിയുടെ മരണത്തിലേക്കും അത് നയിക്കാം. ബാക്ടീരിയ മാത്രമല്ല, വൈറസും ഫംഗസ്, പാരസൈറ്റ്സ് എല്ലാം ഇത്തരത്തിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കെതിരെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടിയാൽ നാം അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഒരുവിധം എല്ലാ ആന്റിബയോട്ടിക്കുകൾക്കും എതിരെ ഒരണു പ്രതിരോധശേഷി നേടിയാൽ അതിനെ നാം സൂപ്പർ ബഗ് എന്ന് പറയും. ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ തലവേദനയാണ് സൂപ്പർ ബഗ് മൂലമുണ്ടാകുന്ന അണുബാധകൾ. ആന്റിബയോട്ടിക്കുകൾ സസൂക്ഷ്മം ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ആന്റിബയോട്ടിക്കുകൾക്ക് പിറവി നൽകിയ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1945 നൊബേൽ സമ്മാന സ്വീകരണ വേളയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായി, രോഗികളുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതായത്, ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ വാങ്ങിക്കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ അനുചിതമായ ഉപയോഗമാണ് ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. നിശ്ചിത കോഴ്സ് ആന്റിബയോട്ടിക് നിർദ്ദേശിച്ചാലാകട്ടെ, ലക്ഷണങ്ങൾ കുറയും മുമ്പേ മരുന്ന് നിർത്തുന്നവരും ഏറെയാണ്. ഇത് അണുബാധ ശക്തിപ്പെടാനും കൂടുതൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്കും നയിക്കും. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ഫലപ്രദമല്ല എന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാകാതെ ഡോക്ടറോട് അങ്ങോട്ട് ആന്റിബയോട്ടിക് രോഗികൾ ചോദിക്കാറുണ്ട്. ഈ പ്രവണതകളെല്ലാം തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ കുറ്റവും നമുക്ക് രോഗിയുടെ മേൽ ചുമത്താൻ പറ്റത്തില്ല. അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അനിശ്ചിതമായി ഡോക്ടർമാർ ജനങ്ങൾക്ക് അവ നിർദ്ദേശിക്കപ്പെടുന്നു എന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിലെ 47 ദശലക്ഷം ആന്റിബയോട്ടിക് കോഴ്സുകളും ഇപ്രകാരം കുറിച്ചതാണെന്നും CDC വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രശ്നമെന്നുള്ളത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗമാണ്. ഓരോ അണുവിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണെന്ന്. അവ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ അനേകം അണുക്കൾക്കെതിരെ ഉപയോഗിക്കേണ്ട ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണ് പലപ്പോഴും ആദ്യമേ നിർദ്ദേശിക്കുന്നത്. ഇവയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. മൂന്നാമതായിട്ട്, മരുന്നുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാജ മരുന്നും നിലവാരം പുലർത്താത്ത സബ്സ്റ്റാൻഡേർഡ് മരുന്നുകളുടെ ഉപയോഗവും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു കാരണം, കുറിപ്പടി ഇല്ലാതെ തന്നെ ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ മെഡിക്കൽ സ്റ്റോർ വഴി ലഭിക്കും എന്നുള്ളതാണ്. ഇതിനെ ചെറുക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന് കാരണം. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിനെ ചെറുക്കാൻ നിയമം കൊണ്ട് മാത്രം സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം തന്നെ വേണം. ഇനി മനുഷ്യർ നേരിട്ട് കഴിക്കുന്നതിലൂടെ മാത്രമല്ല, മൃഗപരിപാലനം, കോഴി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയിലെ അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗവും വിപത്തായി മാറാറുണ്ട്. മൃഗങ്ങളുടെ വളർച്ചയ്ക്കും അണുബാധയെ പ്രതിരോധിക്കാനുമാണ് പ്രധാനമായും ഈ മേഖലയിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന രീതി പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു. കന്നുകാലികളിൽ നിന്ന് പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരിസ്ഥിതിയിലെ സൂക്ഷ്മാണുക്കളെയും ബാധിക്കും. കന്നുകാലികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളുടെ 90% മലമൂത്ര വിസർജനത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഇത് അന്തരീക്ഷത്തിലെ സൂക്ഷ്മാണു വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുകയും പ്രതിരോധശേഷിയും രോഗസാധ്യതയും ഉള്ളതായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. നാം ഈ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇക്കോളായി എന്ന ബാക്ടീരിയ ഇന്ന് മനുഷ്യൻ സാധാരണ ഉപയോഗിക്കുന്ന 80% മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു. ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നായ കാർബപ്പനം എതിരെ പോലും 10 മുതൽ 50% വരെ രോഗാണുക്കൾ റെസിസ്റ്റൻസ് നേടിയെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നൊരു വസ്തുതയാണ്.
ഒരു പുതിയ ക്ലാസ് ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ വരെ രോഗാണുക്കൾ പ്രതിരോധം നേടുന്നത്

മനുഷ്യരാശിക്കെതിരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന പ്രകാരം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ 10 ആഗോള പൊതുജനാരോഗ്യ അത്യാഹിതങ്ങളിലൊന്നാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഓരോ വർഷവും 2.8 ദശലക്ഷത്തിൽ പരം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അണുബാധകൾ ഉണ്ടാകുന്നുണ്ടെന്ന് CDC കണക്കിൽ പറയുന്നു. മറ്റൊരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് 2050 ആകുമ്പോഴേക്കും മരുന്നുകളെ പ്രതിരോധിക്കുന്ന അണുബാധ മൂലം 10 ദശലക്ഷത്തോളം പേർ മരിക്കും എന്നാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആന്റി മൈക്രോബിയൽസിനെ പ്രതിരോധിക്കുന്ന അണുക്കൾ പെരുകുന്ന സാഹചര്യങ്ങളിൽ TB, മലേറിയ, HIV തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം കടുപ്പിക്കുമെന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് മാത്രമല്ല, സാമ്പത്തിക, സാമൂഹിക, പരിസ്ഥിതി രംഗത്തും കനത്ത ആഘാതം സൃഷ്ടിക്കുവാൻ ഈ പ്രതിഭാസത്തിന് കഴിയുമെന്ന്

0: രംഗത്തും കനത്ത ആഘാതം സൃഷ്ടിക്കുവാൻ ഈ പ്രതിഭാസത്തിന് കഴിയുമെന്ന് ആരോഗ്യ സാമൂഹ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉൽപാദന നഷ്ടം, വർദ്ധിച്ച ആരോഗ്യ സംരക്ഷണ ചെലവ്, ദാരിദ്ര്യത്തിന്റെ വർദ്ധനവ് എന്നിവ കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വലിയ പ്രഹരമേൽപ്പിക്കും. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ചെറുക്കും? ഇതിനുള്ള ലോങ് ടേം സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് സാമ്പത്തിക ചെലവുള്ളതും ഏറെ ശ്രമകരവുമാണ്. രണ്ടാമത്തെ പോംവഴി എന്നുള്ളത് ആന്റിബയോട്ടിക്സിന് പകരം മറ്റൊരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു തരം വൈറസാണ് ബാക്ടീരിയോഫേജ്. ഇത് ഉപയോഗിച്ചുള്ള ഗവേഷണം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നുവരുന്നു. ഇതൊക്കെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻ ആണെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു നയപരമായിട്ടുള്ള ഒരു പോളിസി മേക്കേഴ്സിന്റെ തലത്തിൽ നോക്കിയാൽ ദേശീയ തലത്തിൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അണുബാധകൾക്ക് മേലെയുള്ള നിരീക്ഷണം, അതായത് സർവൈലൻസ് ശക്തിപ്പെടുത്തണം. അണുബാധ പ്രതിരോധവും നിയന്ത്രണവും ഉറപ്പുവരുത്താനുള്ള നയങ്ങളും പദ്ധതികളും ഓരോ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കൊണ്ടുവരികയും അവ ശക്തമായി നടപ്പാക്കുകയും വേണം. ഗുണമേന്മയുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ സ്വാധീനം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയവയാണ്. ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? രോഗി പരിചരണത്തിന് മുൻപ് കൈകളും ഉപകരണങ്ങളും അന്തരീക്ഷവും വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമുള്ളപ്പോൾ മാത്രം ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുകയും നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ആന്റിബയോട്ടിക്സ് എങ്ങനെ എടുക്കണം, എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇവയുടെ ഉപയോഗം മൂലമുള്ള അപകടാവസ്ഥ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രോഗികളോട് സംസാരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യണം. അണുബാധയെ പ്രതിരോധിക്കാൻ വാക്സിനേഷൻ പാലിക്കാനും ശുചിത്വം കാത്തുസൂക്ഷിക്കാനും രോഗികളോട് പറയണം. ഇനി ആനിമൽ ഹസ്ബൻഡറി. വെറ്റിനറിയുടെ മേൽനോട്ടത്തിൽ പ്രകാരം മാത്രമേ മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകാവൂ. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് വളർച്ച കൂട്ടാനും രോഗങ്ങൾ തടയാനും പുതിയ ആന്റിബയോട്ടിക്കുകൾ നൽകാതിരിക്കുക. മൃഗങ്ങൾക്ക് അതാത് സമയത്ത് വാക്സിനേഷൻ നൽകുകയും ആന്റിബയോട്ടിക്സിന് പകരം നൽകാവുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി പൊതുജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക്കുകൾ മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാൽ പിന്നീട് അവ ആവശ്യപ്പെടാതിരിക്കുക. ബാക്കിയെ ആന്റിബയോട്ടിക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. പൊതുജനങ്ങളുടെ പങ്കാളിത്തോട് മാത്രമേ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പിടിച്ചുകെട്ടാൻ സാധിക്കൂ.
1: എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും.

0: 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈംഗ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്ര പ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ ജൂൺ 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
3: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarters IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക്

0: സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@CBSEshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 19 സെക്കൻഡ്. ഇപ്പോൾ

0: ഹലോ
1: ഹലോ, ഇത് മനോജാണോ?
0: അതെ അതെ.
1: മനോജ്, ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊച്ചി FM-ൽ നിന്ന്.
0: ഓക്കേ.
1: ആ പിന്നെ ശാലിനി ഒരു കത്ത് എഴുതി വിളിക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ വിളിക്കണേ.
0: ഓക്കേ ഓക്കേ.
1: ആ നിങ്ങളുടെ വിവാഹ വാർഷികം 19-ാം തീയതിയാണ് അല്ലേ? അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി.
0: താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
1: എന്താ ചെയ്യുന്നേ?
0: ഞാൻ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഇടയാർ ഒരു പ്രൈവറ്റ് ഫേം കമ്പനിയാണ്.
1: ഇടയാറാണ്? ആ ശരി. അപ്പൊ ശാലിനിയോ വീട്ടമ്മയാണോ?
0: ശാലിനി വീട്ടമ്മയാണ്.
1: പിന്നെ കുഞ്ഞുങ്ങളൊക്കെയോ?
0: കുഞ്ഞുങ്ങളെല്ലാം വലുതായി. മോള് എൻസ്റ്റാൻഡിങ് EY-ൽ വർക്ക് ചെയ്യുന്നു, 5 വർഷമായി. മോൻ ഫിലിം ഫീൽഡിലാണ്, മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്.
1: ശരി.
0: ജയേന്ദ്രൻ സാറിന്റെ കൂടെയും എക്സ് ബി ജോയ് സാറിന്റെ കൂടെയൊക്കെയാണ്.
1: ശരി.

0: ചെന്നൈയിലായിരുന്നു, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, ജോയിസാറിന്റെ അടുത്തുണ്ട്. പേര് മനീത് എന്നാണ്, മോളുടെ പേര് മനീഷ എന്നാണ്. ശാലിനി ഒരു സ്ഥിരം ശ്രോതാവ്, ഇടയ്ക്ക് വിളിക്കാറും പാട്ടൊക്കെ എഴുതി കേൾക്കാറൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 6 മണിയാകുമ്പോ റേഡിയോ ഓൺ ചെയ്യും, അത് പിന്നെ വൈകുന്നേരം വരെ ഉണ്ടാവും.
1: അതെ അതെ, ഇതിലിപ്പോ റേഡിയോ നാടകം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഈ കത്ത് എഴുതുന്നേന്നൊക്കെ ഇതിനകത്തുണ്ട്.
0: സ്ഥിരം ശ്രോതാവാണ്, ഞാൻ ടി വി വെക്കാന്ന് വിചാരിച്ചാൽ അവിടെ ഇത് വെച്ചോണ്ടിരിക്കും.
1: അതുമില്ല,
0: അപ്പൊ അത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് റേഡിയോ ആയിട്ട്, എല്ലാ പ്രോഗ്രാമും കേൾക്കും.
1: അപ്പോ എത്രാമത്തെ വിവാഹ വാർഷികമാണ്?
0: 30 വർഷമായി. മോളുടെ മാരേജ് ഓഗസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്.
1: എന്തായാലും ആശംസകൾ പറയൂ മകളോട്. അപ്പൊ ഈ കത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ഈ ജന്മം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് എന്റെ ഏട്ടൻ. അദ്ദേഹത്തിനെ പറ്റി എന്റെ മനസ്സിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു കുറച്ച് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ഇപ്പം മനോജ് ഓഫീസിലല്ലേ?
0: ഞാൻ ഓഫീസിലാണ്.
1: ഇതിൽ എന്റെ ജീവവായു ആണ് എന്നൊക്കെ പറഞ്ഞാ എഴുതിയിരിക്കുന്ന കേട്ടോ.
0: സന്തോഷം.
1: ഈശ്വരൻ എനിക്കായി കരുതി വെച്ച ജന്മ പുണ്യം എന്നൊക്കെ പറഞ്ഞാ ഇത് എഴുതിയിരിക്കുന്നത്.
0: ഡയറിയൊക്കെ എഴുതണ കൂട്ടത്തിലാണ്.
1: മനസ്സിലുള്ള ആ ഒരു ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
0: സന്തോഷം, അങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നതിൽ ദൈവം അനുഗ്രഹിക്കട്ടെ.
1: തീർച്ചയായും. അപ്പോ ആഘോഷങ്ങളുണ്ടോ?
0: പുറത്ത് എവിടെയെങ്കിലും പോയി എല്ലാരും കൂടി ഒരു ഫുഡ് കഴിക്കുക, സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. മോനിവിടെ ഉണ്ടല്ലോ, രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്. ഇൻഫോ പാർക്കിലാണ്, വർക്ക് ഫ്രം ഹോം ആണ് മോൾക്ക്. മോനിപ്പോ ഇവിടെ എറണാകുളത്തുണ്ട്, കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാരും ഇവിടെ ഉണ്ട്.
1: രണ്ടാളും നന്നായിരിക്കട്ടെ.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
0: ഓക്കെ, ബൈ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ.
2: ഹലോ.
1: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ. സുബി ഒരു മെസ്സേജ് അയച്ചു വിളിക്കണമെന്ന് പറഞ്ഞ്. ആ, എന്റെ ഹസ്ബൻഡ് തൽഹത്തിനെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഗാനം കൊടുക്കണം എന്ന് പറഞ്ഞ്. ആലുവയിലാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലേ? എന്താ
2: ചെയ്യുന്നേ?
1: ആ, ശരി. ഇപ്പൊ ജോലി സ്ഥലത്താണോ?
2: പാടുന്ന
1: ആളാണോ?
2: ഇല്ല, വീട്ടില് കരോക്കെ സിസ്റ്റം ഒക്കെ പുറത്ത് പാടാറൊന്നുമില്ല.
1: ഇഷ്ടത്തിന്.
2: ആദ്യം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ആദ്യം രവീന്ദ്ര മാഷ പാട്ടുകളെ ഇഷ്ടപ്പെട്ടിരുന്നത്. ആദ്യം ഈ സുഗമോദേവി യുവജനോത്സവം അങ്ങനെ പിന്നെ പാട്ടുകളല്ലോ, ശ്രീലതികൾ എന്നുള്ള പാട്ടുകള്
1: അങ്ങനെയുള്ളതൊക്കെ,
2: പിന്നെ ചിരിയേ ചിരിയില ഏഴ് സ്വരങ്ങളും ആ പാട്ട്, അതുപോലെ അങ്ങനെയുള്ള പാട്ടുകളാണ് രവീന്ദ്ര മാഷ വിട്ടത്. പിന്നീട് പിന്നീട് ഈ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന ഒരു ഫിലിം, പഴയ ഫിലിം ഉണ്ടേ, ആ ഫിലിം കണ്ട് അതിനൊരു പാട്ട്, ആ അമ്പലപ്പറമ്പിലെ ആരംഭത്തിലെ എന്നൊരു പാട്ട് കേട്ട അന്ന് മുതല് ആരാധകനായി. അപ്പൊ അത് മുതൽ മാറി ചേഞ്ച് ആയി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എന്ത് പരിപാടി ഉണ്ട് പോകും. ദേവരമക്ഷാന്തരം ഈ ദേവരാഗം ഫൗണ്ടേഷൻ ഉണ്ട്, അതിന്റെ പരിപാടിയൊക്കെ അങ്ങനെയുള്ള എവിടെ വേണ്ടാലും അതിന്റെ ഒരു ദേവരമക്ഷട ചരമം മാർച്ചിലായിരുന്നേ, ആ സമയത്ത് അതിനെ പ്രോഗ്രാം ഉണ്ട്, അത് പോവാറുണ്ട്. കൂടുതലും അങ്ങനെ അറിയാൻ താല്പര്യം ആ പാട്ടുകൾ. പിന്നെ സരസ്വതിയാമം കഴിഞ്ഞു, അങ്ങനെയുള്ള തുഷാകരണങ്ങൾ, പുള്ളി ഗുരുവർഗേശം എല്ലാ പാട്ട്, ഈ നവകാഭിഷേകം കഴിഞ്ഞു, അങ്ങനെ ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകളെ, സ്വാമി മറന്നൊരു ഉദ്യാനമേ, അങ്ങനെയുള്ള പാട്ടുകൾ കൂടുതൽ താല്പര്യം. പിന്നെ ദക്ഷിണാമൂർത്തിയുടെ പാട്ടുകളും താല്പര്യമുണ്ട്, ആസ്വദിക്കാറുണ്ട്. കൂടുതലും ഈ ധാരാഭക്ഷ പാട്ടുകളാണ് മിക്ക ഇതും വീട്ടിലുണ്ട്, എന്റെ ഒരു സി ഡി.
1: ശരി, നല്ലൊരു കളക്ഷൻ കാണുമല്ലോ.
2: ആ, നല്ലൊരു ഇതുണ്ട്.

0: എനിക്ക് അതിനെ കുറിച്ച് പുള്ളിയുടെ കൂടുതലും ഡീറ്റെയിൽസ് ഒന്നും അറിയാം. അവര് ഇത് പാട്ടുകള് അങ്ങനെയുള്ള അപ്പൊ ഈയിടത്ത് ഇന്നലെ വരെ ഞാൻ അതെല്ലാം കേട്ടുള്ളൂ. ഒരു ഏഴര പൊന്നെ പുറത്തിരുന്നുള്ളൂ ഏറ്റുമാനൊരപ്പ എന്നുള്ള പാട്ടെ. അങ്ങനെ
1: ഓക്കെ. അപ്പം സുബി എന്താ ചെയ്യുന്നേ?
0: തയ്യലുണ്ട് വീട്ടില്.
1: ആ ശരി.
0: പിന്നോട് പറഞ്ഞില്ല കേട്ടോ, കഴിഞ്ഞോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായില്ല.
1: അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞു.
0: ആ ദേവരാമേഷ്ട പാട്ട് തന്നെ ആയിക്കോട്ടെ. ദേവരാജമേഷ ഏറ്റവും അവസാനം ചെയ്ത് മയൂര നൃത്തം എന്ന സിനിമയിലാണ്. മയൂര നൃത്തം അതിനകത്ത് മഞ്ഞിൽ യവനിക നീങ്ങി,
1: ഓക്കെ,
0: മഞ്ഞിൽ യവനിക നീങ്ങി മയൂര നൃത്തം തുടങ്ങി. പി ഭാസ്കറിന്റെ രചന.
1: എന്തായാലും പാട്ടിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ. എന്തായാലും അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം.
0: പണ്ടോട് താല്പര്യം അങ്ങനെയാണ്. എത്ര തിരക്കാണെങ്കിലും ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അവിടെ റോഡിലൊക്കെ
1: പോകുമ്പോഴേ,
0: ഇപ്പോഴല്ല പഴയ പഴയ കാലങ്ങളിലൊക്കെ ഈ കാസറ്റ് കടകളും അങ്ങനെ വരുമ്പോ പുറത്തൊക്കെ പാട്ട് വെക്കാറുണ്ടല്ലോ.
1: പിന്നെ കാലം മുന്നോട്ട് നീങ്ങൂല്ല അല്ലേ?
0: ആ ഇല്ല, പിന്നെ അവിടെ ബ്രേക്ക് ആവും, അവിടെ കംപ്ലീറ്റ്
1: കേട്ടിട്ട് പോകും. ശരി, സന്തോഷം. അപ്പൊ ഞാൻ പാട്ടിയും വെച്ചുതരാം കേട്ടോ. സുബിയോട് തിരക്കിന്ന് പറയൂ.
0: അന്വേഷണം പറഞ്ഞേക്കാം.
1: ഓക്കെ, വെക്കുവാണേ.
0: ആ ശരി ശരി
1: ശരി.

0: ഹലോ ഹലോ,
1: ഹലോ.
0: പുഷ്പയാണോ?
1: ആ അതെ മാഡം.
0: ആ, നീതു ആണ് ഒരു മെസ്സേജ് അയച്ചത് വിളിക്കണമെന്ന്
1: ആ
0: പറഞ്ഞു.
1: അതെ മാഡം, നീതു ആണ് അയച്ചത്.
0: ആ, ഇപ്പൊ എവിടാ,
1: അയ്യോ.
0: വീട്ടിലാണോ?
1: ആ അതെ അതെ.
0: ആ
1: ഞാനിപ്പോ മകളുടെ വീട്ടിലാണ്.
0: ആ ശരി,
1: എന്റെ
0: ഓക്കെ.
1: ചേട്ടൻ ലോകത്തോട് വിട പറഞ്ഞു കേട്ടോ.
0: ആ, ഇതില് നീതു എഴുതിയിട്ടുണ്ട്.
1: ആ നീതു എന്റെ മകളുടെ മൂത്ത മോളാണ്.
0: ആ ഹാ ഹാ
1: അവളിപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്കണു, ഹയർ സ്റ്റഡീസിന് പോകാൻ പോണു, പിന്നെ
0: ശരി.
1: തിരുപ്പതിക്കൊക്കെ പോകാൻ പോണു. അതുകൊണ്ട് ഇപ്പൊ മെയ് 1-ാം തീയതി മരിച്ചു പോയതാ രാത്രി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ റേഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനും റേഡിയോ മാത്രമായി.
0: അയ്യോ, വിഷമിക്കല്ലേ.
1: നാടകമൊക്കെ ഞാനിവിടെ കേട്ടു,
0: ആണല്ലേ.
1: 10-ാം തീയതിയുടെ നാടകം. മരിച്ചു പോയെങ്കിലും ഞാൻ വെച്ചു, പിറ്റേ ദിവസം കർമ്മം നടക്കുമെങ്കിലും കുറച്ച് കുറച്ചൊക്കെ കേട്ട. മോഹൻലാലും ഉണ്ടായിരുന്നു, മോഹൻലാലിന്റെ സ്വരമൊക്കെ. അപ്പൊ അതും വിളിച്ചു പറയണ കേട്ടു. ഇവിടെയാണെങ്കിൽ എനിക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ട്. റേഡിയോയും ഉണ്ട്, ടിവിയും ഉണ്ട്. പിന്നെ എന്റെ അടുക്കളയിലെ റേഡിയോ കൊണ്ടൊന്ന് മുകളിലും വെക്കാന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. ഇളയ മോള് സങ്കടപ്പെടാതിരിക്കാൻ കൊണ്ടിരിക്ക. അപ്പൊ എന്റെ ചേട്ടനില്ല റേഡിയോ കേൾക്കാൻ. നമുക്ക് റേഡിയോ ആയിരുന്നു ഒരു മരുന്ന്. ആ ചെറിയ മുറിയിൽ ചെറിയ റേഡിയോ വെച്ച് എന്റെ ചേട്ടനിരിക്കും. അപ്പൊ ഇവളെയും കൊണ്ട് ഞാൻ POG-ന്നൊക്കെ നമ്പർ എടുത്തിട്ട് വിളിപ്പിക്കണേയായിരുന്നു. അപ്പൊ അവൾക്ക് അത്രേ അറിയില്ല, 5-ന്ന് 6-ലേക്കേ ജയിച്ചിട്ടുള്ളൂ. അപൂർവ ഇളയത് നന്ദു 10-ലേക്ക് ജയിച്ചു.
0: അപ്പം ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? വേഗം പറഞ്ഞോളൂ.
1: എനിക്ക് മരണം വാതിൽക്കൽ ഒരു നാൾ ആ പാട്ട് ഇഷ്ടായിരുന്നു. മരണം വാതിൽക്കൽ ഒരു നാൾ.
0: ആ, ഈ പാട്ടൊരു നാടകഗാനം അല്ലേ? അപ്പൊ നമ്മള് ഈ പരിപാടിയില് ചലച്ചിത്ര ഗാനങ്ങളല്ലേ കൊടുക്കുന്നേ? അപ്പൊ എന്തായാലും ഞാൻ അതുപോലത്തെ ഒരു പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ.

0: ഹലോ.
1: ഹലോ, സെൽമയാണോ?
0: അതെ, ആരായിരുന്നു?
1: സെൽമയാണോ സൽമയാണോ?
0: സൽമ ആരായിരുന്നു?
1: ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്.
0: ഓക്കേ, പറഞ്ഞോ.
1: സുരേഷ് സി ജി എന്നിടി ഒരു വാട്സപ്പ് അയച്ചു വിളിക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ ഞാൻ വിളിക്കണേ. ആ, ആളെ പരിചയം ഉണ്ടല്ലോ അല്ലേ?
0: ഉണ്ട്.
1: ആ,
0: സുഹൃത്താണ്.
1: അപ്പൊ എറണാകുളം യാത്രി നിവാസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ് ആണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30 റിട്ടയർ ചെയ്തു അല്ലേ?
0: അതെ അതെ.
1: 12 വർഷം ഇടുക്കിയിൽ എന്റെ സഹപ്രവർത്തകയായിരുന്നു എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ആരുണ്ട് വീട്ടില്?
0: വീട്ടില് ഇപ്പൊ ഞാനും മോളും മാത്രമേ ഉള്ളൂ. എനിക്ക് 4 മോളാണ്, 4 പെൺകുട്ടികളാണ്.
1: അവരൊക്കെ വിവാഹം കഴിച്ചു പോയോ?
0: ഇനി ഒരാളും കൂടെ എന്റെ കല്യാണം കഴിച്ചു.
1: ആ ശരി. നിങ്ങൾ എവിടാ താമസിക്കുന്നത്?
0: ഞാൻ തൊടുപുഴ.
1: അവിടെ എങ്ങനെയുണ്ട്, മഴയുണ്ടാവോ?
0: നല്ല മഴയുണ്ട്, ഉച്ച കഴിയുമ്പം തോറും മഴയുണ്ട്.
1: ആണല്ലേ. ആ പ്രദേശം എങ്ങനെയാണ്?
0: ഇവിടെ
1: അത് ഇടുക്കിയോട് അടുത്ത് അടുത്തുള്ള ഒരു സ്ഥലം
0: ഹൈ റേഞ്ചിലേക്ക് കയറണ്ട.
1: അത് ശരി,
0: തൊടുപുഴ ടൗണിൽ തന്നെയാണ്, വെങ്ങല്ലൂർ സിഗ്നലാണ് ജംഗ്ഷൻ. ഇവിടെ ഒരു മലയോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഈ ഭാഗത്ത്. 10 കിലോമീറ്ററും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ഹൈ റേഞ്ചിന്റെ ഇത് വരുള്ളൂ.
1: ഈ റേഡിയോ കേൾക്കാറുണ്ടോ?
0: എപ്പോഴും ഒന്നും ഇല്ല, എന്നാലും കേൾക്കാറുണ്ട്.
1: ഓക്കെ,
0: മാഡത്തിന്റെ പേര്
1: ലൗലി. അപ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കപ്പോ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. നല്ലൊരു സൗഹൃദത്തിന്റെ ഒരു പഴയ പാട്ടിട്ടോ.
1: സിനിമ കാണുന്ന ആളാണോ?
0: സിനിമ അങ്ങനെ ഒത്തിരി ഒന്നും കാണാറില്ല.
1: ശരി. പിന്നെ വേറെന്താ വിശേഷം?
0: സുരേഷ്
1: സ്ഥിരമായിട്ട് നമുക്ക് ഇതുപോലെ വാട്സപ്പ് ഒക്കെ അയക്കുന്ന ആളാണ് കേട്ടോ.
0: ആ, ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് അങ്ങനെ അയക്കാറുണ്ടായിരുന്നു, വിളിക്കാറും കേൾക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒത്തിരി ആയിട്ട് മാറിപ്പോയി. നല്ലൊരു സൗഹൃദത്തിന്റെ നല്ലൊരു പാട്ടിട.
1: ഓക്കെ, നല്ലൊരു പാട്ട് വെച്ചു തരാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ?
0: ഇല്ല.
1: ഓക്കെ
0: ഓക്കെ.
1: റേഡിയോ ഉണ്ടോ?
0: താങ്ക് യു മാഡം. ഞാൻ മൊബൈലിലെ ഫോൺ വെച്ച് കേൾക്കും.
1: ആ ശരി. അപ്പൊ എന്നാ വെച്ചോട്ടെ, എല്ലാരെയും തിരക്കിന്ന് പറയോ, പ്രത്യേകിച്ച് സുരേഷിനെ.
0: ഓക്കെ, പറയാം മാഡം.
1: വെക്കുവാട്ടോ.
0: താങ്ക് യു മാഡം.
1: ഓക്കെ ശരി.

0: ഹലോ.
1: ആ ജിജി ആണോ?
0: ആ
1: ജിജി, ഞാൻ ആകാശവാണിന്ന് വിളിക്കുന്നത്, കൊച്ചി എഫ് എമ്മിൽ നിന്ന്. അവിടെ എന്താ ഒരു ബഹളം? കുട്ടിപ്പട്ടാളമാണോ അത്?
0: റേഡിയോ
1: ആണോ? ഓ ശരി, വെള്ളിത്തിരയിൽ വിളിച്ച് കിട്ടണില്ല എന്നല്ലേ പരാതി?

0: അതാ ഞാനങ്ങ് വിളിച്ചേ. സമാധാനായിട്ട് പറയൂ.
1: വിളിച്ചത് അന്നിട്ടും കിട്ടിയില്ല.
0: അത് പോട്ടെ, ഇപ്പൊ കിട്ടിയല്ലോ.
1: ഞാൻ എന്റെ മോളുടെ തരാൻ കൊടുക്ക.
0: ആ
1: സാറേ, ഞങ്ങളെ എന്റെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ കേൾക്കണേണ്ട. ഞങ്ങൾ അവിടെ ഇല്ല. ഐ ഞാൻ അഴീക്കോടാണ്. അവിടെ ആൾക്കാരുണ്ട്.
0: അഴീക്കോട് എന്ന് പറയണത് എവിടെയാ? കൊടുങ്ങല്ലൂരാണോ?
1: ആ കൊടുങ്ങല്ലൂർ അഴീക്കോട്. അവിടെ അവിടെ ഇവിടെ വരുമ്പോഴാണ് കേൾക്കണത്. ആകാശവാണികളാണ്.
0: ആ കൊച്ചി എഫ് എമ്മിൽ നിന്നാണ്. കുട്ടന്റെ പേര് പറഞ്ഞേ. ദേവനന്ദ. ദേവനന്ദ ഏത് ക്ലാസ്സിലായി? മൂന്നിലേക്ക് ആവാൻ പോകണം അല്ലേ. ഹലോ, ആ കുഞ്ഞു ഹലോ ആരാണ്?
2: അന്നു.
0: അന്നു. ആഹാ, അന്നു ഏത് ക്ലാസ്സിലായി?
2: ക്ലാസ്സിലായിട്ടില്ല.
0: ചെറിയ കുട്ടിയാണോ?
2: രണ്ടു വയസ്സായി.
0: ഓ ശരി. ആ ഹലോ.
2: ഹലോ.
0: ആ ദേവനന്ദ പറയൂ, എന്തൊക്കെയാ വിശേഷം? വെക്കേഷൻ ഒക്കെ തീരാറായല്ലോ. ബാഗ് വാങ്ങണോ അല്ലേ? ആ ഈ അന്നു എൽ കെ ജിയിലായോ? ഇല്ല അല്ലേ. രണ്ടു വയസ്സായിട്ടുള്ളൂ. ആ ശരി. രണ്ടു വയസ്സല്ല, മൂന്ന് വയസ്സായിരുന്നു അന്നു പറയണത് അല്ലേ. അപ്പൊ ദേവനന്ദ ജിജിക്ക് കൊടുത്തേ. ആ ജിജി പറയൂ. ആ ഇവിടെ ഈ ദേവനന്ദയും അന്നു മാത്രമേ ഉള്ളോ? ആ ഓക്കെ. ആ ഹസ്ബൻഡോ?
1: ഹസ്ബൻഡ് വർക്ക് പണിയാണ്.
0: ജോലിക്ക് പോയോ?
1: ഇവിടെയാണ്, കർണാടകയിലേന്ന്.
0: അവിടെയാണ് ജോലിക്ക് പോയേക്കണേ അല്ലേ. ഓ ശരി. ആ ഹാ. ആ ശരി. അവിടെ നിറയെ കിളികളുള്ള ഒരു സ്ഥലം തോന്നണോ? ആണോ?
1: മരങ്ങളൊക്കെ പോയിപ്പോ.
0: ആ എന്നാലും കുയിലിന്റെ ഒച്ച കേൾക്കാലോ. പിന്നെ വേറെന്താണ് നാട്ടിലെന്ത് വിശേഷം?
1: ഇവിടെ ഞങ്ങളിപ്പോ കുറച്ച് വന്നിട്ട് വീട്ടിലാ, എന്റെ വീട്ടിലും. ഇവിടെ എനിക്കൊരു അമ്മയും ചേച്ചി മാത്രമേ. അപ്പൊ ഞങ്ങൾ വെക്കേഷൻ ആയിട്ട് വന്നതാണ് ഇങ്ങനെ. ഇവിടെ ടി വി എസ് ആയിട്ടുള്ളത് ഫുള്ളും കണ്ടുള്ള റേഡിയോ തന്നെയാണ് കേട്ടത്. നേരത്തെ പേരെന്താ?
0: ലൗലി.
1: ആ നല്ല കേട്ട് കഴിച്ചുള്ളത്.
0: അപ്പൊ ഏത് പാട്ടാ ഇന്ന് വേണ്ടേ പറഞ്ഞോ?
1: പാട്ട്
2: ഞാൻ
0: അച്ഛന്റെ മോൾ ആരാരോ എന്നല്ലേ? ആ അത് ആരാധന എന്ന് പറയുന്ന സിനിമയിലെയാണ്. അപ്പൊ അതാണ് കേൾക്കേണ്ടത് അല്ലേ. അധികം വെച്ചു തരാം കേട്ടോ. അപ്പൊ അച്ഛൻ എന്ന് വരും?
2: അച്ഛൻ രണ്ടാം ദിവസം കഴിഞ്ഞ വരും.
0: ഓക്കെ. അപ്പൊ അച്ഛനെ, ആ അപ്പൊ അച്ഛനെയും തിരക്കി എന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ വെക്കട്ടെ. ഓക്കെ.
2: ഓക്കെ.

0: ഹലോ, ഇത് സരസ്വാണോ? ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്.
1: മനസ്സിലായി ചൗരി മാമല്ലേ?
0: അതെ, അർജുൻ മെസ്സേജ് അയച്ചു.
1: അർജുൻ എന്റെ മോനാണ് മാം.
0: ഞാനിപ്പോ അർജുനെ വിളിച്ചിരുന്നു,
1: പണിസ്ഥലത്താണ്.
0: പണിസ്ഥലത്താണ്, പറഞ്ഞു എന്നോട്.
1: അപ്പൊ ഞാനേ എപ്പോഴും വിളിക്കാറുണ്ട്, എലിത്തിരയില് വിളിക്കാറുണ്ട്. മാമിനോട് മാത്രം സംസാരിച്ചിട്ടില്ല.
0: അപ്പൊ
1: ഞാൻ എന്നെ ഇനി വിളിക്കുമ്പോ മാമായിരിക്കണേന്ന്. പിന്നെ ഉണ്ണികൃഷ്ണൻ സാറിനോട് സംസാരിച്ചിട്ടില്ല.
0: ആണോ? അപ്പൊ സാറ് എന്റെ ഒരു വെള്ളിത്തിരയില് വിളിച്ചോളൂ.
1: വെള്ളിത്തിരയില് ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് തുടങ്ങി രണ്ടാമത് വിളിച്ചു തുടങ്ങി. അപ്പൊ കിട്ടണില്ല. എല്ലാരെയും വിളിക്കുമ്പോ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കണില്ല ഇടക്കിടക്ക്. അപ്പൊ എന്നെ മാത്രം വിളിക്കാത്തെന്താ, എടുക്കാത്തെന്താന്ന് വെറുതെ.
0: അതെന്താ അറിയോ, ആ എടുക്കാത്തത് ആ സമയത്ത് പാട്ട് പോവുമായിരിക്കും.
1: എന്റെ ഭർത്താവിന്റെ പെങ്ങടെ വീട്ടിലാണ് വന്നേക്കുന്നത്. വയ്യാണ്ട് ഇരിക്കണേന്, നടുത്തല് തേയ്മാനായിട്ട് നടക്കാനൊന്നും പറ്റൂല, ഭയങ്കര വേദന. അപ്പൊ നടക്കാൻ പറ്റൂല. ഇപ്പൊ 4 വർഷം ഞാൻ പുറത്തിറങ്ങിയിട്ട്. റോബോട്ടിക് ഫിസിയോതെറാപ്പി ഇവിടെ ഒരു സെന്റർ ഉണ്ട്, ആലുവ പുറയാറെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഞാൻ അതിന് എളുപ്പം പോയി വരാൻ വേണ്ടി കൊണ്ടോട്ടിയിലാണ് ഇപ്പൊ പെങ്ങടെ വീട്, ഭർത്താവിന്റെ പെങ്ങടെ വീട്. അപ്പൊ അവളുടെ മകള് വന്നിട്ട്, മകളൊരു കുഞ്ഞു കുട്ടിയുണ്ട്, വേറൊരു മകളുണ്ട്. അപ്പൊ എനിക്കുള്ളതെന്ന് വെച്ചാൽ, എന്റെ ഭർത്താവ് മരിച്ചത് ജൂലൈ 23 വരുമ്പോ 4 വർഷമാകും. എനിക്കൊരു മോനേ ഉള്ളു, അർജുൻ എന്നാണ് പേര്. പിന്നെ അവനെ ITI പാസ് ആയിട്ടുള്ളു. ഞങ്ങൾക്ക് വൈകി ഉണ്ടായ മോനാണ്, 13 വർഷം കഴിഞ്ഞ് ഉണ്ടായ മോനാണ്. പിന്നെ ഭർത്താവിന്റെ അമ്മ ഉണ്ട് വീട്ടില്. അതൊരു 80 വയസ്സായതാണ്. അത് അവനും ഞാനും അമ്മേന് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് പോയി വരാൻ എളുപ്പത്തിനാണ് ഇവിടെ നിക്കണത്. അതിപ്പോ 3 ആഴ്ചയായി ഞങ്ങള് വന്നിട്ട്, ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ എനിക്ക് മാമിനോട് സംസാരിക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ മാമിനോടും ഉണ്ണികൃഷ്ണൻ സാറിനോടും മാത്രം സംസാരിച്ചിട്ടില്ല, ബാക്കി എല്ലാരോടും സംസാരിച്ച്. അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞൊരു മെസ്സേജ് അയക്കടാന്ന് പറഞ്ഞു. അവൻ ഇടക്കിടക്ക് അയക്കാറുണ്ട്. ശശികുമാർ സാറിനോട് 3-4 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, രാജേഷ് സാറിനോട്, അഖിൽ സാറിനോട്.

0: പ്രിയ സാറിനോട്, പ്രിയ മാമിനോട്, പ്രീതി മാമിനോട്, എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സാമാങ്ങനെ കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് വേണ്ട പാട്ടില്ലേ
1: പറഞ്ഞു,
0: ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, ആയിരം കാത മകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിലിരിക്കുക, ആ പാട്ടാണ് എനിക്ക് വേണ്ടത്. ആ അത് പിന്നെ ഞാനിപ്പൊ പോണ സെന്ററിൽ രണ്ട് കുട്ടികളുണ്ട് ഫിസിയോ ചെയ്യുന്ന, അപ്പൊ ഒരു അനക്കയും ഒരു അനീറ്റയും, അപ്പൊ അവർക്കും കൂടി പിന്നെ ഹജ്ജ് ചെയ്യുന്ന എല്ലാവർക്കും കൂടി ഈ പാട്ട് ഞാൻ സമർപ്പിക്കണേ.
1: അപ്പൊ അർജുന് വേണ്ടി കൂടിയാണ് പാട്ടോ.
0: അർജുന വിട്ടത്, അപ്പൊ ഞാൻ പെട്ടെന്ന് വിളിച്ചൊന്നും ഓർത്തില്ല.
1: അപ്പൊ എന്നാ വയ്ക്കട്ടെ. അപ്പൊ എന്തായാലും ഫിസിയോ ഒക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തി നടന്നു വേണം വീട്ടിലോട്ട് പോകാൻ അല്ലേ.
0: ഒരു ജോലിക്ക് പോകാൻ പറ്റിയാലാണ് എന്റെ മോനെ നോക്കാൻ പറ്റുള്ളൂ.
1: ഓക്കെ എന്നാ വയ്ക്കൂ കേട്ടോ.
0: പാട്ട് മാമിനെ കിട്ടിയാലും ഒരുപാട് സന്തോഷം.
1: ഓക്കെ ബൈ.

0: ഹലോ.
1: ഹലോ, രാധയാണല്ലോ അല്ലേ?
0: അതെ,
1: ഞാൻ ആകാശവാണിന്നാ വിളിക്കുന്നത്, കൊച്ചി എഫ് എമ്മിൽ നിന്ന്.
0: വളരെ സന്തോഷം. അയ്യോ,
1: മണലിക്കാട് ശശി ഒരു മെസ്സേജ് അയച്ചു വിളിക്കണം എന്ന് പറഞ്ഞ്, അതാ ഞാൻ വിളിക്കുന്നത്. ആ ഹാ ഹാ ഓക്കെ, എന്താ ചെയ്യുന്നേ?
0: ഞാൻ ജി എസ് ടി ഓഫീസിൽ വർക്ക് ചെയ്യണ,
1: ഓ, എവിടെ?
0: കൊടുങ്ങല്ലൂർ വർക്ക് ചെയ്യണ
1: അത്
0: ജി എസ്
1: ശരി.
0: ടി ഓഫീസിൽ. ആ,
1: ആ ഹാ ഹാ അവിടെയാണോ വീട്?
0: വീടും പറവൂരാണ്. വീട് എന്റെ വീട് ഇരിങ്ങാലക്കുടിയാണ്. കല്യാണം കഴിച്ചത് പറവൂർക്കാണ്,
1: ഏത്? വടക്കം പറവൂര്.
0: വടക്കൻ പറവൂര്. അതന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നാട്ടില്.
1: അത് ശരി. ആ ഹാ ഹാ
0: ആ,
1: ആ
0: ഞാൻ എന്നും പരിപാടി കേൾക്കാറുണ്ട്.
1: ആണല്ലേ. പറവൂർ എവിടെയാണ്?
0: പറവൂര് പറയക്കാട് എന്ന് പറയും,
1: പറയക്കാട്.
0: പറയക്കാട്. ആ, ഞങ്ങളിവിടെ താമസമായിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പ് കണ്ണംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ താമസമായിട്ട്. ഞാൻ ചേച്ചിയുടെ ഒക്കെ ചിന്തകൾ എല്ലാം ഞാൻ കേൾക്കാറും കാണാറും ഒക്കെയാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി.

0: ഇങ്ങനെ ഒരു കോള് വരുമെന്ന്.
1: ആ
0: ചേട്ടനോട് പറഞ്ഞല്ലാന്ന് വെച്ചാ, ചേട്ടന്റെ കൂടെ ജോലി ചെയ്ത ഒരാളാണ്. ചേട്ടൻ റിട്ടയർ ചെയ്തു, അപ്പൊ ചേട്ടൻ അയക്കാറുണ്ട് ഇതിലേക്ക്. അപ്പൊ അങ്ങനെ ഞാന് കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ എന്നോട് പറയും, കേട്ടോളൂ രാധ, എന്തായാലും കേട്ടോളൂ, റേഡിയോ നേരെ വിളിച്ച് 6 മണിക്ക് മുമ്പ് ഞാൻ വന്ദേ മാതരം തൊട്ട് ഞാൻ വെച്ചുടങ്ങും. അപ്പൊ തൊട്ട് വയ്ക്കാം, എന്നിട്ട് അത് ഇങ്ങനെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കും. ഞാൻ ഇവിടെ അമ്മയുണ്ട്, അപ്പൊ ഞാൻ നേരത്തെ എണീക്കുകയും വേണം.

0: അപ്പൊ
1: അതുകൊണ്ട് റേഡിയോ കേട്ടുകൊണ്ട് എനിക്ക് എന്തൊരു ഇഷ്ടം എന്ന് പറയാം, കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഇഷ്ടം റേഡിയോ. എല്ലാം ഞാൻ കേൾക്കാറുണ്ട്, ഉച്ചക്കലത്തെ ഫോണിൻ പ്രോഗ്രാമും അങ്ങനെ എല്ലാം പരമാവധി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്കൊരു സർപ്രൈസ് ആയി പോയി, ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ജോലി സ്ഥലത്താണ്,
0: വീട്ടില് നിങ്ങൾ രണ്ടാളും അല്ലാതെ ആരാണ്?
1: ഞങ്ങൾ രണ്ടുപേരും, അമ്മയും മക്കളില്ല.
0: അദ്ദേഹത്തിന്റെ
1: അമ്മ അതന്നെ.
0: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോ.
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണി ഗണപതി തമ്പുരാനി എന്നുള്ള ഒരു പാട്ടില്ലേ, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വടക്കൻ വീരഗാഥയിലെ
0: അത് വെച്ച്
1: അത് ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പോ അദ്ദേഹത്തോട് അന്വേഷണം പറയൂ.
1: തീർച്ചയായിട്ടും പറയാം.
0: അപ്പൊ ഞാൻ വെച്ചോട്ടെ എന്നാ.
1: ആയിക്കോട്ടെ. ആ ശരി.
0: ഓക്കെ, ബൈ.
1: ഓക്കെ. ആ
0: ശരി എന്നാ.

0: ഹലോ.
1: ഹലോ.
0: ആ, ഇത് ലതാ സുശീലിനാണോ?
1: അതെ.
0: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി എഫ് എമ്മിൽ നിന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. ആ, ഈ കുഞ്ഞുമോൻ വാടക്കൽ എന്ന് പറഞ്ഞ ആൾ ഒരു മെസ്സേജ് അയച്ചു ലതയെ വിളിക്കണം എന്ന് പറഞ്ഞു. അതാ ഞാൻ വിളിക്കുന്നത് കേട്ടോ. ആ, ഇതെവിടെ താമസിക്കുന്നേ?
1: ഞങ്ങളിവിടെ ആലപ്പുഴ ഗുരുപുരം ആര്യാട്.
0: ആ ശരി, എന്താ ചെയ്യുന്നേ?
1: ഞാൻ വീട്ടമ്മ.
0: അപ്പോൾ
1: മക്കളാ, അഞ്ചു പേരെ കുട്ടികള്, ഒരാൾ കൂടെ വരും, അപ്പൊ ആറു പേരെ കുട്ടികൾ.
0: അത് ശരി.
1: ഇങ്ങനെ ഒരു വീട്ടമ്മയാണ്.
0: സന്തോഷവതിയായ ഒരു വീട്ടമ്മയാണ് അല്ലേ? നമ്മുടെ സുശീല ചേട്ടൻ എന്ത് ചെയ്യണോ?
1: ടൈലിന്റെ വർക്ക.
0: ആ ശരി, പോയോ ജോലിക്ക്? പോയോ
1: ജോലിക്ക്? പോയിരിക്കുമ്മാൻ വരും.
0: അടുത്താണോ ജോലിക്ക് പോയേക്കുന്നേ?
1: അടുത്ത. പിന്നെ കൊച്ചി എഫ് എമ്മിൽ നിന്ന് വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. മെസ്സേജ് അയച്ചാളിന് അതില് വലിയ താങ്ക്സ്.
0: ഈ കുഞ്ഞുമോൻ വാടക്കലിനെ എങ്ങനെ അറിയാം?
1: ഞങ്ങൾ ഇത് റേഡിയോയിൽ കൂടി പരിചയപ്പെട്ടു.
0: ഓ ശരി. അടുക്കളയിലാണോ? തട്ടുമുട്ടും കേൾക്കുന്നുണ്ടല്ലോ. ശരി, എന്ത് മീനാണ്?
1: അയില.
0: കറി വെക്കാൻ പോവാണോ?
1: ആ കറി വെക്കണം.
0: അടുത്ത വണ്ടി പിടിച്ചാലോ?
1: സ്വാഗതം. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ പള്ളിക്കുട അടച്ചിരിക്കുന്ന കാരണം രണ്ടുപേരെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. മാഡത്തിന്റെ പേര്
0: പറഞ്ഞല്ലോ.
1: ഏത് പാട്ട് പറയണോന്ന് ചോദിച്ചാ ഒരുപാട് പാട്ടുകളുടെ ശൃംഖല തന്നെയുണ്ട്.
0: അപ്പൊ ആ ശൃംഖലയിൽ നിന്ന് ഒരു പാട്ട് പറയൂ.
1: നമ്മുടെ പ്രിയ സഖി ഗംഗേ പറയൂ, പ്രിയ മാനസനങ്ങളോ. ആ പാട്ട് മതി.
0: കുമാരസംഭവമാണെന്ന് തോന്നുന്നു സിനിമ.
1: കുമാരസംഭവം.
0: പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: ഈ 65 വയസ്സ് വരെ പിന്നെ പഴയ പാട്ടല്ലോ. അതിന് പുതിയ പാട്ട്. ഞങ്ങളുടെ 41-ാമത് വെഡിങ് ആനിവേഴ്സറി. 29-ാം തീയതി, മെയ് 29.
0: ശരി,
1: അതായിരിക്കും പുള്ളിക്കാരൻ മിക്കവാറും.
0: ഓക്കെ, അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി.
1: താങ്ക് യു.
0: അപ്പോ അതിൽ ഒരാശംസ ചേട്ടനും കൂടി കൊടുത്തോളൂ.
1: അപ്പൊ
0: ഇനിയിപ്പോ ഉണ്ണാൻ വരുമല്ലോ അല്ലേ? അന്നേരം അന്വേഷണം പറയും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. വച്ചോട്ടെ ഞാൻ എന്നാ.
1: ഓക്കെ.

0: ഫോൺ ഔട്ട് ഗാനോത്സവം അവതരിപ്പിച്ചത് ലൗലി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 2:00.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ കാനഡ ബന്ധത്തെ പുതിയ തലങ്ങളിലെത്തിക്കാൻ ഇക്കഴിഞ്ഞ കാനഡ സന്ദർശനം സഹായിച്ചെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽപ്പെടുന്ന 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. അടുത്ത മാസം 9 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് മന്ത്രിയുടെ നിർദ്ദേശം. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന വഴിതടയൽ സമരം അവസാനിപ്പിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ MLA സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ M അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്ററായി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേരാ യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,15,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും.

0: FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

0: കുസൂർത്തി, ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺനുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ.
1: നാടകരചനാ സംവിധാനം കെ വി ശരത് ചന്ദ്രൻ.
2: ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് വൈവിധ്യമാർന്ന പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ റേഡിയോ നാടകലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന, മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിക്കുറിച്ച കെ വി ശരത് ചന്ദ്രനാണ്. അദ്ദേഹത്തോടൊപ്പം എം വി ശശികുമാർ.
3: ഇന്ന് ആത്മസഖി ആകാശവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ മുഖവര വേണ്ടാത്ത ഒരു പ്രക്ഷേപകനാണ്. പ്രത്യേകിച്ച് കൊച്ചി റേഡിയോ ശ്രോതാക്കൾക്ക് ഏറെ പരിചിതനാണ് ഇദ്ദേഹം. മറ്റാരുമല്ല, മലയാള റേഡിയോ നാടകത്തിന് ഒരു പുതിയ ഭാവുകത്വം സമ്മാനിച്ച കെ വി ശരത്ചന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ. അദ്ദേഹത്തിൻ്റെ ആകാശവാണി കാലം, പ്രക്ഷേപണ അനുഭവങ്ങൾ എല്ലാം നമുക്ക് നേരിട്ടറിയാം. എങ്ങനെയാണ് ഒരു ചെറുകഥാകൃത്തായി, ബാങ്ക് ഉദ്യോഗസ്ഥനായി അറിയപ്പെട്ടിരുന്ന കെ വി ശരത്ചന്ദ്രൻ ആകാശവാണിയിൽ എത്തുന്നത്? ചെറുപ്പം മുതലേ ഒരു ആകാശവാണി കേട്ട ഒരു കാലം ഉണ്ടായിരുന്നു
4: എല്ലാവർക്കും എന്നതുപോലെ എനിക്കും അത്തരം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെയൊക്കെ ഒരു ബാല്യ കൗമാരങ്ങളിൽ ഏറ്റവും സജീവമായിരുന്ന, ഒരുപക്ഷെ ലഭ്യമായിരുന്ന ഒരേ ഒരു വിനോദ മാധ്യമം റേഡിയോ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അമ്മ അതിൻ്റെ കഠിനമായ ഒരു ആസ്വാദകയായിരുന്നു. അമ്മ ആശുപത്രിയിൽ ജോലിക്കാരിയായിരുന്നു. എങ്കിലും അമ്മ വന്ന ഉടനെ ആദ്യം ചെയ്യുന്നൊരു കാര്യം, ഏത് സമയമാണെങ്കിലും റേഡിയോ ഓൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും പല പരിപാടികളായിട്ട് കേൾക്കുന്നുണ്ട്. റേഡിയോ ഉണ്ട് നമ്മുടെ ചുറ്റിലും. പക്ഷേ എനിക്ക് റേഡിയോ ഒരു സാധ്യതയുള്ള അല്ലെങ്കിൽ ശക്തിയുള്ളൊരു മാധ്യമമാണെന്ന് തോന്നിയത് ഞാൻ ഒരു ഒന്ന് രണ്ട് ആഴ്ച അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു മാസം ഈ ചിക്കൻ പോക്സ് പിടിപെട്ട് കിടക്കുന്ന കാലത്താണ്. ഒരു മുറിയിൽ ആരും വരുന്നില്ല, എല്ലാവരും ഇങ്ങനെ പേടിച്ച് അകന്ന് മാറിക്കുന്നു. അമ്മ മാത്രം വരും. അമ്മ തന്നെ വളരെ അകന്ന് കഴിക്കാനുള്ള ഊണ് അല്ലെങ്കിൽ കഞ്ഞി കൊണ്ടുതരും. അന്നാണ് ഈ റേഡിയോ എൻ്റെ കൂടെ എനിക്കൊരു വലിയൊരു ഒരു അനുഭവമായിട്ട് മാറിയത്. വൈവിധ്യമാർന്ന പരിപാടികൾ, മനുഷ്യജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചു പോകുന്ന വിവിധ പരിപാടികൾ, ആ ഒരു മാസം കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു മോഹം ഉദിക്കുന്നത്. സത്യം പറഞ്ഞാൽ
3: ഇത് കോളേജ് ജീവിതകാലമാണോ അതോ?
4: എനിക്ക് തോന്നുന്നു ഒരു എം എ പഠനകാലത്താണ്. അതല്ലാതെ നമ്മുടെ ചൂഴ്ന്ന് സകല സമയത്തും റേഡിയോ ഉണ്ട്, എങ്കിലും ഇതിനെ വളരെ അടുത്ത ഒരു എന്താ പറയുക, പ്രാണസഖ്യത തോന്നുന്നത് ഈ രോഗകാലത്താണ്. അപ്പോഴാണ് എനിക്കിങ്ങനൊരു മോഹം ഉദിച്ചത്, ഈ ഒരു മാധ്യമത്തിലേക്ക് കടന്നു വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നതിനെക്കുറിച്ച്. പിന്നീട് ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നിനക്കൊക്കെ എന്താ പഠിക്കാൻ, നിനക്കൊക്കെ അതായത് അത്യാവശ്യം കഥാരചന, അതെ അതെ, സംഗീതം, മോഹങ്ങൾ, പാടും, അതൊക്കെ കൊണ്ട് പല സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നിനക്ക് റേഡിയോ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ കയറാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ടെസ്റ്റ് എഴുതുന്നത്. ഇതേ സമയത്ത് തന്നെ ഞാൻ നിരവധി ബാങ്ക് ടെസ്റ്റുകളും ഒക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ബാങ്കിലാണ് ഒരു ജോലി കിട്ടുന്നത്. അതേസമയം തന്നെ ഞാൻ ആകാശവാണിയിൽ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നീണ്ട രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ഇവിടെ കിട്ടുന്നത്.
3: ഈ കുട്ടിക്കാലത്ത് കേട്ട ഏതെങ്കിലും റേഡിയോ അവതാരകൻ അതല്ലെങ്കിൽ ഒരു നാടക ശബ്ദം മനസ്സിലുണ്ടോ?
4: ഉണ്ട്. ഞാൻ ശ്രോതാവായിരിക്കെ തന്നെ ഞാൻ റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കയ്യെഴുത്ത് മാസിക എന്നുള്ളൊരു പ്രസ്ഥാനം സജീവമായിരുന്നൊരു കാലത്ത് പാപ്പിനിശ്ശേരി എന്ന ഗ്രാമത്തിൽ ആദ്യമായിട്ടൊരു കയ്യെഴുത്ത് മാസികയൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ കയ്യെഴുത്ത് മാസികയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ടി പത്മനാഭൻ്റെ കഥകളെ കുറിച്ചിട്ട് ഒരു

0: എഴുതി. ആ നിരൂപണം ആരുടെയോ പ്രേരണപ്രകാരം ഞാൻ കോഴിക്കോട് ആകാശവാണിയിലേക്ക് അയക്കുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് നമ്മുടെ ഒരു ലെജൻഡറി ബ്രോഡ്കാസ്റ്റർ എന്ന് പറയാവുന്ന ഖാൻഖാവിലാണ്. അപ്പോൾ ഖാൻഖാവിലിനെ നേരിട്ട് കാണുന്നു. ഖാൻഖാവിലായിരുന്നു നമുക്ക് പരിചിതമായിരുന്ന ഒരു
1: റേഡിയോ
0: ശബ്ദം. അങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തു നിന്നുള്ള പല നാടകങ്ങളും, നമ്മുടെ ഒരു കാലത്തെ റേഡിയോയിലെ ഫ്ലാഗ്ഷിപ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് പരിപാടികൾ, ഒന്ന് ചലച്ചിത്ര ശബ്ദരേഖയായിരുന്നു. പിന്നീട് ആകാശവാണി വന്നതിന് ശേഷം നാടകങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ എനിക്ക് ഈ പഴയ ശബ്ദരേഖയുടെ ഓർമ്മകൾ എന്നിൽ വരികയാണ്. അപ്പോഴാണ് ഞാൻ ഈ നാടകങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നാടകം എന്നുള്ള ടാഗ് ഈ ഫോമിന് ചേരുന്നതല്ല. അത് പല രീതിയിലും ഈ നാടകീയത പ്രകടമായിട്ട് കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഈ ഒരു ടാഗ് കൊണ്ട് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് ഒരു നാടകകൃത്ത് എഴുതുമ്പോൾ തന്നെ നാടകമാക്കണം എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. പക്ഷേ അത്രയും അത് ഈ നാടകീയത ഈ ഒരു റേഡിയോ നാടകം എന്ന് നാം ഇപ്പോൾ വിവക്ഷിക്കുന്ന ആ കലാരൂപത്തിന് ആവശ്യമില്ല
1: എന്നാണ് എനിക്ക്. അതിനു മുമ്പേ താങ്കൾ പറഞ്ഞു താങ്കൾക്കൊരു സംഗീത അഭിരുചി അതല്ലെങ്കിൽ സംഗീത പരിചയം ഉണ്ടെന്ന്. അത് ഇതുവരെ അറിയാത്തൊരു കാര്യമായിരുന്നു. അതേക്കുറിച്ച് പറയാമോ? എങ്ങനെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്?
0: സംഗീതം പഠിക്കാൻ ശ്രമിച്ചു, പക്ഷേ പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാം വിരസമാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതിപ്പോൾ മലയാള സാഹിത്യമാവട്ടെ മറ്റെന്തു ആവട്ടെ, പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ പുറമെ നിന്ന് നോക്കിക്കാണുന്ന അത്രയും സുഖകരമല്ല ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ സംഗീത ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് ഇടയ്ക്ക് വെച്ച് വന്നുവായിരുന്നു. പക്ഷെ ഞാൻ ചെറുപ്പത്തിലെ പാടായിരുന്നു. ഞാൻ ഈ ബാലസംഘം, പിന്നെ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ, അവിടെയൊക്കെ അക്കാലത്ത് ഈ വാരാന്ത്യത്തിൽ ചില പരിപാടികളുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു ഗായകനായിരുന്നു.
1: അക്കാലത്ത് പാടിയിട്ടുള്ള ഒരു ചലച്ചിത്രഗാനം ഓർമ്മയിലുണ്ടോ? നമുക്ക് ആ പാട്ടിലേക്ക് പോകാം എങ്കിൽ.
0: അന്ന് സ്കൂൾ തലത്തിൽ ഞാൻ പാടിയ ഒരു പാട്ട് കേട്ടിട്ട് ആൾക്കാർ ചിരിക്കുന്നത് കൊണ്ടു പിന്നീടാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഞാൻ അന്ന് പാടിയ പാട്ട് ഈ മാനസമൈനേ വരൂ എന്നുള്ള പാട്ടാണ്, മനോരമയുടെ ഗാനം.
1: അതെ,
0: അത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ഇത്രയും ചെറിയൊരു പയ്യൻ ഈ പാട്ട് പാടുമ്പം അധ്യാപകരൊക്കെ കളിയാക്കി ചിരിക്കുന്നതായിട്ട് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ആ പാട്ട് ഒരു അസാധ്യ ഗാനമാണ്. മന്നാടെ എന്ന് പറഞ്ഞ വലിയൊരു ഗായകൻ മലയാളത്തിൽ ഒന്നേ പാടിയുള്ളെങ്കിലും ആ ഒരൊറ്റ പാട്ടുകൊണ്ട്, അതായത് ആലാപനത്തിന് ആ ഒരു ഹമ്മിങ് തന്നെ നോക്കൂ, അങ്ങനെ ഒരു ഹമ്മിങ് ഞാൻ ഇതുവരെ അത്രയും എന്താ പറയുക, മനുഷ്യ മനസ്സിൻ്റെ അഗാധതകളെ സ്പർശിക്കുന്ന ഒരു ഒരു ആലാപനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
1: ആ ഗാനം തന്നെയായാലും ഇന്നത്തെ ആദ്യത്തെ ഗാനം
0: സന്തോഷം.
1: സലിൽ ചൗധരിയുടെ മലയാളത്തിലേക്കുള്ള രംഗപ്രവേശം കൂടിയായിരുന്നു.
0: അതെ,
1: അറിയാമല്ലോ.
0: അതെ,
1: നമുക്ക് എന്തായാലും ആ ഗാനത്തിലേക്ക് പോകാം.

0: താങ്കൾ നാടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ ചെറുകഥാകൃത്തായി അറിയപ്പെട്ടിരുന്ന കെ വി ശരത്ചന്ദ്രൻ എങ്ങനെയാണ് നാടകത്തിൻ്റെ ലോകത്തിലേക്ക് ആകാശവാണിയിൽ വന്നപ്പോൾ എത്തിച്ചേരുന്നത്? അതും താങ്കൾ ആദ്യം ജോലിയിൽ പ്രവേശിച്ചത് കൃത്യമായൊരു നാടക വിഭാഗം ഇല്ലാത്ത കൊച്ചി ആകാശവാണിയിലായിരുന്നു. അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: പറയാം. ഈ ചെറുകഥാ രംഗത്ത് ഞാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു നന്നേ ചെറുപ്പം മുതലേ. മാതൃഭൂമിയിൽ തന്നെ അക്കാലത്ത് എൻ വി കൃഷ്ണവാര്യർ പത്രാധിപർ ആയിരിക്കെ രണ്ടോ മൂന്നോ കഥകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് അന്നത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കഥകൾ വന്ന് ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ആയിരിക്കാണ് എനിക്ക് ആകാശവാണിയിലേക്ക് കിട്ടുന്നത്. അതായത് അതിന് മുമ്പ് എനിക്കൊരു ബാങ്ക് ജീവിതം ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ജീവിത കാലത്ത് എൻ്റേതായിട്ടുള്ള രചനകൾ എന്നുള്ള രീതിയിൽ വളരെ വൈയക്തികമായിട്ടുള്ള അനുഭവങ്ങളെ മുൻനിർത്തി കുറെ ചെറുകഥകൾ എഴുതി. ആകാശവാണിയിലേക്ക് വന്നപ്പോൾ എൻ്റെ എഴുത്തിൻ്റെ രീതികൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടി ഉള്ളതായി മാറി. പക്ഷേ നാടകത്തിലൊക്കെ ഒന്നും ആദ്യഘട്ടങ്ങളിലൊന്നും വന്നിരുന്നില്ല. ഞാൻ ചില ചലച്ചിത്ര ഗാനാധിഷ്ഠിത പരിപാടികളിൽ ചില ഫീച്ചറുകൾ അതിലൊക്കെയാണ് ഞാൻ വ്യാപരിച്ചിരുന്നത്. അപ്പോഴാണ് ഇവിടെ ആകാശവാണി കൊച്ചി നിലയത്തിൽ അന്ന് എൻ്റെ പ്രോഗ്രാം മേധാവിയായിരുന്ന എൻ കെ സെബാസ്റ്റ്യൻ എന്ന അന്നത്തെ റേഡിയോ നാടക പ്രമുഖൻ എന്ന് പറയാവുന്ന അദ്ദേഹം ഒരു നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു നമ്മുടെ കൊച്ചി നിലയത്തിൻ്റെ എൻട്രി ആയിരുന്നു. ആ പ്രൊഡക്ഷൻ ഒരു ഘട്ടത്തിൽ ഞാൻ ഒന്ന് രണ്ട് സജഷൻസ് പറയുകയും ഒരു സംഗീത ഗണ്ഡം ഞാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഞാനങ്ങ് പോയി. പക്ഷേ അന്ന് ഈ ക്രെഡിറ്റ്സ് പറയുമ്പോൾ ക്ലോസിംഗ് ക്രെഡിറ്റ്സിൽ സഹസംവിധാനം കെ വി ശരചന്ദ്രൻ എന്ന് വെക്കാൻ സാറ് ഔദാര്യം കാട്ടി. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മേഖലയിലേക്ക് കടന്നാലോ. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. പിന്നീട് സാറ് ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന നാടക രചനകൾ എനിക്ക് തരികയും നീ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ട് എനിക്ക് താ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഈ ഒരു മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. അങ്ങനെ പല പ്രമുഖരുടെയും ഈ രചനകൾ തിരുത്താനും അത് റേഡിയോ നാടക മാധ്യമത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം സാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അങ്ങനെ ചെയ്ത് ചെയ്ത് എനിക്ക് ആ റേഡിയോ നാടകം എന്നുള്ള ആ കലാമാധ്യമ രൂപത്തിൻ്റെ ഒരു സ്വത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലായി.
0: പക്ഷേ ശരത്തിൻ്റെ നാടകങ്ങൾ കേട്ടാൽ ശരത്തിനൊരു നാടക പരിചയം അതല്ലെങ്കിൽ ഒരു നാടകത്തിൻ്റെ ചെറുപ്പകാലത്തെങ്കിലും അതുമായിട്ടുള്ളൊരു ആഭിമുഖ്യം ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു നാടക അനുഭവം അതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്?
1: അല്ല, ഉണ്ടായിരുന്നു, തീർച്ചയായും ഉണ്ടായിരുന്നു. രംഗവേദി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സ്കൂൾ തലത്തിൽ ഞാൻ നാടകങ്ങൾ അഭിനയിക്കുകയും മികച്ച നടനും ഉള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് കോളേജ് കാലത്ത് നമ്മുടെ ആ സമയത്ത് ഒരു ആധുനികതയുടെ ഒക്കെ കാലം, ആധുനിക നാടകത്തിൻ്റെയൊക്കെ പ്രയോക്താവായിട്ട് ഞാൻ ജോൺ അബ്രഹാമിൻ്റെ ചെന്നായ്ക്കൾ എന്നുള്ള നാടകം ഡയറക്റ്റ് ചെയ്ത് അവിടെ ഡി സോണിൽ നമ്മുടെ ഒരു സംഘം സുഹൃത്തുക്കൾക്കൊപ്പം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ പരിഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അല്ല ആ നാടകം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഒരു നാടകം നമ്മളിൽ എവിടെയൊക്കെയോ
0: ഉണ്ടായിരുന്നു.
1: പക്ഷേ എനിക്ക് അറിയാം രംഗനാടകവേദി ആവശ്യപ്പെടുന്ന ആ ഒരു രീതിയിലല്ല റേഡിയോ നാടകം ആവേണ്ടത് എന്നുള്ളൊരു ബോധം എനിക്ക്
0: നാടകപരിചയം തന്നിട്ടുണ്ട്.
1: തന്നിട്ടുണ്ട്.
0: അതിനിടയിൽ പറയേണ്ട ഈ ചില ചലച്ചിത്രഗാന സംബന്ധിയായ പരിപാടികളിലായിരുന്നു തുടക്കമെന്ന്. ഗാനലോക വീഥികൾ ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയായിരുന്നു, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: അതൊരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ഈ പരമ്പരയ്ക്ക് മുമ്പേ ഓർമ്മകളുടെ സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു പരമ്പര നമ്മുടെ ചലച്ചിത്ര ഗാന രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയുടെ കരിയർ

0: ഒരു മണിക്കൂർ കൊണ്ട് രേഖപ്പെടുത്തുക എന്നുള്ളൊരു ശ്രമം നടക്കുകയുണ്ടായി. അത് നമ്മുടെ ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെ വാർഷിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് നടത്തിയത്. നമ്മൾ 10ാം വാർഷികം മുതലാണ് ഇത് തുടങ്ങുന്നത്. 10ാം വാർഷികത്തിൽ നമ്മൾ ഓരോ ദിവസങ്ങളിലായി ഓർമ്മകളുടെ സംഗീതം പ്രക്ഷേപണം ചെയ്യുകയായിരുന്നു 10 ദിവസം. അടുത്ത വർഷം 11ാം വർഷത്തോടനുബന്ധിച്ച് 11 പ്രശസ്ത കലാകാരന്മാർ, അതിൽ സംഗീത സംവിധായകരുണ്ട്, രചയിതാക്കളുണ്ട്, പാട്ടുകാരുണ്ട്, പാട്ടുകാരികളുണ്ട്, അങ്ങനെയാണ്. അപ്പം ആ പരമ്പരയിൽ ദക്ഷിണാമൂർത്തി, ദേവരാജൻ, എം കെ അർജുനൻ, ശ്രീകുമാരൻ തമ്പി, പി ഭാസ്കരൻ, വയലാർ, അങ്ങനെ പ്രമുഖ വ്യക്തികളുടെ പ്രതിഭാധനന്മാരുടെ സംഭാവനകൾ വെച്ചിട്ട് അവരുടെ കരിയർ അതൊരു മ്യൂസിക്കൽ ഫീച്ചർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. അത് 10ആയി 11ആയി 12ആയി. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ആ ഒരു പരമ്പര ഇങ്ങനെ സജീവമായിട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ആശയം വന്നത്. ഇതിൻ്റെ ഒരു എൻറ്റയർ ചരിത്രം തുടക്കം മുതൽ ബാലൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള നമ്മുടെ
1: മലയാള സിനിമയുടെ
0: സംഗീത ചരിത്രം രേഖപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഞാനത് ആശയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് തുണയായിട്ടൊരു ടീം തന്നെ എങ്ങനെയൊക്കെയോ അത് സ്വയം രൂപപ്പെട്ട് വന്നു. അതിൽ ഞാൻ ആദ്യമായിട്ടും പരാമർശിക്കേണ്ട ഒരു പേര് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ബി വിജയകുമാർ എന്ന് പറഞ്ഞ ഒരു സംഗീത പ്രേമിയുടെ പേരാണ്. അദ്ദേഹം നമ്മുടെ റിസർച്ച് ടീമിലേക്ക് ചേർന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ളവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റി. അതിൽ പിന്നെയാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ഈ പ്രൊപ്പോസ് ചെയ്ത വർഷം നടന്നില്ല. പിന്നെ ഒരു 4ഓ 5ഓ വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു രാമമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുനാടൻ പ്രോഗ്രാം മേധാവി വന്നപ്പോഴാണ് അദ്ദേഹം ഈ പ്രൊജക്ടിന് അനുമതി കിട്ടിയത്.
1: മലയാള ഗാന സാഹിത്യ ചരിത്രം ഒരുപക്ഷെ കഴിയുമെങ്കിൽ അവരുടെ തന്നെ വാക്കുകളിലൂടെ രേഖപ്പെടുത്തുകയായിരുന്നു. അതല്ലേ, ഏകദേശം എത്ര എപ്പിസോഡ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു തങ്ങൾക്ക്?
0: അത് 275 എപ്പിസോഡുകൾ ചെയ്തു. അത്രയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുദീർഘ പരമ്പരയായിരുന്നു. അതിന് നമ്മൾ ചെയ്തൊരു കാര്യം, മലയാള ചലച്ചിത്ര പിന്നണി ഗാന ചരിത്രം അത് തീർത്തും സ്വതന്ത്രമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് അന്യഭാഷാ ഗാനങ്ങളുടെ ഒരു സ്വാധീനവും അതിൻ്റെ പല ഘടകങ്ങളും ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ കൂടെ തമിഴ്, കന്നഡ, തെലുഗ് ഹിന്ദി ഈ സംഗീത ചരിത്രം കൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നമ്മളിത് അവസാനിക്കുന്നത് 1961 അവസാനം എന്നുള്ള ആ പിരീഡിലുള്ള ആ ഗാന ചരിത്രത്തെ രേഖപ്പെടുത്താനാണ് ഈ പരമ്പര ഉപയോഗിച്ചത്. അതായത് കെ ജെ യേശുദാസ് എന്ന ഒരു യുഗം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ എൻട്രി പോയിന്റ് വരെയുള്ള ചരിത്രമാണ് നമ്മൾ രേഖപ്പെടുത്തിയത്. അത് എൻ്റെ പ്രക്ഷേപണ ജീവിതത്തിലെ, അല്ലെങ്കിൽ ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെ തന്നെ പ്രക്ഷേപണ ചരിത്രത്തിലെ വലിയൊരു സംഭാവനയായിട്ട് എനിക്ക് തോന്നുന്നു.
1: എന്തുകൊണ്ടാണ് ഈ 62 ശേഷം മലയാള ഗാന സാഹിത്യ ചരിത്രത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന ആ കാലത്തിലേക്ക് താങ്കൾ പ്രവേശിക്കാതെ പോയത്?
0: ആ മുമ്പ് കിട്ടിയിരുന്ന ഒരു ഒരു അന്തരീക്ഷം നമുക്ക് പിന്നീട് അത് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് വിശദമായി ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതാണ്. എന്താ വെച്ചാൽ യേശുദാസിന്റെ ആ ഒരു യുഗം തുടങ്ങുമ്പോൾ യേശുദാസിനെ കൃത്യമായിട്ട് കിട്ടണം നമുക്ക്. എന്താ വെച്ചാൽ പിന്നീടുള്ള ചരിത്രമൊക്കെ ഏറെക്കുറെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ യേശുദാസിനെ കിട്ടുകയും അദ്ദേഹത്തിൻ്റെ അടുക്കുന്ന മാക്സിമം റെക്കോർഡിംഗ് നടത്തുകയും ചെയ്യുക എന്നുള്ളത് പിന്നീട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പം നിർത്തിയാണ്. പക്ഷെ പിന്നീട് അതിന്
1: നീണ്ടുപോയി,
0: നടന്നില്ല.
1: 1938 മുതൽക്കുള്ള മലയാള സിനിമാ ചരിത്രം പറയുകയാണെങ്കിൽ 62 വരെ എന്ന് പറഞ്ഞു, 10, 24, 25 വർഷത്തെ ചരിത്രമാണ് താങ്കൾ ശബ്ദരേഖകളാക്കിയിട്ടുള്ളത്. അതിൽ ഒരുപാട് മറക്കാനാകാത്ത അനുഭവങ്ങൾ ഇതിൻ്റെ ശബ്ദലേഖനത്തിനായി പോകുമ്പോൾ താങ്കൾക്കുണ്ടായിട്ടുണ്ടാവും. ഏറ്റവും അവിസ്മരണീയമായ 1-2 കാര്യങ്ങൾ പറയാമോ, ചില പാട്ടുകളും?
0: ഞാൻ ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിലെ നമുക്ക് അന്ന് ജീവിച്ചിരിപ്പുള്ള പഴയ കലാകാരന്മാരൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ രാമമൂർത്തി സാറ് ഇന്ത്യയിൽ എവിടെ പോകാനുമുള്ള അനുമതി തന്നിരുന്നു. യു ഗോ എഹെഡ് എന്നാണ് പുള്ളി തന്ന സന്ദേശം. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ പ്രവർത്തന മേഖലയായിരുന്ന ചെന്നൈ കോടമ്പാക്കത്ത് ഉള്ള സ്റ്റുഡിയോകൾ, അവിടെയുള്ള കലാകാരന്മാർ ജീവിച്ചിരിപ്പുള്ള, അതായത് അവരൊക്കെ ഫീൽഡ് ഔട്ടായിട്ടുള്ള സാങ്കേതിക വിദഗ്ധർ, പിന്നെ കലാകാരന്മാർ, ഇവരൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. പല മറക്കാനാവാത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ അതായത് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് തന്നെ തെറിച്ചുപോയ പല കലാകാരന്മാരെയും നമുക്ക് കാണാൻ പറ്റി. പലരും വളരെ ദൈന്യാവസ്ഥയിലായിരുന്നു. ഈ ഒരു താരപ്രഭയിൽ നിന്ന് ഒക്കെ മാറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കുറേ കലാകാരന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. എസ് ജാനകിയുടെ വീട്ടിൽ നമ്മൾ റെക്കോർഡിങ്ങിന് പോയപ്പോൾ അവർ അനുഭവിച്ചൊരു ഏകാന്തതയുടെ ആഴം നമുക്ക് മനസ്സിലായി. അതായത് അന്ന് ആരും ഇല്ല ആ വീട്ടിൽ. അപ്പോൾ അവർ ഇത്രയും പ്രശസ്തയായ ഗായികയാണ്. കേരളത്തിൽ നിന്ന് ഒരു ടീം എന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂർ മാത്രമേ സംസാരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അവർ റെക്കോർഡിങ്ങിൽ തന്നെ കുറേ മണിക്കൂറുകൾ സംസാരിച്ചു. അതിന് പുറത്തും, അതായത് രാവിലെ അവിടെ എത്തി വൈകിട്ട് വരെ ഇതിനെക്കുറിച്ച് പാട്ടുകൾ പാടി. നമ്മൾ ചില പാട്ടുകൾ ഓർപ്പിച്ചപ്പോൾ അത്

0: ഓർമ്മകൾ പുതുക്കുകയും ചില പാട്ടുകൾ നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ അത് അത് ഞാൻ പാടിയതാണല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ നല്ല ഒരു ഓർമ്മ ശക്തിയുണ്ട്. നമ്മളൊന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ആ ലിറിക്സ് മൊത്തം പറയുന്നുണ്ട്. പിന്നെ എ പി കോമളയുടെ വീട്ടിലൊരു വലിയൊരു മഴ താണ്ടിയിട്ടാണ് നമ്മളെത്തുന്നത്. ഒരു ഓട്ടോക്കാരൻ അനന്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവരുടെ വീട്ടിലെത്തി മഴയത്ത് എന്താ പറയുക, അതായത് ചെന്നൈ നഗരം കാത്തിരുന്നൊരു ദിവസമായിരുന്നു. അങ്ങനെ ഒരു ചൂടിനൊടുവിൽ വന്ന ഒരു വലിയൊരു മഴയായിരുന്നു. അപ്പോൾ അന്ന് അവരവിടുന്ന് നമുക്ക് തന്ന പരിപ്പ് വടയും അതിൻ്റെ കൂടെ തന്ന മറ്റ് വിഭവങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ രുചി ഇപ്പോഴും പോയില്ല. അവർ വളരെ ത്രിൽഡായിരുന്നു. എന്താ വെച്ചാൽ അവരൊക്കെ ആ സമയത്ത് അവഗണിക്കപ്പെട്ട് ആരാലും ഓർമ്മിക്കപ്പെടാതെ കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പലർക്കും അവരുടെ ഒരു പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് വളരെ സന്തോഷകരമായിരുന്നു. പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രക്ഷേപണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്.
1: നമുക്ക് അത്തരത്തിൽ അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ഏതെങ്കിലും ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഓർക്കാൻ പറഞ്ഞാൽ ഏതാണ് ശരത്ത് പറയുക? എസ് ജാനകിയുടെ ആവട്ടെ.
0: എസ് ജാനകി നമുക്ക് പോലും വലിയ ധാരണയില്ലാത്ത ഒരു സംഗീത സംവിധായകനെ കുറിച്ചിട്ട് അവർ പറഞ്ഞു. അത് നമ്മുടെ അടുത്ത് ഈ താമസിക്കുന്ന പ്രദീപ് സിംഗ് അല്ലെങ്കിൽ പ്രതാപ് സിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനെ കുറിച്ച്. അദ്ദേഹം ആകെ മൂന്നോ നാലോ പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ പിന്നീട് അദ്ദേഹത്തിന് കണ്ണൂർ നിലയത്തിന് വേണ്ടി പോയിട്ട് വിശദമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ പാട്ട് എസ് ജാനകി പാടി തന്നപ്പോൾ എന്താ പറയുക, രോമം എഴുന്നേറ്റുന്നു എന്നൊക്കെ നമ്മൾ അതിശയോക്തിപരമായിട്ട് പറയുമല്ലോ. ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. അതായത് ആ ആലാപനം അത്ര വശ്യ മനോഹരമായിരുന്നു. മുൾക്കിരീടം എന്ന ചിത്രത്തിലെ കുളി കഴിഞ്ഞ് കോടി മാറ്റിയ ശിശിരമാസ
1: ഭാസ്കരൻ്റെ
0: ഭാസ്കരമാഷ്.
1: നമുക്ക് ആ ഗാനം കേൾക്കാം.

0: ത്തിനു വേണ്ടി ആദ്യമായി ഒരു നാടകം ശരത്ത് സംവിധാനം ചെയ്യുന്നത് ഏതാണ്?
1: കൊച്ചി ആകാശവാണിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം സെബാസ്റ്റ്യൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഇന്ന് നമ്മളോട് കൂടെ ഇല്ലാത്ത ഡി പരമേശ്വരൻ പോറ്റി സാറും ഞാനും ചേർന്ന് ചെയ്ത ഒരു നാടകം, അത് ചെറുനീർ ജയപ്രസാദിൻ്റെ ഒരു നാടകമായിരുന്നു, ടെൻ ഡൗൺ എക്സ്പ്രസ്. അതൊരു മികച്ച പ്രതികരണം ശ്രോതാക്കൾക്ക് ഇടയിലുണ്ടാക്കി. അതിനെ തുടർന്ന് പിന്നീട് ഞാൻ രണ്ട് മൂന്ന് നാടകങ്ങൾ, അത് ഈ റേഡിയോ നാടകോത്സവത്തിന് വേണ്ടിയല്ലാതെ ചില നാടകങ്ങൾ ചെയ്യുകയുണ്ടായി. എൻ്റെ പേരുകൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ടി എം അബ്രഹാമിൻ്റെ നാടകം ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ സാറ് വിരമിക്കുന്ന ഘട്ടത്തിൽ, ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരാളാണ്, അപ്പോൾ അദ്ദേഹം വിരമിക്കുമ്പോൾ എൻ്റെ ഒരു ഗുരുദക്ഷിണ എന്ന രീതിയിൽ ഞാൻ ഒരു നാടകം എഴുതി കൊടുക്കുകയുണ്ടായി. അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൈത്താഴക്കം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, മറ്റു പല നാടകങ്ങളും തിരുത്തി എഴുതി എഴുതി. അപ്പോൾ അങ്ങനെ ചെയ്തൊരു നാടകമാണ് ശാന്തസമുദ്രം. പലർക്കും അറിയുന്നതുപോലെ എൻ എഫ് വർഗീസ് ഒരു എയ്ഡ്സ് പേഷ്യൻ്റായിട്ട് അഭിനയിച്ച ഒരു നാടകമാണ്. ആ നാടകത്തിന് പല പുരസ്കാരങ്ങളും ലഭിക്കുന്നുണ്ടായി, കേരള സംസ്ഥാന പുരസ്കാരം, അതുപോലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സംസ്ഥാന മാധ്യമ പുരസ്കാരം, ഇതൊക്കെ കിട്ടുകയുണ്ടായി. ഈ നാടകം സംവിധാനം ചെയ്ത് സെബാസ്റ്റ്യൻ സാറാണെങ്കിലും ഞാനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഭൂതപൂർവമായ വിജയത്തിന് ശേഷമാണ് ഞാൻ ഈ സ്വതന്ത്ര സംവിധായകനാകുന്നത്. അതിനുശേഷം സെബാസ്റ്റ്യൻ സാറ് വിരമിച്ചു പോയതിൽ പിന്നെ എനിക്ക് ഈ നാടക വിഭാഗത്തിൻ്റെ ഒരു ചാർജ് തരികയും, പിന്നീട് ഞാൻ ചെയ്യുന്ന നാടകം ശത്രു എന്ന നാടകമായിരുന്നു.
0: ഒരുപക്ഷെ കണ്ണൂരിലെ ഒരു ജീവിത പരിചയമാണോ? പാർട്ടിയും കൊലയുമായൊക്കെ ബന്ധപ്പെട്ടൊരു നാടകമായിരുന്നു അത് അല്ലേ?
1: കണ്ണൂരിൻ്റെ ഒരു സംഘർഷാവസ്ഥ ആ നാടകത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം പറയുമ്പോൾ നമുക്ക് കണ്ണൂരിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയ വിദ്വേഷം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്ന് ആ നാടകം പറയാൻ തന്നെ ശ്രമിച്ചത് ഈ രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മുടെ ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ കലാപങ്ങൾ. ഇതിലൊക്കെ ഇല്ലാത്തത് മാനുഷികതയാണ് എന്നുള്ളൊരു സന്ദേശം ആണ് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചത്.
0: സിദ്ദിഖ് അഭിനയിച്ചു.
1: അതിനിടയിൽ ഞാൻ രചന നിർവഹിക്കാതെ പുറത്തുനിന്നുള്ള രചനകൾ സ്വീകരിച്ചിട്ട് ഞാൻ ചെയ്തൊരു നാടകമുണ്ട്, അത് ഡോക്ടർ സി ജെ ജോൺ എന്ന് പറഞ്ഞ
0: ഉൾക്കാടുകൾ.
1: അതിനു മുമ്പേ ഞാൻ അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ശാന്തസമുദ്രം കഴിഞ്ഞിട്ട് അടുത്ത നാടകം ഞാൻ എഴുതുന്നതിന് പകരം സി ജെ ജോൺ സാറിനെ അത് ഏൽപ്പിക്കുകയും അദ്ദേഹം രചന നിർവഹിക്കുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത അടയാളങ്ങൾ എന്ന നാടകം, എൻ എഫ് വർഗീസ് ആണ് അതിലൊരു അന്ധനായിട്ടുള്ള വൃദ്ധ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതിന് വളരെ വ്യാപകമായ അഭിനന്ദനങ്ങൾ പിടിച്ചുപറ്റിയൊരു നാടകമായിരുന്നു അത്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പ്രത്യേകിച്ചും. പക്ഷേ ആ നാടകാവതരണത്തിന് ശേഷം, പ്രക്ഷേപണം ചെയ്തതിൻ്റെ രണ്ടോ മൂന്നോ ദിവസത്തിനകമാണ് അദ്ദേഹം മരണമടയുന്നത്,
0: എൻ എഫ് വർഗീസ്.
1: അന്ന് ആ നാടകത്തെക്കുറിച്ചിട്ടുള്ള കത്തുകൾ ഉൾപ്പെടുത്തി നമ്മുടെ ഇവിടുത്തെ അഭിപ്രായവേദി റെക്കോർഡ് ചെയ്യാൻ തുനിഞ്ഞ ഞാൻ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒബിച്വറി പ്രോഗ്രാം ചെയ്യേണ്ടി വന്നു എന്നതാണ് എൻ്റെ പ്രക്ഷേപണ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്നെ
0: വിഷമിപ്പിച്ച
1: ഉള്ളൊലച്ച ഒരു അനുഭവം അതായിരുന്നു.
0: ഡോക്ടർ സി ജെ ജോണുമായി ചേർന്ന് ഒന്നിലധികം നാടകങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട് അല്ലേ?
1: അദ്ദേഹത്തിൻ്റെ പിന്നീട് ഉൾക്കാടുകൾ ഒലിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള മികച്ച ഒരു രചനയായിരുന്നു, പക്ഷെ അതിൻ്റെ ചില മിസ്കാസ്റ്റിംഗ് കാരണം അത് വേണ്ടത്ര ഫലപ്രദമായില്ല. അതിനുശേഷം ഞാനും അദ്ദേഹവും കൂടി ഒരു കൂട്ടുകച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ട് എൻ്റെ വീട് 2500 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകം, അതിൽ സിദ്ദിഖായിരുന്നു മുഖ്യ വേഷത്തിൽ. അദ്ദേഹം നമ്മുടെ ഒരേ ഫ്രീക്വൻസിയിൽ ചിന്തിക്കുന്ന ആളായുണ്ട്. നമ്മുടെ ഇവിടെ ഏത് നാടക സംരംഭം ഉണ്ടെങ്കിലും അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ, നിരന്തരമായ ചർച്ചകളിലൂടെ നല്ലതിന് വേണ്ടിയിട്ട് ഒരുമിച്ചിട്ടുണ്ട് നമ്മൾ.
0: ഇതുകൂടാതെ പി എഫ് മാത്യൂസ്, അതുപോലെ ഷിബു ചക്രവർത്തി, ഇവരുടെ രചനകളും താങ്കൾ സ്വീകരിച്ച് നാടകങ്ങളാക്കിയിട്ടുണ്ട്
1: അല്ലേ? പി എഫ് മാത്യൂസിൻ്റെ നാടകം ഞാൻ നേരത്തെ ചെയ്യുന്നുണ്ട്, ശാന്തസമുദ്രത്തിന് മുമ്പേ ചെയ്യുന്നുണ്ട്. മണ്ണിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ ഒരു നാടകം, അത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയെ ആധാരമാക്കി ചെയ്തൊരു നാടകമാണ്. എറണാകുളത്ത് തന്നെ നടന്ന ഒരു കോളേജ് സംഘർഷത്തിൻ്റെ ഒരു ബലിയാടിനെ മുൻനിർത്തി ചെയ്ത ഒരു കഥ, ആ കഥയുടെ ഒരു നാടകാവിഷ്കാരമാണ്
0: മണ്ണിലേക്ക്
1: മടങ്ങുക. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ വികസിപ്പിച്ച് നാടകരൂപത്തിലാക്കിയതാണ്, അത് സംവിധാനം ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ രചന ആരംഭിക്കുന്നത്, അതിനുശേഷമാണ്.
0: അതുപോലെ ഷിബു ചക്രവർത്തിയുടെ മായ അല്ലെ,
1: മായ
0: ഫാൻറ്റസിയും
1: അത് നമ്മൾ ഒരേ രീതിയിലുള്ള നാടകങ്ങൾ ചെയ്തിങ്ങനെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഹൊറർ സബ്ജക്റ്റ് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാനും ഷിബു ചക്രവർത്തിയും ഒത്തുചേരുകയായിരുന്നു. ഷിബു ചക്രവർത്തിയുടെ ആദ്യ റേഡിയോ നാടക സംരംഭമായിരുന്നു. രംഗവേദിയിലൊക്കെ ശോഭിച്ച എം കെ വാര്യരെ പോലുള്ള, വി എസ് രവീന്ദ്രനാഥ് ഇവരൊക്കെ പോലുള്ളവർ ഒക്കെ പങ്കെടുത്ത് ഇപ്പോഴും ആൾക്കാർ പരാമർശിക്കുന്ന ഒരു നാടകമാണ് അത്.
0: നമുക്കൊരു പാട്ടിലേക്ക് ഓടി.

0: പോയിട്ട് നാടകങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇനി അടുത്തതായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഏതാണ് താങ്കൾ?
1: ഞാൻ ഗാനലോക വിധികളുടെ ശബ്ദാലേഖനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മദ്രാസിൽ പോയപ്പോൾ അദ്ദേഹം പൊതുവെ അഭിമുഖങ്ങളിൽ വിമുഖനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ആകാശവാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വിശദമായൊരു ഇൻ്റർവ്യൂ തരികയുണ്ടായി. അദ്ദേഹം പുകഴന്തി എന്ന ഒരു വലിയ സംഗീത സംവിധാനമാണ്,
0: തിരുവനന്തപുരത്തുകാരൻ വേലപ്പൻ നായർ.
1: അതെ അതെ. അദ്ദേഹം പൊതുവെ അങ്ങനെ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കാണാറില്ല. പക്ഷെ അന്ന് എന്തോ അദ്ദേഹം നമുക്ക് ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ എല്ലാ പാട്ടുകളും എന്താ പറയുക അനലൈസ് ചെയ്ത് ഡിസക്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം
0: ഏതാണോ,
1: കൊച്ചനുചെത്തി സുന്ദരരാവിൽ എന്ന് തുടങ്ങുന്നൊരു ഗാനം, എസ് ജാനകിയാണ് പാടിയത്. ശ്രീകുമാരൻ നമ്പിയുടെയാണ് രചന.

ഒരുപക്ഷെ താങ്കളുടെ ഏറ്റവും ആളുകളെ ഏറ്റെടുത്ത നാടകം, അതൊരുപക്ഷെ നാടകത്തിനും അപ്പുറം വളർന്ന ഒരു സൃഷ്ടി എന്ന് പറയാം, ഒറ്റയായിരിക്കും.

0: ഇങ്ങനെ വെപ്പുകാരനായും കാര്യസ്ഥനായും വേലക്കാരനായൊക്കെ ഒറ്റയ്ക്ക് കിടന്ന് ഓടുന്നത് വെറുതെയാണ് ഇവിടാ കൈസറെ. സഹായത്തിന് ആളെ വേണോ ആളെ വേണോ എന്നൊക്കെ സുതക്കുച്ചി ചോദിച്ചാ വേണ്ടെന്ന് പറഞ്ഞു. രണ്ടാം ഒരുത്തം വന്ന് കയറുന്നതേ നമുക്ക് ഭാര്യയാകും. വന്നു വന്ന് നീ ഇപ്പൊ ഇവിടെ ഉള്ളതുപോലെ എനിക്കങ്ങോട്ട് പിടിക്കാതായി തുടങ്ങിയിട്ടുണ്ട്.
1: എങ്ങനെയാണ് ഒറ്റ എന്ന് ഈ നാടകത്തിലേക്ക് എത്തുന്നത്?
2: അതിനു മുമ്പേ തിലങ്കചേട്ടനുമായി ഒത്തുചേർന്ന പിയാനോ എന്ന നാടകത്തെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു വർഷം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കൊച്ചി നിലയം ഒരു ഭാഷാന്തര നാടകം അവതരിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വരികയുണ്ടായി. അതായത് സ്വതന്ത്ര രചന വേണ്ട, ഏതെങ്കിലും ഒരു സാഹിത്യകൃതിയെ മുൻനിർത്തി വേണം നാടകം ഒരുക്കാൻ എന്നുള്ളൊരു നിർദ്ദേശം അന്നത്തെ നമ്മുടെ നിലയം മേധാവി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രചനകളും പരിശോധിക്കുകയും എൻ്റെ ഒരു വായനയിൽ എൻ്റെ മനസ്സിലുടക്കിയ ഒരു ബ്രസീലിയൻ ചെറുകഥയുടെ ഒരു മലയാള സ്വതന്ത്ര ആഖ്യാനം എന്നുള്ള രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തിയ നാടകമാണ് പിയാനോ. മൊഷാദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥാകൃത്തിൻ്റെ കഥയാണത്. ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് ഞാനത് ഈ നമ്മുടെ ഒരു ഫോർട്ട് കൊച്ചിയുടെ ഒരു ആംബിയൻസിലേക്ക് മാറ്റി. ആ നാടകത്തിൽ ഒരു പിയാനിസ്റ്റായിട്ട് തിലകൻ ചേട്ടനെ കാസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം അത് നമ്മൾ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ നാടകത്തിൽ ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇദ്ദേഹം റെക്കോർഡിങ്ങിനിടയിൽ വല്ലാതെ അസഹ്യത പ്രകടിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അന്നുണ്ടായിരുന്ന പലരും അമച്വറായിട്ടുള്ള കലാകാരന്മാരാണ്. അവർ ഇങ്ങനെ റിഹേഴ്സൽ തെറ്റിക്കുമ്പോൾ വീണ്ടും വീണ്ടും തിരുത്തുന്നു. അദ്ദേഹത്തിന് സമയം ചെലവഴിക്കാണ്ടായിരുന്നില്ല. അപ്പം പുള്ളി അസഹ്യത പ്രകടിപ്പിക്കുമ്പോൾ ഞാനൊരു കളിയായിട്ട് ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ചേട്ടന് ഒറ്റക്ക് അവതരിപ്പിക്കേണ്ടി വരുമല്ലോ, മറ്റുള്ളവർ ചേട്ടനോളം പോകുന്നവരല്ലല്ലോ. തമാശ മട്ടിൽ പറഞ്ഞാണ്, എന്നാൽ നീ നോക്കൂ ഒരു കൈ എന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റക്കുള്ള ഞാൻ പറഞ്ഞു, അടുത്ത കൊല്ലം ഞാനൊരു നാടകം ഒറ്റ കഥാപാത്രത്തിൽ ആയിട്ട് എഴുതാം, ചേട്ടൻ അനുവദിക്കുമെങ്കിൽ ഞാൻ എഴുതി തുടങ്ങാൻ പറഞ്ഞു. ഓ, അതിൽ ഞാൻ എത്ര കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിക്കേണ്ടി വരും എന്ന് തിലഞ്ചേട്ടൻ്റെ ചോദ്യം. അപ്പോഴുള്ളൊരു ആവേശത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഒരൊറ്റ നടൻ, ഒരു കഥാപാത്രം, ഒരു മണിക്കൂർ. അന്നങ്ങനെ ഒരു ആവേശപ്പുറത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. തിലഞ്ചേട്ടൻ വെല്ലുവിളി ഏറ്റെടുത്തു, നീ എഴുതിക്കൊണ്ട ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇനിയും ഒരു കൊല്ലം ഉണ്ടല്ലോ, അപ്പോൾ ഈ വെല്ലുവിളി ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അന്ന് കൊച്ചി നിലയത്തിലുണ്ടായിരിക്കെ ഈ പ്രഭാത സവാരിയുണ്ട്. ആ സവാരിക്കിടയിൽ ഞാൻ എന്നും കാണുന്നൊരു വീടുണ്ട്, വലിയൊരു വീടാണ്. പക്ഷെ അവിടെ ആരും ആളനക്കൊന്നും ഉണ്ടാവില്ല. ഒരു വേലക്കാരനോ അല്ല കാര്യസ്ഥനോ എന്ന് പറയാവുന്ന ഒരാൾ എന്നും അവിടെ പൂന്തോട്ടം നനക്കുന്നത് കാണാം, പക്ഷേ ആരെയും ഉള്ളനക്കുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഇവിടുന്ന് ഈ ലളിതാ സഹസ്രനാമം പോലൊരു ഭക്തിഗാനം കേൾക്കുകയും ചെയ്തു. ഈ മൂന്ന് പ്രത്യേകതയിൽ നിന്നാണ് പിന്നീട് ഈ ഒറ്റ എന്ന് പറയുന്ന നിങ്ങൾ കേട്ട ആ നാടകം വികസിച്ചു വന്നത്. അത് എങ്ങനെയൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അറിയില്ല എന്നേ എനിക്ക് പറയാൻ പറ്റൂ.
3: എന്തായാലും അതൊരു വളരെ വ്യത്യസ്തമായൊരു റേഡിയോ അനുഭവമായിരുന്നു. റേഡിയോ അനുഭവം മാത്രമല്ല, അത് പിന്നീട് പുസ്തകമായപ്പോഴും ഏറെ പേർ സ്വീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു പരീക്ഷണമായിരുന്നു, ഒരേ ഒരു നടന്റെ ആറ് വേഷങ്ങൾ അല്ലേ വിതയ്ക്കുന്നതിൻ്റെ ഉപമ.
0: അതെ,
3: എന്തുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം? കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്മാർക്ക് കുറവൊന്നുമില്ലല്ലോ.
2: സിദ്ദിഖ് എന്ന് പറഞ്ഞ കലാകാരൻ ഈ ശബ്ദ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലും ശബ്ദം വളരെ സർഗാത്മകമായി വിനിയോഗിക്കുന്നതിൻ്റെ കാര്യത്തിലും ഒരു നമ്പർ വൺ എന്ന് തന്നെ പറയാവുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു. എൻ്റെ മനസ്സിൽ അങ്ങനൊരു ആഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇത് സിദ്ദിഖിന് തന്നെ വേണമെങ്കിൽ ആറ് കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ള ധാരണയുമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്കത് അങ്ങോട്ട് പറയാനൊരു വിമുഖത, എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു അധികഭാരമല്ലേ, പിന്നെ എൻ്റെ ഒരു അത്യാഗ്രഹം എന്നുള്ള രീതിയിൽ ഞാനതങ്ങനെ അടക്കി വെച്ച് ഇരിക്കെ ആണ് ഈ നാടകത്തിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നത്, ശരത്തെ ഇത് ഞാൻ തന്നെ ചെയ്തല്ലോ ആറ് വേഷങ്ങളും, എങ്ങനെയുണ്ടാവും? ആറ് കഥാപാത്രങ്ങളും ഞാൻ തന്നെ ആവിഷ്കരിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് എന്നോട് വെറുതെ ചോദിച്ചപ്പോൾ, ഇത് പണ്ട് ഒരു പറഞ്ഞതുപോലെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു.
3: AI ഇല്ലാത്ത കാലമാണ്, അതോടെ ഓർക്കണം.
2: അതെ,
3: ഇന്നിപ്പോൾ അതൊരു അത്ഭുതമല്ല.
2: അല്ല,
3: ആ കാലത്ത് അതൊരു അത്ഭുതം തന്നെയായിരുന്നു.
2: രണ്ടുപേർക്കും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, അതൊരു മിമിക്രി ലെവലിലേക്ക് പോകരുതെന്നുള്ളത്. പക്ഷേ ഈ അസാമാന്യ ശബ്ദകലാകാരനായിട്ടുള്ള സിദ്ദിഖ് അത് അസാമാന്യമായ രീതിയിൽ തന്നെ അതിനെ വൈവിധ്യപൂർണമായ ആറ് കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു.
4: ഏ, നാളെ കാറിയിലാ വേണി, ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവിടെ കാറിയിലിരുന്ന് തൂങ്ങും. സാറ് ചെല്ലി പോ. ഡാ, എൻ്റെ പ്രമോഷനിങ് വന്നോട്ടെ, നിൻ്റെ ഒക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പം തീർത്തു തന്നേക്കാം, കേട്ടോടാ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്, എല്ലാ ദിവസവും ഇത് തന്നെ പണി.
5: ചേട്ടൻ, ഇത് എന്തിൻ്റെ കേടാ? മിണ്ടാണ്ടിരുന്നൂടെ? പിന്നെ കൈമൺ സാറ് പറയുന്നതിലും കാര്യമുണ്ട്.
4: എന്ത് കാര്യം?
5: കഷ്ടപ്പെട്ട് ജയിലും ചാടിയിട്ട് പിറ്റേ ദിവസം തന്നെ പിടികൊടുക്കുന്ന ഈ പരിപാടി.
6: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയതും ജോബ് സിദ്ദിഖ്, ഉടുമ്പൻ വാസു സിദ്ദിഖ്, കൈമൾ സാർ സിദ്ദിഖ്, ഗോപാലേട്ടൻ സിദ്ദിഖ്, ഇച്ചായൻ സിദ്ദിഖ്, സേവിറച്ചൻ സിദ്ദിഖ്.
2: പക്ഷെ ഇവരൊക്കെ അത് സ്വീകരിച്ചത് തിലാഞ്ചേട്ടനാണെങ്കിലും എൻ എഫ് ഫർഗീസ് ആണെങ്കിലും സിദ്ദിഖൊക്കെ ആണെങ്കിലും ഇവര് ഈ ഇതിനൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സായിട്ടാണ് കരുതുന്നത്. അവരതൊക്കെ നാടകത്തിലൊരു കലാകാരന്മാർ എന്നുള്ള രീതിയിലല്ല വരുന്നത്. അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു പഠിതാക്കൾ എന്നുള്ള രീതിയിലാണ് എൻ്റെ നാടകങ്ങളിലേക്ക് വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു.
3: തീർച്ചയായും, കാരണം പലപ്പോഴും പറയാറുണ്ട്, ഒരു നിരീക്ഷണമാണ്, സിദ്ദിഖിൻ്റെ ശബ്ദം അങ്ങനെ ആരും അനുകരിക്കാറില്ല. മിമിക്രി ആർട്ടിസ്റ്റുകളൊന്നും തൊടാത്തൊരു ശബ്ദമാണത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലും വ്യത്യസ്തത എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ നാടകത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താന്. ഇനി നമുക്ക് ഈ വർഷത്തെ താങ്കളുടെ കാണുക കടലിനെ കണ് തുറക്കാതെ.
7: കണ്ണ് തുറക്കാതെ മോളിന്റെ അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
8: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
7: അത് മോള് കണ്ണു തുറന്ന് കണ്ട ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
8: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
3: അത് ഒരുപക്ഷെ ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്നൊരു നാടകമാണ്. കാരണം അത് അവരുടെ ജീവിതം കൂടിയാണ്, അവരുടെ അനുഭവം കൂടിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തിക്കൊടിയൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഒരു നാടകം, അതോടൊപ്പം തന്നെ അതിൽ ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിയാതെ പോയ ചരിത്രം, വടക്കൻ വീരഗാഥയിൽ എം ടി ഒക്കെ ചന്തുവിനെ മാറ്റി എഴുതി എന്ന് പറഞ്ഞ പോലെ തിക്കൊടിയൻ്റെ ഭൂതകാലത്തെ മാറ്റി എഴുതുന്നൊരു ചരിത്രം കൂടി ഈ നാടകത്തിന് പറയാനുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് താങ്കൾ എത്തിയത്?
2: അതിന് പ്രധാന കാരണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ആകാശവാണി കോഴിക്കോട് നിലയം എന്നുള്ളതാണ്. ആകാശവാണി കോഴിക്കോട് നിലയത്തിന് വളരെ മഹിതമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ളൊരു പൈതൃകമുള്ളൊരു നിലയമാണ്. ഇപ്പോൾ ആകാശവാണി കോഴിക്കോട് നിലയം എന്ന് പറയുന്ന മാത്രയിൽ എല്ലാവരും ഓർക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പേരുകൾ ഉറൂബ്, തിക്കോടിയൻ, കെ രാഘവമാഷ്, കെ എ കൊടുങ്ങല്ലൂർ, അങ്ങനെയൊക്കെയുള്ള പ്രതിഭാധനന്മാരെ പേരുകൾ ആണ് പറയാറുള്ളത്. അവർ പ്രക്ഷേപണ കലക്ക് മാത്രമല്ല മറ്റ് സാഹിത്യാദി സർഗാത്മക പ്രവർത്തനങ്ങളിലൊക്കെ കനത്ത സംഭാവനകൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഇതിൽ തിക്കോടിയന് ഇവരെക്കാളൊക്കെ വ്യത്യസ്തമായ ചില പശ്ചാത്തലങ്ങളുണ്ട്. ഉറൂബിനും ഒരു പരിധിവരെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. പക്ഷേ തിക്കോടിയൻ്റെ അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥയിലെ ആദ്യ ഭാഗങ്ങൾ മിക്കതും ഇദ്ദേഹം ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലകൊണ്ടതിൻ്റെയും അന്നത്തെ ആ കാലത്തെയും അന്നത്തെ സമരോത്സുകമായിട്ടുള്ള ജനതയെയും ഒക്കെ അടയാളപ്പെടുത്തുന്നൊരു മലയാളത്തിലെ മികച്ച ആത്മകഥ ഗ്രന്ഥങ്ങളിലൊന്നാണ് അരങ്ങ് കാണാത്ത നടൻ. അരങ്ങ് കാണാത്ത നടനിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എവിടെയുമില്ല. അദ്ദേഹം ഒരു സാക്ഷിയായിട്ട് സ്വന്തം ദേശത്തെയും കാലത്തെയും മറ്റുള്ളവരെ രേഖപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള പരാമർശങ്ങൾ തുലവും കുറവാണ്. അതായത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് ആരോപണം നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്. അതായത് സ്വന്തം കാര്യം എന്താ പറയാത്തത്, ഇദ്ദേഹം ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭാര്യയുടെ കാര്യമെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ഏറ്റവും അവസാനം അവസാനിപ്പിക്കുന്നിടത്ത് മാത്രം ഭാര്യയുടെ ആ വിയോഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഹൃദയസ്പൃക്കായിട്ട് വിവരിക്കുന്നത്.
3: ഇത് സീരിയലൈസ് ചെയ്തപ്പോൾ വായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരു കാലത്ത് വന്നിരുന്നു ഇത്.
2: എൻ്റെ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്നില്ലേ?
3: അതെ, തീർച്ചയായും.
2: അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലിത് തറക്കുന്നത്. ഇത്രയും വികാരനിർഭരമായിട്ടുള്ള ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ആ സംഭവത്തിന് മുമ്പുള്ള തിക്കോടിയൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും, അതിനുശേഷമാണ് ഞാൻ തിക്കോടിയനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതും തിക്കോടിയനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതും. അതിനിടയിൽ ഞാൻ തിക്കോടിയൻ്റെ മകൾ പുഷ്പ ചേച്ചി എന്ന് വിളിക്കുന്ന പുഷ്പകുമാരി നമ്മുടെ നിലയത്തിലെ
3: ഉദ്യോഗസ്ഥയായിരുന്നു.
2: ചേച്ചിയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ കുറേ കഥകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ അനുഭവങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഇദ്ദേഹത്തിനെ ഈ രീതിയിൽ അടയാളപ്പെടുത്താൻ പറ്റിയത്. തിക്കോടിയൻ എന്ന ഒരു സ്വാതന്ത്ര്യസമര സേനാനി, പിന്നെ ഈ ദേശീയ ഉദ്ഗ്രഥന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഹരിജനോദ്ധാരണം, അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ, ഈ വസൂരി വന്ന കാലത്ത് സന്നദ്ധ പഠനമാകുന്നു, അങ്ങനെ പല പല

കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആകാശവാണി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് പറയുന്നു എന്നല്ലാതെ, പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരൊക്കെ ആകാശവാണിയിൽ ജോലി ചെയ്തവരാണ്. ആ സമയത്ത് ഇവർ നേരിട്ട അവഗണനകൾ, അവമതിപ്പുകൾ ഒക്കെ ഞാൻ പിന്നീട് പല ആൾക്കാരിൽ നിന്നും പല സോഴ്സസിനായിട്ട് സമാഹരിച്ചു. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു നാടകം ആവാം എന്ന് തീരുമാനിച്ചു. അപ്പം അതിലെല്ലാം ഉണ്ട്, ചരിത്രമുണ്ട്. തിക്കോടേനെ പോലുള്ള പ്രക്ഷേപകരുടെ ഒരു ജീവിതത്തിൻ്റെ

0: വിരമിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിരമിച്ച് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങി പോകുന്നതിന് മുമ്പേ ആ സ്ഥാപനത്തിനുള്ള എൻ്റെ ട്രിബ്യൂട്ടാണ്, അതുപോലെ ആ സ്ഥാപനത്തിൽ സ്വന്തം ജീവിതം മറന്ന് ആത്മസമർപ്പണ ബുദ്ധ്യ അവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ളൊരു ട്രിബ്യൂട്ടായിട്ട് ആദരം എന്നുള്ള രീതിയിലാണ്
1: കാണുക. കടലിനെ കണ്ണുതുറക്കാതെ.
0: അതെ,
1: ഇതോടൊപ്പം ചേർത്ത് ചോദിക്കാനിരുന്നതാണ്, താങ്കളുടെ നാടകങ്ങളിൽ കടൽ, മഴ, അതുപോലെ ബിബ്ലിക്കൽ ബിംബങ്ങൾ ധാരാളം കടന്നു വരുന്നുണ്ട്. എന്തായിരിക്കാം ഇതിൻ്റെ ഒരു കാരണം, അതല്ലെങ്കിൽ ഒരു പശ്ചാത്തലം?
0: ഇതിൻ്റെ കാരണം മറ്റൊന്നല്ല, കടൽ എന്ന് പറയുന്ന മാത്രമേ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു വിഷ്വൽ അതുണ്ടല്ലോ, അത് ഒരു ദാർശനികമായിട്ടുള്ള ഒരു വിഷ്വലാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരം വളരെ സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥകൾ ആവിഷ്കരിക്കാൻ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം കടൽ ആവുന്നു എന്നുള്ളത് കുറെ കൂടി സൗകര്യമാണ് ഈ എഴുത്തുകാരനും സംവിധായകനും ആസ്വാദകർക്കും. അതെ, ഇപ്പം ഈ നാടകത്തിൽ തന്നെ കടലിൻ്റെ പല ഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രക്ഷുബ്ധമായ കടൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ശാന്തമായ കടലിൻ്റെ തിരയിളക്കങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശബ്ദകലാകാരൻ എന്നുള്ള രീതിയിൽ കടലിൻ്റെ പല ശബ്ദ വ്യതിയാനങ്ങൾ അതിനൊരു വേറൊരു പ്രതലം സമ്മാനിക്കുന്നുണ്ട്.
1: എവിടെയോ വായിച്ചിട്ടുണ്ട്, കടലിൻ്റെ മുമ്പിൽ എത്തുമ്പോഴാണ് മനുഷ്യൻ എത്ര നിസ്സാരനാണ് ബോധ്യപ്പെടുന്നത്. അങ്ങനെ
0: സത്യമാണ്, അതും ഒരു നല്ല നിരീക്ഷണമാണ്. മനുഷ്യൻ്റെ നിസ്സാരത്വം ശരിക്കും നമുക്ക് ബോധ്യപ്പെടുക ഈ കടലിനെ കാണുകയാണ്, അല്ലെ, കടലിനെ അനുഭവിക്കുമ്പോഴാണ്.
1: അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ശാന്തസമുദ്രമാകട്ടെ, ചില നാടകത്തിൻ്റെ തുടക്കം വിതയ്ക്കുന്നതിൻ്റെ ഉപമ, പ്രത്യേകിച്ച് ഇതിലെല്ലാം ബൈബിളിൻ്റെ സ്വാധീനം,
0: ബൈബിളിനെ ഒരു വായനക്കാരെന്നുള്ള രീതിയിൽ ഒരു സർഗാത്മക രചന എന്നുള്ള രീതിയിൽ ആണ് ഞാൻ സമീപിച്ചിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ പല പല അടരുകളുണ്ട് അതിൻ്റെ അകത്ത്. യഹൂദ ജനതയുടെ ഒരു ചരിത്രം അതിൻ്റെ അകത്തുണ്ട്, ഒരു ദേശത്തിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ഒരു സാഹിത്യകൃതി എന്നുള്ള രീതിയിൽ അതിനെ സമീപിക്കുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന പല വാചകങ്ങൾ, അതിൻ്റെ വാക്യഘടനകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ ഈ സങ്കീർണമായിട്ടുള്ള മാനസിക അവസ്ഥകളെ ദ്യോതിപ്പിക്കാൻ ഈ ബിബ്ലിക്കൽ ഇമേജസും ഒക്കെ വല്ലാതെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് വന്നത്. പിന്നെ ഈ കുറ്റബോധം, പാപബോധം, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന അതേ സംഭവം വായനക്കാരിലും അല്ലെങ്കിൽ ഈ ശ്രോതാക്കളിലൊക്കെ ഉളവാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഗംഭീര അനുഭവമാണ് ബൈബിൾ എന്ന് പറഞ്ഞത്.
1: അതുകൊണ്ടാണ് ഇത്തരം സൂചകങ്ങൾ താങ്കളുടെ നാടകത്തിൽ ധാരാളമായി കാണുന്നത്. നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു. ഈ ആകാശവാണിയുടെ താങ്കളുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായ ഒരു ഗാനം മനസ്സിൽ വരുന്ന ഏതാണ്? ലളിതഗാനമാകട്ടെ, ചലച്ചിത്ര സംഗീതമാകട്ടെ, ഏതാണത്?
0: എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് ജോൺസൺ മാഷ്. ജോൺസൺ മാഷുടെ ഗാനങ്ങൾ വളരെ ഏകദാനമാണ് എന്ന് പറയുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരേ അച്ചിൽ വാർത്ത കുറേ ഗാനങ്ങൾ എന്ന് പലരും പറയാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ആ വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഈണത്തിലുള്ള പാട്ടുകൾ എല്ലാം ഇഷ്ടമാണ്. അദ്ദേഹം ഈ ഗാനങ്ങളെ സമീപിക്കുന്ന ഒരു രീതി വളരെ വ്യത്യസ്തമാണ്. അത് നമ്മുടെ ഒരു വെസ്റ്റേൺ ഹാർമണിയുടെ ഒരു രീതി വരുന്നുണ്ട്. ഭാരതീയ സംഗീതത്തിൻ്റെ സംഗീതമെന്ന് പറയുന്നത് ഒരു ലോക വിനിമയ ഭാഷയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും അദ്ദേഹവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മിക്ക പാട്ടുകളും അതിൽ പതിരില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ വന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പവിഴം പോൽ പവിഴാതരം പോൽ എന്നുള്ള ഗാനമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച ബൈബിളിൻ്റെ സൂചകങ്ങൾ ONV കുറുപ്പിൻ്റെ രചനയിൽ വരുന്നു. ആലാപനത്തിൽ ഈ ഒരു വളരെ കാൽപ്പനികവും മെലഡിയുടെ ഒരു വേറെ വളരെ നവീനമായിട്ടുള്ള ഫ്രഷ്നെസ് ഉള്ള ചില അടരുകൾ വരുന്നു.
1: നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, അതിൽ നമുക്ക് ആ ഗാനം കേൾക്കാം.

0: സാധാരണ ഇത്രയധികം ശ്രോതാക്കൾ കൊണ്ടാടപ്പെട്ട നാടകങ്ങൾ എഴുതിയ ഒരു വ്യക്തി മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കും എന്തുകൊണ്ട് ഒരു സിനിമയായിക്കൂടാ, അങ്ങനെ ഒരു സിനിമാ സ്വപ്നമുണ്ടായിരുന്നു താങ്കൾക്ക്?
1: സിനിമ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ്. പക്ഷേ നമ്മുടെ നാടകങ്ങളിൽ തന്നെ സിനിമ ആക്കാൻ വേണ്ടി വന്ന പലരും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ പല വാണിജ്യ താല്പര്യങ്ങളും അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ എഴുതേണ്ടി വരുന്ന ഒരു എഴുത്ത് തൊഴിലാളിയായിട്ട് ജീവിക്കാൻ, അതായത് അങ്ങനെ എന്താ പറയുന്നത്
0: ഒരു ചട്ടക്കൂട്ടിൽ നിന്ന്
1: ചട്ടക്കൂട്ടിൽ നിന്ന് എഴുതാനുള്ള ഒരു വിമുഖത. പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഈ സർവീസിലിരിക്കാൻ എൻ്റെ മുൻഗണനകൾ മൊത്തം ഇവിടുത്തെ ജോലിയിലും മറ്റു കാര്യങ്ങളിലായിരുന്നു. നിത്യവൃത്തിക്കുള്ള ശമ്പളം ഈ സ്ഥാപനം തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പൊതുവെ അങ്ങനെ ഒരു
0: സിനിമയ്ക്ക് പുറകെ പാനില്ല എന്ന് പറയാം.
1: ഞാനൊന്നിനെയും പുറകെ പോവില്ല, പ്രശസ്തീൻ്റെ പുറകെയും പോവില്ല. അതൊക്കെ എന്നെ തേടി വരികയാണെങ്കിൽ കൊള്ളാം സിനിമയും.

0: അങ്ങനെ എൻ്റെ
1: തേടി വരട്ടെ എന്ന്
0: എൻ്റെ തേടി
1: ആശംസിക്കുന്നു. എന്തായാലും
0: എൻ്റെ
1: ഇനിയുള്ള
0: ആ അതെ അതെ
1: വിശ്രമ ജീവിതത്തിൽ, വിശ്രമം എന്ന് പറയുന്നില്ല, നമുക്ക് താങ്കളുടെ കുടുംബത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
0: എൻ്റെ സഹധർമ്മിണി പ്രീത, രണ്ട് മക്കളാണുള്ളത്, രണ്ട് ആൺകുട്ടികൾ, ഒന്ന് ചാരുദത്തൻ, രണ്ടാമൻ ശന്തനു. അവർ രണ്ടുപേരും MBA കഴിഞ്ഞു ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു.
1: എന്തായാലും ഇനിയുള്ള ജീവിതം കൂടുതൽ സർഗാത്മകമാകട്ടെ, പ്രശസ്തി തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു.
0: സന്തോഷം എനിക്ക്. ഞാൻ 21 കൊല്ലം ജോലി ചെയ്ത സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനൊരു പരിപാടി നടത്താൻ പറ്റിയതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്ന് അതിശയിക്കുന്നു.
1: നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: മലയാള റേഡിയോ നാടകത്തിന് പുത്തൻ ഭാവുകത്വം സമ്മാനിച്ച KV ശരത്ചന്ദ്രൻ പങ്കെടുത്ത ആത്മസഖി ആകാശവാണിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആത്മസഖി ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ. നിർവഹണം MV ശശികുമാർ, സഹകരണം അർപ്പണ കൃഷ്ണരാജ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 3 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് എല്ലാ വകുപ്പുകളും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രമുള്ള സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 43 പേർക്ക് നിയമനം നൽകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾക്ക് ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തം. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞാജാഗ്രത. IPL ക്രിക്കറ്റിൽ നാളെ കലാശപോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും.
3: ആകാശവാണി FM വാർത്തകൾ.

അനൂപ് ജലോട്ട ഈണം നൽകി ആലപിച്ച ഗസലുകളാണ് 102.3 കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 18 സെക്കൻഡും.

0: ഹോൾഡ് ഓൺ ടിൽ നൈറ്റ് എന്ന ആൽബമാണ് കൊച്ചി വേവ്സിലൂടെ ശ്രോതാക്കൾ കേട്ടത്. കൊച്ചി വേവ്സ് സമാപിച്ചു.
1: കൊച്ചി വേവ്സ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനാറാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. പുതുക്കിയ കലണ്ടർ പ്രകാരം ജൂൺ 2, 3, 4 തീയതികളിലാകും സഭ ചേരുക. നേരത്തെ ഇത് ജൂൺ 1 മുതൽ 3 വരെയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ജൂൺ 2 നടക്കും. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾക്ക് ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 30 സെക്കൻഡും.

നാലുമണിപ്പൂക്കൾ. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി നിലയത്തിന്റെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി നാലുമണിപ്പൂക്കളിലേക്ക് നിങ്ങൾക്കെവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായി സന്ദേശങ്ങൾ അയയ്ക്കൂ നാലുമണിപ്പൂക്കളിലേക്ക് ഇപ്പോൾ മുതൽ. ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഓർമ്മിപ്പിക്കാം. 9444545588

9446455888. പേരും സ്ഥലവും വിശേഷങ്ങളും ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ അയച്ചോളൂ ഇപ്പോൾ മുതൽ. അപ്പോ നമുക്കിന്നത്തെ ആദ്യത്തെ മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ബീന മൂത്തുമ്മയ്ക്കും സജ്ന ഇത്താത്തയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് മെമ്പർ രമേശൻ 9-ാം വാർഡ് എന്ന സിനിമയിലെ അലരേ നീ എന്നിലെ എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെസ്സേജ് വന്നിരിക്കുന്നത് ചേരാനല്ലൂരിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്, ഇസയും ഇഷാനും. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പൂച്ചാക്കലിൽ നിന്നും ദേവിക അയച്ച മെസ്സേജാണ് അടുത്തത്. എനിക്ക് ജീൻസ് എന്ന മൂവിയിലെ പൂവുക്കുൾ എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഒരു മെസ്സേജ് അധികം വൈകാതെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ജീൻസ് എന്ന ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണനും സുജാതാ മോഹനും ആലപിച്ച ആ ഗാനം കേൾക്കാം.

അടുത്തതായി ഈ നാല് മണിപ്പൂക്കളിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് പെരുമ്പടപ്പിൽ നിന്നും ജിജി ഷാജിയാണ്. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വേണം. സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ. പാട്ട് ഏതാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് വിനോദയാത്രയിൽ മഞ്ചരി ആലപിച്ച ഒരു ഗാനം കേൾക്കാം.

0: മൻ കി ബാത്ത്.
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് വിജയം വള്ളറടം ആണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വിജയ് മൂവി എനി സോങ് ഡെഡിക്കേറ്റഡ് ടു മൈ സിസ്റ്റർ പ്രതീക്ഷ. റിട്ടയർമെന്റ് ടുഡേ ഫ്രം ഗവൺമെന്റ് സർവീസസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഇന്ന് വിരമിക്കുന്ന വിജയത്തിന്റെ സഹോദരിയായ പ്രതീക്ഷയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഹാപ്പി റിട്ടയർമെന്റ്.

ലൈഫ് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം കേൾക്കാം. വിജയുടെ ഏതെങ്കിലും ഒരു മൂവി സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ജില്ല എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈറ്റിലയിൽ നിന്നും ബിജു ആണ്. ഹലോ നാലുമണിപ്പൂവെ, എനിക്ക് ആരോ വിരൽമീട്ടി എന്ന പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെഡിക്കേഷനുണ്ട്. ഇത് റേഡിയോ നാടക സംവിധായകൻ കെ വി ശരത്ചന്ദ്രൻ സാറിന് ഡെഡിക്കേറ്റ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബിജു പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശരത് സാറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് കേൾക്കാം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ആ ഗാനം.

അടുത്തതായി വന്നിരിക്കുന്നത് രണ്ട് പിറന്നാൾ സന്ദേശങ്ങളാണ്. ആദ്യത്തേത് അയച്ചിരിക്കുന്നത് ഒരു ലതയാണ്. ഹലോ, എന്റെ നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? എന്റെ ബ്രദർ രാജേഷിന്റെ പിറന്നാളാണ്. പാലക്കാട് നിന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു നല്ല ഹിന്ദി പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറ്റൊരു മെസ്സേജ് ഉണ്ട്.

അത് അയച്ചിരിക്കുന്നത് ഷീലുമോളാണ് എറണാകുളത്ത് നിന്നും. നമസ്കാരം നാലുമണിപ്പൂവേ, ഇന്നെന്റെ വീട്ടിലെ മൂന്ന് പേരുടെ ബർത്ത്ഡേ ആണ്. രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും. പല വർഷങ്ങളാണെങ്കിലും ഡേറ്റ് ഒന്നാണ്. ബ്രദർ ഷാജി സുഖമില്ലാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിസ്റ്റേഴ്സ് ഷീലയും ഷെർലിയും. ഷീല യു എസ് എയിലാണ്. അവർക്ക് മൂന്ന് പേർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ഗാനം വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആകാശവാണിയിലെയും എല്ലാവർക്കും ഡെഡിക്കേഷനുണ്ട്. അപ്പോൾ അവർക്ക് പിറന്നാളാശംസകൾ നേർന്നുകൊണ്ട് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ക്ഷേമാശംസകളും നേർന്നുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിലുമോള്. അപ്പോൾ ഷിലുമോളുടെ സഹോദരങ്ങളായിട്ടുള്ള ഷാജി, ഷീല, ഷെർലി എന്നിവർക്ക് കൂടി വേണ്ടിയിട്ട് നമുക്ക്, അതുപോലെ രാജേഷിനും വേണ്ടി ഫന എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അർത്ഥന ജീവനാണ്, കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്നും. അമ്മയുടെ കൂട്ടുകാരി സുനിത ആന്റിക്ക് ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചിട്ടുള്ളത് 14 രാവിന്റെ എന്ന് തുടങ്ങുന്ന ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിലെ ഗാനം. 4 മണിപ്പൂവിന് സുഖമല്ലേ, പാട്ട് എന്തായാലും വെച്ചു തരണേ, എന്നെ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ദാ 4 മണിപ്പൂക്കൾ മറന്നിട്ടില്ല. ഇതാ അർത്ഥനയുടെ സുനിത ആന്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഗാനം കേൾക്കാം.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണി പൂവേ, നിനക്ക് സുഖാണോ? സുഖായിരിക്കുന്നു. ഇതാരാ? ഞങ്ങൾ പഴനിക്ക് പോകുവാണ്. ഞങ്ങൾക്ക് മുരുകന്റെ ഒരു പാട്ട് വേണം. വേൽമുരുക ഹരോഹര എന്ന പാട്ടാണ് വേണ്ടത്. കായിപ്പുറത്ത് നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. സുനിൽ ഷൺമുഖൻ, സതീഷ്, കലേഷ്, മാളു, നന്ദു, അച്ചു, സുരേഷ്, ചന്ദ്രൻ, മീനു, അനിത

എറണാകുളത്ത് നിന്നും ദേവൂട്ടി, തൃപ്പൂണിത്തുറയിൽ നിന്നും വീണ, അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടഗാനങ്ങളൊക്കെ ആവശ്യപ്പെട്ട്. പക്ഷേ സമയക്കുറവ് മൂലം എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഇഷ്ടഗാനം കേൾക്കാൻ പറ്റാത്തവർ സങ്കടപ്പെടേണ്ട. വീണ്ടും നിങ്ങളുടെ പ്രിയ കൂട്ടുകാരി നാലുമണിപ്പൂക്കൾ നിങ്ങളുടെ കാതോർത്തെത്തും നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് MS ഓഫീസ് കോഴ്സിലേക്ക് SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾ 85 90 60 52 73 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 85 90 60 52 73. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് ശ്രീ തൃപ്പുറ്റ ദേവസ്വത്തിൽ ട്രസ്റ്റി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 30 വൈകിട്ട് 5 മുൻപായി അപേക്ഷിക്കണം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കും.
1: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പാലക്കാട് PMGHS ഹൈസ്കൂൾ വിഭാഗത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. HSA സോഷ്യൽ സയൻസ്, HSA ആർട്ട്, ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 2 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 94 95 76 12 29. 94 95 76 12 29. കോട്ടയം ജില്ലയിൽ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ദിവസ വേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റുമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ബയോഡാറ്റ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം അടുത്ത മാസം 5 രാവിലെ 10 കോളേജ് ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ് 04 81 250 77 63. 04 81 250 77 63.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന ASSY പദ്ധതിയുടെ 3-ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ അടുത്ത മാസം 27 ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 04 91 25 15 765. 04 91 25 15 765. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 94 96 01 50 08 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 94 96 01 50 08. പുതുപ്പരിയാരം CBKMGHSS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ ജൂനിയർ, മലയാളം ജൂനിയർ, സംസ്കൃതം ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, കെമിസ്ട്രി സീനിയർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 94 96 15 30 95 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സമൂഹത്തിൽ ലഹരിക്കെതിരായ മാനസികാവസ്ഥ വളർത്തുന്നതിനുള്ള ഇടപെടൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം ബെസേലിയോസ് കോളേജിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ജൂൺ 3 വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴ ശക്തം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 55 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആ രാത്രി എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ.

എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രം അച്ഛനെയാണെനിക്കിഷ്ടം.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇവിടെ ഈ തീരത്ത്, ഈ ചിത്രത്തിൽ പി ജയചന്ദ്രനും സംഘവും ആലപിച്ച ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

ഈ സ്നേഹതീരത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, കവിതാ സുബ്രഹ്മണ്യം എന്നിവർ ആലപിച്ച ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം എൽ സുബ്രഹ്മണ്യം.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

പാളങ്ങൾ എന്ന ചിത്രത്തിൽ വാണി ജയറാം, ഉണ്ണിമേനോൻ എന്നിവർ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. അടുത്ത ഗാനം വാറാൻ ലവ് എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, സംഗീതം മോഹൻ സിത്താര.

ബിച്ചു തിരുമരെ തിരുമലയുടെ വരികൾക്ക് രാജാമണി ഇണമിട്ട ഗാനം എം ജി ശ്രീകുമാർ, ആർ ഉഷ എന്നിവർ പാടിയത്. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.

അടുത്ത ഗാനം അദ്വൈതം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വരികൾ ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 മണി കഴിഞ്ഞ് 59:40. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
1: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൌജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ സമ്മിശ്ര കൃഷിയുടെ ആനന്ദം പാനായിക്കുളത്തുള്ള എം കെ അബ്ബാസ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് കരിങ്കോഴികളുടെ പരിപാലന രീതികൾ പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കൂ ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.

രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറുമായി അഭിമുഖം. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, രാത്രി 8:05. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 4:40. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷിയുടെ ആനന്ദം. പാനായിക്കുളത്തുള്ള MK അബ്ബാസ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് കരിങ്കോഴികളുടെ പരിപാലന രീതികൾ. പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വയോജനങ്ങളും വയോജന വകുപ്പും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പെറ്റ പന്തിരികുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് 9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: ഹലോ,
4: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം
6: എന്ത് പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
3: കട്ട് ചെയ്തു.
6: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
6: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
3: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ VS സെബാസ്റ്റ്യൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, മാധവിക്കുട്ടിയുടെ വിടുകന്നെ പറവകൾക്കൊപ്പം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻമോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 മുതൽ FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ലഹരിക്കെതിരെ ജാഗ്രത. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് കായനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. തുടർന്ന് റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:30 സ്മൃതിരാഗം. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്നു.

0: നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ലോക പുകയില വിരുദ്ധ ദിനം, ഡോക്ടർ ശാരുധ MP സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോണൗട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത്. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. അടുത്തറിയാം മൈക്രോഗ്രീൻസിനെ. മൈക്രോഗ്രീൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം സൌത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് സംസാരിക്കുന്നു. തുടർന്ന് മട്ടുപ്പാവ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി KS സതീശൻ. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം ലഹരിക്കെതിരെ ജാഗ്രത. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരികുലം. 8 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 10 മണിക്ക് ഗാനമഞ്ജുഷ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: മൻ കി ബാത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. കല്ലറ ഗോപൻ പാടിയത്. വരികൾ ബിച്ചു തിരുമല. സംഗീതം R. സോമശേഖരൻ.

0: കല്ലറ ഗോപൻ പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്തമാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് അടുത്തമാസം 22 മുൻപായി രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ലഭിക്കാത്ത വിധം അയയ്ക്കണം. അപേക്ഷ, യോഗ്യത, മറ്റ് വിശദ വിവരങ്ങൾ എന്നിവയ്ക്ക് recruit.kusat.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 04842862301. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842862301.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കിലെ IAS അക്കാദമിയിൽ 2026-2027 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൗണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൌജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.

0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in/kileiasacademy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 0471247996. മറ്റൊരു നമ്പർ 80 75 76 85 37. ഇമെയിൽ വിലാസം kileiasacademy@gmail.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.kile.kerala.gov.in/kileiasacademy. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471247996. മറ്റൊരു നമ്പർ 80 75 76 85 37. മംഗളം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492225845. 0492225845.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PG DCA. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ wsc.kusat@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് wsc.kusat@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. wsc.kusat@gmail.com.
2: നിയമവേദി,
3: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
5: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ നാളെ വൈകിട്ട് 5 മുൻപായി ഓഫീസിലെത്തിക്കണം. 94-46-72-37-14 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. 94-46-72-37-14. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
5: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ് ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളിവിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5.
0: 50 ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോവ് പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി TU കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലങ്കാദഹനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.

0: ഐ എൻ. അറിയിപ്പ് കഴിഞ്ഞു.
1: അടുത്ത ഗാനം പി ലീല പാടിയത്. രചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം ജ്ഞാനസുന്ദരി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
2: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
1: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
2: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
1: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
2: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
1: മറക്കാതെ കേൾക്കണേ.
2: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
1: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
0: ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ

0: ഇതാരുടെ നമ്പർ ആയേട്ടാ?
1: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
1: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും, അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
0: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
1: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
1: 10.5 മാറ്റു സത്യം.
4: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: സമ്മിശ്ര കൃഷിയുടെ ആനന്ദം. ഒരു കർഷകൻ എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന വിധത്തിലാണ് ആലുവയ്ക്കടുത്ത് പാനായിക്കുളത്ത് സമ്മിശ്ര കൃഷി ചെയ്യുന്ന അബ്ബാസ് മടത്തുംപടിയുടെ വീടും വീടിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടവുമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. മുറ്റത്ത് പച്ചപ്പിന്റെ തണൽ വിരിക്കുന്ന പന്തലിൽ സ്വർണ്ണ നിറത്തിൽ കായ്ച്ചു നിൽക്കുന്ന ഗാഗ് പഴവും പാഷൻ ഫ്രൂട്ടും പപ്പായയും റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും പച്ചക്കറികളും പൂച്ചെടികളുമെല്ലാം വീട്ടുകാരുടെ മാത്രമല്ല വഴിയാത്രക്കാരുടെയും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. താറാവും കോഴിയും വാത്തയുമെല്ലാം കൊത്തിപ്പെറുക്കി നടക്കുന്ന പറമ്പും താമരയും മുല്ലയും പൂവിട്ട് നിൽക്കുന്ന മട്ടുപ്പാവും നൽകുന്ന കാർഷിക അനുഭവം അതിരില്ലാത്തതാണെന്ന് അബ്ബാസ് പറയുന്നു. മികച്ച സമ്മിശ്ര കർഷകനുള്ള ആലങ്ങാട് കൃഷിഭവന്റെ പുരസ്കാരമടക്കം നിരവധി ബഹുമതികൾ സ്വന്തമാക്കിയിട്ടുള്ള അബ്ബാസിന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം.
6: നമസ്കാരം.
5: സമ്മിശ്ര കൃഷി ചെയ്യുന്ന അബ്ബാസക്കയുടെ വീടിനോട് ചേർന്ന് തന്നെ ആണ് ഈ കൃഷിയുടെ ഉള്ളത്. പൂച്ചെടികൾ മാത്രമല്ല, നിറയെ പച്ചക്കറികളും സമ്മിശ്ര കൃഷി ചെയ്യുന്നതിൻ്റെ എല്ലാ ഒരു ലക്ഷണങ്ങളും ഒത്ത ഒരു മുറ്റം തന്നെയാണ് നമ്മളിവിടെ വീടിൻ്റെ മുൻപിൽ തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമ്മിശ്ര കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അബ്ബാസക്കയോട് തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്?
6: പച്ചക്കറി കൃഷിയായിട്ട് വെണ്ട, വഴുതന, പയർ, പച്ചമുളക്, തക്കാളി, പിന്നെ നമുക്ക് മംഗോസ് നട്ടുണ്ട്, പേര, വാഴ, റംബുട്ടാനുണ്ട്, ഫ്രൂട്ട് ഐറ്റംസ്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, നാടൻ പപ്പായ ഉണ്ട്, റെഡ്ലേഡി ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.
5: വീടിന്റെ മുന്നിലേക്ക് കയറി വരുമ്പോ തന്നെ കാണുന്നത് ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ആണോ ഇത്? ഏതാണ് ഈ ഫ്രൂട്ട് ഇവിടെ പന്തലിട്ട് നിൽക്കുന്നത്?
6: ഗാഗ് ഫ്രൂട്ടാണ്. അതില് പാഷൻ ഫ്രൂട്ടും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ കയറുന്നുണ്ട്.
5: ഈ ഗാഗ് ഫ്രൂട്ടിന്റെ ഒരു കൃഷി രീതിയൊക്കെ എങ്ങനെയാണ്?
6: ഗാഗ് ഫ്രൂട്ട് നമുക്ക് വിത്ത് വാങ്ങി പാകിയതാണ്. വിത്ത് വാങ്ങി ഇപ്പൊ 2 വർഷമായിട്ടുണ്ട്. എനിക്ക് ഈ ഇളവ് കിട്ടി. അടുത്ത ദിവസങ്ങളിൽ ഞാൻ എടുക്കാറുണ്ട്. ഇപ്പൊ വിളഞ്ഞു കിടക്ക്, ഇവിടെ വിളഞ്ഞു കിടക്കുന്നുണ്ട് സാധനം. വിത്ത് കിട്ടിയത് ഇവിടെ ഒരാൾ എൻ്റെ ഒരു എളാപ്പാട മോൻ എനിക്ക് തന്നാണ്. ആ വിത്ത് ഞാൻ കൊണ്ട് നട്ട് 2 വർഷത്തിനുള്ളിൽ കായായി. കഴിക്കുന്നത് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാം, പിന്നെ ഷേക്ക് അടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വർഗത്തിലെ കനിന്നാണ് ഇതിനെ പറയണത്. ആദ്യം പച്ച, പിന്നെ മഞ്ഞ, പിന്നെ ഗോൾഡൻ കളർ, ഓറഞ്ച് കളർ ആയിട്ട് വരും. അപ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്.
5: ധാരാളം ഗാഗ് ഫ്രൂട്ടൊക്കെ ഇങ്ങനെ കായ്ച്ചൊക്കെ കിടക്കുന്നുണ്ട്. നല്ല സ്വർണ്ണ നിറത്തിൽ വലിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൊഗൈൻ വില്ലകളുണ്ട്, പല നിറത്തിലുള്ള ബൊഗൈൻ വില്ലകളുണ്ട്. അതുപോലെ പച്ചമുളക് തന്നെ വിവിധ ഇനം പച്ചമുളകുകൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ ഒരുക്കുന്നത്? എങ്ങനെയാണ്
6: മണ്ണ് ഞാൻ നിലവൊരുക്കണത്? നിലവൊരുക്കുമ്പോൾ ഒരു 5 ദിവസം നമുക്ക് കുമ്മായം ഇട്ട് നിർത്തേണ്ടി വരും. അതിനുശേഷം വളം കൊടുക്കുന്നത് മിക്കവാറും ചാണകം കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ കോഴി വെള്ളം കാരണം കോഴിവെള്ളം കൊടുക്കും. FSCT ഫാക്ടറി വളം ഉണ്ട്, ഈ ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞ ആ വളം, അത് വാങ്ങിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ആ വളങ്ങൾ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തൈ നടുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫാക്ടറിൻ്റെ വളങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കോഴിവെള്ളം ഇട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കീടങ്ങൾക്കായിട്ട് കൂടുതലും ഓർഗാനിക്കായിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളിയും വേപ്പെണ്ണ മിശ്രിതം ചേർക്കും, പിന്നെ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കും. ഓർഗാനിക്കായിട്ട് തന്നെ ചെയ്യാമെന്നാണ് ഉദ്ദേശം. മണ്ണിലും ഈ പറഞ്ഞാലും രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. രാസവളം ഇല്ലാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഇതാണ്. കൂടുതൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല.
5: എങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നത്?
6: കൃഷിയിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫിലായിരുന്നു. ആദ്യം മുതൽ പപ്പയൊക്കെ കർഷകനായിരുന്നു. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കൃഷി കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു 10 വർഷത്തോളം

0: വീട്ടിലെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് നമുക്ക് ഇങ്ങനെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ്.
1: വാഴയൊക്കെ ഏതിനാണ് വെച്ചിട്ട്?
0: വാഴ നമുക്ക് ചെങ്കതലിയുണ്ട്, ഏത്തവാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, വാഴക്കുടനുണ്ട്, ചെടികൾ ഒരുപാടുണ്ട്. പച്ചക്കറികൾ ഒരു ഇതെല്ലാമൊക്കെ വാങ്ങിച്ച് കേൾക്കുമ്പോഴൊക്കെ വെക്കും. നടും മഞ്ഞൾ, ഇഞ്ചി ഇതൊക്കെ നടുന്നുണ്ട്. കരിമഞ്ഞളുണ്ട്, ചീരച്ചെമ്പുണ്ട്, കസ്തൂരി മഞ്ഞൾ അതുണ്ട്, മുരിങ്ങയുണ്ട്, അടക്കാരുണ്ട്. അടക്കാരുണ്ട്, ജാതിയുണ്ട്, തെങ്ങ്.
1: മാവൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഏതൊക്കെ മാവുകളാണ് വെച്ചിട്ടുള്ളത്?
0: നാടനുണ്ട്, കംപ്ലീറ്റ് ചോല വന്നപ്പോ വെട്ടിയതാണ്. ഇവിടെ നല്ല നാടൻ മാവ് രണ്ടെണ്ണം ഉണ്ടായിരുന്ന, അത് മുകളിലേക്ക് പോയി, ഒരുപാട് വലുതായി. വലുതായി കഴിഞ്ഞാൽ നമുക്ക് പറിക്കും, നമുക്ക് പറിക്കാനുള്ള കിട്ടൂലായിരുന്നു, കാര്യമില്ല, കംപ്ലീറ്റ് ചോലയും മഴ. അത് കാരണം അത് മാവ് വെട്ടിയിട്ട് ഇപ്പൊ ചെറുതായിട്ട് രണ്ടാമത് വെച്ചേക്കുന്നത്.
1: നല്ല ഒരു മഴ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഇറങ്ങി കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിങ്ങനെ കണ്ടു വരുമ്പോ തന്നെ നമുക്ക് ഒരുപാട് പൂച്ചെടികളും ഇലച്ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. അലങ്കാര ചെടികളിൽ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്?
0: മരമുല്ലുണ്ട്, റോസ് ഉണ്ട്.
1: അപ്പൊ ഇവിടെ നല്ല ഒരു പിങ്ക് കളറിൽ ഒരു ചെറിയ പൂവ് ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ മതിലിന്റെ മുകളിൽ കൂടെ പടർന്നിങ്ങനെ കിടക്കുകയാണ്. ഇത് ഏത് ചെടിയാണ്?
0: ആന്റിയൻ. തേനീച്ചക്കിത് കൂടുതൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വളർത്തുന്നവർക്ക് മിക്കവാറും ഈ ചെടികൾ ഉപയോഗിക്കാറുണ്ട്.
1: അതുപോലെ വീടിന്റെ മുകളിലെ ഡ്രാഗൺ ഫ്രൂട്ടും മരമുല്ലയും മണിമുല്ലയും ഉണ്ട് ഇവിടെ. മണിമുല്ല ടെറസിന്റെ മുകളിൽ നിന്നാണ് ഇങ്ങനെ പടർത്തി താഴ്ത്തിട്ടിട്ടുള്ളത്. അപ്പൊ അതും നല്ല ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീടിന്റെ താഴെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും കറ്റാർ വാഴയും വഴുതനയും ഒക്കെ നിൽക്കുന്നുണ്ട്. നമ്മള് വീടിന്റെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വീടിന്റെ പുറക് ഭാഗത്തായിട്ട് താറാവിനെയും കോഴീനെയും ഒക്കെ വളർത്തുന്നുണ്ടെന്നാണ് അബ്ബാസൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് വീടിന്റെ പുറകിലേക്ക് പോയിട്ട് ആ കാഴ്ചകളും കൂടെ ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ഇവിടെ ഒരു ഭാഗം തിരിച്ച് താറാവുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എത്ര താറാവുണ്ട് ഇവിടെ?
0: 20 താറാവുണ്ട്.
1: അപ്പം ഈ താറാവിന്റെ ഒരു പരിചരണവും കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: താറാവിനെ കുളിക്കാനായിട്ട് കുറച്ച് വെള്ളം ഷീറ്റ് ഇട്ടിട്ട് ഒരു ടാങ്ക് പോലെ കെട്ടി കൊടുക്കലാണ്. അപ്പൊ അതിലെ അവർ ഇറങ്ങി കുളിച്ചോളും.
1: തീറ്റ
0: നമ്മള് ഗോതമ്പും തിരി വാങ്ങിച്ചു കൊടുക്കും. കോഴിത്തീറ്റ കിട്ടും, അതും കൂടെ കൊടുക്കും. ഒരു നേരം തീറ്റയും ഒരു നേരം ഗോതമ്പും അരിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു.
1: മുട്ടയൊക്കെ എങ്ങനെയാണ്? ധാരാളമായിട്ട് കിട്ടാറുണ്ട്?
0: മുട്ട അത്യാവശ്യം മുട്ട കിട്ടുന്നുണ്ട്.
1: വീട്ടാവശ്യത്തിന് മാത്രമാണോ?
0: അല്ല, കൊടുക്കാനുണ്ടാവുന്നുണ്ട്. നാടൻ മുട്ട എന്തെങ്കിലും നമ്മൾ ഇവിടെ ആള് വന്നുണ്ട്, ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കുന്നു.
1: അപ്പോ താറാവ് മാത്രല്ല കോഴിയും ഉണ്ട്. അപ്പൊ കോഴി ഏതാണുള്ളത്? നാടൻ കോഴിയാണോ?
0: ഇല്ല, ഈജിപ്ഷ്യൻ പയോമി. സിൽവർ പയോമി.
1: അപ്പൊ അതിന്റെ ഒരു തീറ്റയും പരിചരണം?
0: അതും നമ്മുടെ തീറ്റ, ഇതിന്റെ താറാവിന് കൊടുക്കുന്ന തീറ്റ തന്നെ. കോഴി രാവിലെ ഗോതമ്പ് കൊടുക്കും.
1: ഇത് സാധാരണ കോഴി പോലെയല്ല, ഇതിന്റെ ഒരു വ്യത്യാസം എന്താണ്?
0: സിൽവർ കളറായിരിക്കും ഇതിന്. മുകളിലൊക്കെ ഒരു സിൽവർ കളർ ഉണ്ടാവും, വെള്ള സിൽവർ അതിന്റെ മുകളിൽ സിൽവർ കളറായിട്ടുണ്ട്. നാടൻ കോഴിയിലും വലിപ്പം കൂടുതൽ വെയിറ്റും കൂടുതൽ ഉണ്ടാവും. മുട്ട കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത് മലപ്പുറത്ത് നിന്ന് വാങ്ങിച്ചതാണ്. കുഞ്ഞുങ്ങളായിട്ട് വാങ്ങിച്ചത്, 2 മാസമുള്ള കുഞ്ഞിന വില കൂടുതലാണ്. അതിന് വില കൂടുതലായിട്ട് കൊടുത്തത് വാങ്ങിച്ചതാണ്. അത് മുട്ട കൂടുതലുണ്ട്. മറ്റുള്ള നാടൻ കോഴിയിലും കൂടുതൽ മുട്ട കിട്ടും. പിന്നെ കുറച്ച് പ്രതിരോധ ശേഷിയും നല്ലതാണ്. കൂടുതലെപ്പോഴും ഇത് വന്നില്ല, അസുഖങ്ങൾ വരാത്ത ടൈപ്പാണ്. കോഴികൾ ഇഷ്ടംപോലെ വളർത്തി വളർത്തിയത്, ഇൻക്യുബേറ്ററൊക്കെ സ്വന്തം ഉണ്ടാക്കി ഒരു 10-70 കോഴികളും വളർത്തിക്കൊണ്ടിരുന്നതാണ്. മുട്ട വിരിയിപ്പിക്കും, വിരിയിച്ച തന്നെ ഇവിടെ നിന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊടുക്കുമായിരുന്നു. ഗിനി ഉണ്ടായിരുന്നു, വാത്തയുണ്ട്.
1: വാത്ത ഇപ്പൊ നമ്മള് വരുമ്പോ തന്നെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വാത്ത എത്ര ഉണ്ട്?
0: 2 എണ്ണമുള്ളൂ, 1 ആണും 1 പെണ്ണുള്ളൂ.
1: ഇവിടെ പുറകില് ധാരാളം മരങ്ങളൊക്കെ ഉണ്ട്, കമ്പിളി നാരൊക്കെ ഉണ്ട് അല്ലേ?
0: നാരകുണ്ട്, കാരയുണ്ട്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, ചാമ്പ.
1: ഇനി ടെറസിന്റെ മുകളിലും കൂടെ നമുക്കൊന്ന് പോവാം. അവിടെയും ഇക്ക ചില കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം താമരപ്പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്, വീടിന്റെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ടെറസിലുള്ള കാഴ്ചകളും കൂടെ ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ഇവിടെ ടെറസില് വലിയൊരു പന്തലുണ്ട്, അതില് കോവലുണ്ട്, ധാരാളം കോവലുണ്ട്. അതുപോലെ പൊട്ടുവെള്ളരി ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഒത്തിരി പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പൊ നമുക്ക് ടെറസിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എത്ര നാളായിട്ട് വെച്ചതാണ്?
0: ഞാൻ ഇപ്പൊ 2 വർഷമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പൊ 2-ാമത്തെ വർഷമാണ് ഇത് കായ്ക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയിരുന്നത് ഒരു തണ്ട് ഞാൻ വാങ്ങിച്ച് 200 രൂപ വെച്ച്, 3 തണ്ട് വാങ്ങിച്ച് വെച്ചതാണിത്. കൊന്മാവിലൊരു വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചത്. അന്ന് ഞങ്ങൾക്ക് അവളോട് 200 രൂപ വെച്ചാണ് ഒരു തണ്ടിന് വാങ്ങിച്ചത്. ഇന്ന് ഞാനിപ്പോൾ ഇറങ്ങി കൊടുക്കണേ ഫ്രീ ആയിട്ട് കൊടുക്കലാണ്.
1: താഴെ നിന്ന് നോക്കുമ്പോൾ ഈ മണിമുല്ല കാണുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതെനിക്ക് തോന്നുന്നു വീട് ചെയ്തപ്പോൾ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ള ഒരു പദ്ധതിയോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയ പില്ലറും അതിനുവേണ്ടി പ്രത്യേകം ഒരു തട കെട്ടി അതിൽ മണ്ണൊക്കെ നിറച്ച് അതിനുവേണ്ടി വളരാനായിട്ട് വാർത്ത് ഒരു പില്ലറൊക്കെ തയ്യാറാക്കിയിട്ടാണ് അത് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പം ചെയ്യുമ്പോ തന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ വളർത്തണം എന്നുള്ള
0: ഉദ്ദേശത്തിലാണ് ചെയ്തത്.
1: അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് എങ്ങനെയാണ് അതിന്റെ ഒരു കൃഷിയൊക്കെ ചെയ്യുമ്പോൾ? എന്തൊക്കെ
0: ഡ്രാഗൺ ഫ്രൂട്ടിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇതാ കൊടുക്കും, കാര്യമായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ചാണകം കോഴിവെള്ളം എന്തെങ്കിലുമൊക്കെയാണ് വളങ്ങൾ ഇടാറുള്ളൂ. വേറെ പിന്നെ നമ്മളുടെ വേസ്റ്റ് ഒക്കെ കൂട്ടി വെച്ചിട്ട് ഇതുണ്ടാക്കും. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കും.
1: മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നുണ്ടല്ലേ?
0: ഡ്രമ്മുണ്ട്, വരണിയുണ്ട്,

0: ടാങ്കുണ്ട്, 1.5 കമ്പോസ്റ്റ് എനിക്ക് കൃഷിഭവൻ വഴി ഇത് കിട്ടിയിട്ടുണ്ട്. സബ്സിഡിയിൽ ടാങ്ക് പണിയാൻ പൈസ കിട്ടിയിരുന്നു, ടാങ്ക് പണിതിട്ടുണ്ട്.
1: 1.5 കമ്പോസ്റ്റ് നമുക്ക് ചെയ്യാന്നുള്ളത് നമ്മള് മണ്ണ് ഇതിലെ മണ്ണിര തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം,
0: അല്ലെങ്കിൽ പിന്നെ ഇനോക്കുലം കിട്ടും. ഇനോക്കുലം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ടു വിധത്തിലും ചെയ്തിട്ടുണ്ട്. ഇനോക്കുലം ഇട്ടിട്ടും ചെയ്യുന്നുണ്ട്, മണ്ണിര വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള വളങ്ങള് ഇവിടുന്നാണ് കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് ഒന്ന് ചാണകം ഇട്ടുകൊടുത്തുണ്ടെങ്കിൽ കൊടുക്കുന്നത് 1.5 കമ്പോസ്റ്റിന് ഏറ്റവും നല്ല ചാണകം കൊടുക്കലാണ്. ചാണകം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വളം കിട്ടും.
2: താമര എനിക്ക് തോന്നുന്നു 2-3 മുട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറിലൊക്കെ താമരയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പൊട്ടുവേളരിയും പയറും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ?
0: പൊട്ടുവേളരിയുടെ സീസൺ കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക്. അപ്പൊ മഴ വിളിച്ചാറാണ് ഇപ്പൊ അത് കിട്ടാത്തത്. മഴക്ക് മുമ്പ് ആണ് അത് ഉണ്ടാവേണ്ടത്. മഴ കഴിഞ്ഞ ശേഷം അതിന്റെ എല്ലാം ഇപ്പൊ അങ്ങനെ നിൽക്കുന്നത്.
2: മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ
0: ഇത് കിട്ടില്ല, വെള്ളം വെള്ളം വരാൻ പാടില്ല. വെള്ളം ഇല്ലാത്ത
2: കോവലൊക്കെ നിറയെ കാഴ്ച വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കോവലൊക്കെ
0: ധാരാളം.
2: അപ്പൊ അതുപോലെ പച്ചമുളകും ഒക്കെ ടെറസിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ പേരക്ക ഉണ്ടായ ടെറസിൽ നിന്ന് തന്നെ പറിക്കാവുന്ന രീതിയിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അസോള കൃഷി ചെയ്തിട്ടുണ്ട് അല്ലേ?
0: അസോള കൃഷി ചെയ്യാറുണ്ട്. നമുക്ക് കോഴിക്ക് വേണ്ടി അസോള കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോട്ടീനാണ്, നമുക്ക് തീറ്റ ലാഭമാണ്. അസോള കൊടുക്കാറുണ്ട്, കോഴിക്ക് കൊടുക്കാറുണ്ട്.
2: ഇക്കയ്ക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ?
0: എനിക്ക് കഴിഞ്ഞ 24 സമ്മിശ്ര കർഷകനായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആലങ്ങാട് കൃഷിഭവന്റെ
2: ആലങ്ങാട്
0: കൃഷിഭവനിൽ നല്ല സഹായങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. അവരെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ക്ലാസ്സുള്ളപ്പോൾ കൃഷിഭവനിൽ നിന്ന് വിളിക്കാറുണ്ട്. ഇവിടെ കൊണ്ടുപോകും മരടിൽ വെജിറ്റബിളിൻ്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ അവരെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൃഷി ഇതിലേക്ക് വന്നതും പിന്നെ സെയിലിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് കാക്കനാട് ഒരു സ്റ്റാളൊക്കെ തന്നെ 3 മാസത്തെത്തി. ഓരോ ബ്ലോക്കിൻ്റെ കീഴിലും 3 മാസത്തിലൊരുക്കാൻ നമുക്ക് കളക്ടറേറ്റിൽ ഒരു സ്റ്റാൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത 3-ാം തീയതി ഞങ്ങൾ വന്നിട്ട് തേനെ പച്ചക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളൊരു കർഷക ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് എല്ലാ സാധനങ്ങൾ ഞങ്ങളുടെ വിഷമൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറികളായിട്ടാണ് ഞങ്ങൾ അവിടെ വന്ന് അവിടെ സെയിൽ ചെയ്ത് വന്നത്.
2: വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
0: ഭാര്യ നദീറ, എനിക്ക് 3 മക്കളാണ്. മൂത്ത ആൾ അജിന, കുസാറ്റിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. 2-ാമത്തത് മകൻ അജാസ്, IBM ഇത് വർക്ക് ചെയ്യുന്നു. 3-ാമത്തത് ആഷ്ന, തായ്ക്കാട്ട സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
2: അബാസിക്കയ്ക്ക് തുടർന്നും ഈ സമ്മിശ്ര കൃഷിയൊക്കെ ചെയ്യാനായിട്ടുള്ള ആർജവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
0: നന്ദി, നമസ്കാരം.

പാനായി കുളത്ത് സമ്മിശ്ര കൃഷി ചെയ്യുന്ന അബ്ബാസ് മടത്തുംപടിയുടെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ കൃഷിവിശേഷങ്ങൾ അറിയുന്നതിനായി അബ്ബാസിനെ വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 88 91 29 88 32. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 88 91 29 88 32.

0: ഇനി നമ്മൾ കിസാൻ വാണിയിൽ പോകുന്നത് പാലാരിവട്ടത്തേക്കാണ് കേട്ടോ. പാലാരിവട്ടത്ത് ഫ്ലോറി ജോയ് ജോയ് എന്ന് പറയുന്ന രണ്ട് പേര് കരിങ്കോഴികളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. കരിങ്കോഴികളെയൊക്കെ എങ്ങനെയാണ് അവർ വളർത്തുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പം ഇത് നമ്മുടെ പാലാരിവട്ടം ബസ് സ്റ്റോപ്പിന് അല്പം മുമ്പിലേക്ക് പോകുമ്പോൾ ചക്കുങ്കൽ റോഡിൽ കൂടി കുറച്ച് ദൂരം ഉള്ളിലേക്ക് വരണം കേട്ടോ. അപ്പോൾ ആണ് ഇവരുടെ വീട്. നേരത്തെ സ്ഥലമൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കോഴിയുടെ കൂടിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവരെയൊന്ന് ചെന്ന് കണ്ട് പരിചയപ്പെടാം കേട്ടോ. ചേട്ടാ ചേട്ടനാണോ ജോയ്? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു.
1: അതെ അതെ, എന്റെ പേരാണ് ജോസഫ് ജോയ്.
0: കരിങ്കോഴിയൊക്കെ വളർത്തുന്നത് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നു പറഞ്ഞിരുന്നല്ലോ.
1: അതെ അതെ അതെ.
0: അപ്പൊ ഇതാണല്ലേ കരിങ്കോഴികളുടെ കൂട്?
1: അതെ.
0: നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയൊക്കെയാണ് നിങ്ങളെ വളർത്തുന്നത്?
1: എനിക്ക് 23 കോഴികളുണ്ട്. മൊത്തം ഫുൾ കരിങ്കോഴിയാണ്. ഞങ്ങള് രാവിലെ അരി കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 10 മണിയാവുമ്പോ ലെയർ എന്ന് പറഞ്ഞ തീറ്റ കൊടുക്കും. പിന്നെ ഇവിടെ മീൻ നന്നാക്കാൻ തന്നെ അവർ നമുക്ക് കുറച്ച് വേസ്റ്റ് തരും. അവർ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടപോലെ വാഴയില മുരിങ്ങയില അങ്ങനെ കൊടുക്കും. വൈകിട്ട് ഇതേപോലെ തവിട് കൊടുത്തിട്ടാണ് തീറ്റ രീതി.
0: ഈ ഒരു രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്?
1: നല്ല രീതിയിലുള്ള കോഴിമുട്ട ഏതാണെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ കരിങ്കോഴിയിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടതാണ്.

0: ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഒരു 4 കോഴീനെ ഞങ്ങൾ മേടിച്ചു. ഈ കരിങ്കോഴി സ്വന്തമായിട്ട് അടയിരിക്കുന്ന പ്രവണതയുള്ള ആൾക്കാരല്ല. പിന്നെ ഞങ്ങളത് ഇങ്കുബേറ്റർ വെച്ച് അത് ഞങ്ങൾ വിരിയിച്ചു.
1: ശരി, ഇവിടെ ഇപ്പോൾ ഈ കോഴികളൊക്കെ ഇങ്ങനെ കൂണുകൊണ്ട് നമുക്ക് കേൾക്കാനൊക്കെ ഇത്തിരി കഷ്ടമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി ഒന്ന് മാറി നിന്നിട്ട് സംസാരിക്കാം കേട്ടോ. ഇപ്പം ഇവിടുത്തെ കൂടിൻ്റെ ഒരു രീതിയൊക്കെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ എങ്ങനെയെന്നറിയോ, ഒരു ഷെഡിനകത്താണ് കേട്ടോ ഇവർ ഈ കോഴിയെ വളർത്തിയിരിക്കുന്നത്. ഉയർത്തി പണിത തറയ്ക്കകത്ത് മണ്ണൊക്കെ ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ ഇവരിവിടെ കോഴിയൊക്കെ വളർത്തിയിരിക്കുന്നത്. അവിടെ തന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടാതെ മുട്ടയിടാനാണെന്ന് എനിക്ക് തോന്നുന്നു പെട്ടികളുമൊക്കെ ഇവിടെ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. കോഴികളെ വളർത്താൻ തുടങ്ങിയിട്ടിപ്പോൾ എത്ര വർഷമായി?
0: 3.5 വർഷമായി കോഴി വളർത്തൽ തുടങ്ങിയിട്ട്.
1: ആദ്യം 4 കോഴിയൊക്കെ വാങ്ങി അങ്ങനെയാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ എവിടെ നിന്നാണ് ഈ കോഴികളെയൊക്കെ വാങ്ങിയത് ആദ്യം?
0: നെട്ടൂർ ഭാഗത്ത് ഒരു ഫാമിൽ ചെന്നിട്ട് ഞങ്ങൾ കരിങ്കോഴിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കരിങ്കോഴി അവൻ്റെ ശരീരം കറുത്ത നിറത്തിലായിരിക്കും. അതിൻ്റെ ചുണ്ട്, നാക്ക്, കാലടക്കം മൊത്തം ബ്ലാക്കാണ്. അങ്ങനെയാണ് കരിങ്കോഴിനെ തിരഞ്ഞെടുക്കുക. കരിങ്കോഴി സിൽവർ കളറ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈൻ പോലെ ഉണ്ടാവും. ചിലപ്പോൾ അത് ഗോൾഡൻ ആയിരിക്കും. പൂവനിലാണ് കണ്ടേക്കണത്. പിന്നെ ജെറ്റ് ബ്ലാക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ 3 തരം വെറൈറ്റി ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 തരം ഉണ്ട്. ഒരെണ്ണം ഗോൾഡനും പിന്നെ ജെറ്റ് ബ്ലാക്കും.
1: അതായത് ഈ കരിങ്കോഴിയുടെ പൂവൻ കോഴിക്കാണ് ഈ പറയുന്ന വെറൈറ്റീസ്?
0: അങ്ങനെയാണ് കണ്ടേക്കണത്. എനിക്ക് വന്നേക്കണത് അങ്ങനെ പൂവൻ കോഴികളിലാണ് വ്യത്യാസം കണ്ടേക്കണേ. പിടക്കോഴികളിൽ അങ്ങനെ വ്യത്യാസം കണ്ടിട്ടില്ല.
1: അപ്പൊ ഇതിന്റെ മുട്ടയ്ക്ക് എന്താണ് വ്യത്യാസം തോന്നിയിട്ടുള്ളത്? നമ്മൾ കാഴ്ചയിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
0: സ്വതവേ സാധാ മുട്ട പോലെയാണ് കാഴ്ചയിൽ. എൻ്റെ ഷെല്ല് ഇത്തിരി കട്ടി കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. പിന്നെ മുട്ടയുടെ ഉള്ളിലുള്ള വൈറ്റ് പാർട്ടൊക്കെ കട്ടി കൂടിയ പോലെ സാധാ മുട്ടേനെക്കാട്ടും കുറച്ചും കൂടി കട്ടിപ്പുണ്ട്. ബാക്കി ടേസ്റ്റും എല്ലാം ഒരു വ്യത്യാസവും എല്ലാ മുട്ടകളെ പോലെ തന്നെയാണ്.
1: കരിങ്കോഴികളെയൊക്കെ വളർത്തുന്ന കാര്യത്തിൽ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
0: എൻ്റെ അമ്മ എൻ്റെ സപ്പോർട്ടുണ്ട്. തീറ്റ കൊടുക്കാനൊക്കെ അമ്മയാണ് കൂടെ ഉണ്ടാവുക. കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുക്കലാണ് എൻ്റെ മെയിൻ പരിപാടി.
1: വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
0: എൻ്റെ അമ്മ ഫ്ലോറി ജോയ്, എനിക്ക് വൈഫും ഒരു മോളുമാണ് ഉള്ളത്. 4 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. ഭാര്യ ടീന, മോളുടെ പേര് ജോസ്ന. കോഴി പറന്ന് മേത്ത് വന്ന് മാന്തണ സ്വഭാവം ഒരിക്കൽ അനുഭവം ഉണ്ടായതുകൊണ്ട് കോഴീനെ ദൂരെ നിന്ന് തീറ്റയൊക്കെ കൊടുക്കും. പുറത്തു നിന്ന് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട്. പുറത്തു നിന്ന് തീറ്റ കൊടുക്കും. കൂട്ടിൻ്റെ അകത്ത് കയറി മുട്ട എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാലുള്ള വിഷമങ്ങളാണ് ഉള്ളത്. വെള്ളം ഡ്രിപ്പിംഗ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കും, പുറത്തുനിന്ന് തീറ്റയിട്ട് കൊടുക്കും. പിന്നെ ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്യണം.
1: ഈ കൂട് ഇങ്ങനെ നമ്മുടെ സാധാരണ ഷെഡ് പോലെ ഉയർത്തി കെട്ടിയിട്ടുണ്ട്. അത് കൂടാതെ താഴെ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്?
0: കോഴി കാഷ്ടം ചുറ്റോട്ടത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പൊ അത് മണ്ണിൽ വീഴാന്ന് വെച്ചാൽ അത് മണ്ണിൽ അത് അലിഞ്ഞ് മണമൊന്നും ഇല്ലാണ്ടായി വൃത്തിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് മണ്ണ് ചിക്കുമ്പോൾ മണ്ണ് പറക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ആകെ ബുദ്ധിമുട്ടുള്ളത്.
1: അപ്പൊ അതുങ്ങൾക്ക് ചിക്കി ഒക്കെ തിന്നാനുള്ള ഒരു സൗകര്യം അതിലുണ്ട് അല്ലേ?
0: ഉണ്ട്.
1: അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മ ഇവിടെ എന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഇപ്പൊ ചേട്ടൻ പറയണ്ടായി അമ്മയാണ് ഇതിന്റെ ഒരു സഹായം എന്നൊക്കെ. എന്താണ് അമ്മക്ക് പറയാനുള്ളത്?
2: കരിങ്കോഴികളുടെ പപ്പ് നീക്കി നോക്കിയാലേ ആ ദശയും തൊലിയും ഒക്കെ നല്ല കറുത്തിരിക്കും. അതാണ് ഒരു ലക്ഷണം. മറ്റു കോഴികളൊക്കെ വെളുത്ത കാണാം, കുഞ്ഞായിരിക്കുമ്പോഴും അങ്ങനെയാ. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാതെ കരിങ്കോഴിയാണെന്ന്. രാവിലെ നമുക്ക് വീട്ടിലെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കൂട്ടിലേക്ക് ചെന്നാൽ മതി. അപ്പോൾ കുറച്ചുപേരൊക്കെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. തീറ്റ കൊടുക്കുക, പിന്നെ ബക്കറ്റിൽ അരഭാഗം മുക്കാ ഭാഗത്തോളം വെള്ളം ഇപ്പോഴും നിറച്ച് വെക്കണം. വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല. വല്യാണ്ട് കൊക്കി വിളിക്കുമ്പോൾ മാത്രം ചെന്ന് നോക്കിയാൽ മതി എന്താണെന്ന് അറിയാനായിട്ട്. ചില പൂച്ചേനെ കണ്ടിട്ടായിരിക്കും. അതിന് വലിയ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു 4-5 കൊല്ലമായി ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല.
1: ഇപ്പം ഇവിടെ നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ആണല്ലോ ഇതുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഇഴജന്തുക്കളുടെയൊക്കെ ബുദ്ധിമുട്ടോ മുട്ട കേടുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
2: ചെറിയ പാമ്പിനെ വരാനേ പറ്റുള്ളൂ. പക്ഷെ മുകളിലേക്ക് കെട്ടിയിട്ടുണ്ടല്ലോ,
1: കെട്ടിയിട്ടേക്കണോണ്ട്.
2: ആ മുകളിലേക്ക് കെട്ടി ഷീറ്റ് കൊണ്ട് ചേർത്ത് വെച്ചേക്കണം. അത്ര മിനുസുള്ള സ്ഥലത്തേക്കൂടെ പാമ്പ് കയറി വരില്ല.
1: സൈഡിൽ ഷീറ്റ് വെച്ചേക്കുന്നു അതിനാണല്ലേ,
2: അതിന് വേണ്ടിയിട്ട്. അപ്പൊ പാമ്പ് കയറി വരില്ല. അതേ കൂടെ 5 കൊല്ലമായിട്ട് ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല.
1: ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും കോഴിക്ക് വന്നതായിട്ട് ഓർക്കുന്നുണ്ടോ?
2: സാധാരണ ചൂടുകാലത്ത് ഈ വസന്തം പറഞ്ഞ സൂക്കേട് വരുമല്ലോ. അപ്പൊ ഞങ്ങൾ ആ ഷീറ്റ് ഇതിന്റെ മുകളില് ആ ഷീറ്റ് പഴുത്ത് നിങ്ങൾക്ക് ചൂടാവണ്ടെന്ന് ഓർത്ത് ഗ്രീൻ നെറ്റ് അതിന് മീതെ കൂടെ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് റംബുട്ടാന്റെയും മുള്ളാത്തയുടെ ഒക്കെ കമ്പുകൾ ചാഞ്ഞാ നിക്കണ. അപ്പൊ അതിന്റെയൊക്കെ തണല് ഉച്ച നേരത്തെ അത്ര വലിയ ചൂടാ കൂടിന്റെ അകത്ത് വന്നില്ല. വെള്ളത്തിന് ഒരിക്കലും ഷോർട്ടേജ് ഉണ്ടാവാത്ത വിധത്തിൽ കുടിക്കാൻ കൊടുക്കും. മാസത്തിൽ ഒരിക്കൽ പ്രാവശ്യം വരയ്ക്കുള്ള വെള്ളം കലക്കി അത് കുടിപ്പിക്കും. വേറെ അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല.
1: വൈറ്റമിൻ അങ്ങനെ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച്?
2: ഈ മുട്ടയുടെ തൊണ്ട് ഭയങ്കര കനം കുറവായി കണ്ടപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഫാർമസി പോയി പറഞ്ഞ അവർ തന്നെ മരുന്ന് കൊടുത്തിട്ടുണ്ടായി. 2 കുപ്പി കൊണ്ടുവന്നു. 2 കുപ്പിയും കൊടുത്തിട്ടുണ്ടായി മുട്ട.

0: തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകാറുണ്ട് ഈ ഷെല്ല് തീരെ കനം കുറവായിട്ട്. ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നും കാണുന്നില്ല. എനിക്ക് പറഞ്ഞാൽ ഇത് നല്ല മരുന്നായിരിക്കണം. ഇപ്പൊ 23 ഉണ്ട്. 23 4 പൂവന്മാരാണ്. പൂവൻകോഴികളെ മരുന്നിലേക്കൊക്കെ എടുക്കണ്ട ഈ കരിങ്കോഴിയുടെ. എന്തിനു മുമ്പ് മേടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇവിടുന്ന്. ഒരുപാട് ആയാലും കൊത്തുകൂടി നിങ്ങൾ വല്ലാണ്ട് കുഴപ്പമുണ്ടാക്കും. അത് കാരണം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങള് പള്ളിയിലേക്കൊക്കെ നേർച്ചയായിട്ടൊക്കെ പൂവൻകോഴികളെ കൊടുത്തേക്കണേ.
1: രണ്ട് സൈഡായിട്ട് ഇതിനെ തിരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അതെന്തിനാണ് അങ്ങനെ വേർതിരിച്ച്?
0: ആദ്യത്തെ മുതിർന്ന കോഴികളാണ് ഇപ്പറത്തെ സൈഡിൽ നിൽക്കണേ. അത് കഴിഞ്ഞ് കൊത്തി വിരിച്ച ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇല്ലായതാണ് അതിനകത്ത് കിടന്നുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ ഇതും കൂടി ആകുമ്പോ കൊത്തുപിടിച്ച് ചാവുന്ന വിചാരിച്ചിട്ടാണ്. ഭയങ്കര കൊത്താ കൊത്തണത്.
1: നമ്മളെ ഉപദ്രവിക്കോ?
0: പിന്നെ നമ്മളെ കൊത്തും.
1: അപ്പൊ അമ്മയൊക്കെ കേറാറുണ്ടാകത്ത്?
0: ഞാൻ വടി കൊണ്ടാ കേറുള്ളൂ. വടി കൊണ്ട് ഇതൊന്നും വീശി കൊടുത്താ വേഗം മാറി നിന്നോളൂ. അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് ചാടി കയറും. നഖമൊക്കെ ഇങ്ങനെ ചെറുത്താന്റെ നഖം പോലെ നിക്കണേ, മാന്തി പൊളിക്കും.
1: ഇതിന്റെ മുട്ടകളൊക്കെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറമെ കൊടുക്കാനൊക്കെ ഉണ്ടാവോ?
0: ആ ഉണ്ടാവും. ഒരു കോഴി മിക്കവാറും 7 ഒരു 4 മുട്ടയിടുള്ളൂ. പിന്നത്തെ 3 മുട്ട ഉണ്ടാവില്ല. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം മുട്ടയിടുന്ന സ്വഭാവം ഇല്ല ഈ കോഴികൾക്ക്. അടയിരിക്കുന്ന സ്വഭാവവും ഇല്ല. 19 കോഴികളാ മറ്റുണ്ട് മുട്ടയിടുന്ന കോഴികൾ. പക്ഷെ അതുങ്ങളെല്ലാം ഒന്നും മുട്ടയിടില്ല. ഒരു ദിവസം ഒരു 8 മുട്ടയൊക്കെ കിട്ടുള്ളൂ.
1: എങ്ങനെയാണ് അതിന് ആവശ്യക്കാരൊക്കെ ഉണ്ടോ?
0: ആ മേടിച്ചോണ്ട് പോകണ്ട ആൾക്കാര്. കൊളസ്ട്രോളൊക്കെ കുറവായതുകൊണ്ടും പിന്നെ ഈ ലങ്സിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഇത് മരുന്ന് പോലെ ഉപയോഗിക്കാനായിട്ട് മേടിച്ചോണ്ട് പോകുന്നുണ്ട്.
1: നമ്മൾ സാധാരണ വളർത്തുന്ന കോഴിക്കൂട് പോലെയല്ല ഇവർ, അതിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ ഈ കോഴിക്കൂട്. അങ്ങനെ കോഴിക്കൂടൊക്കെ പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കി അതിൽ വിവിധ ഇനത്തിലുള്ള കരിങ്കോഴികൾ. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കരിങ്കോഴികളിൽ തന്നെ ഇത്തരം ഇനങ്ങളുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് അങ്ങനെ മനസ്സിലായത്?
2: അത് ഞാനിങ്ങനെ റീൽസൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട്.
1: അപ്പൊ ഈ എല്ലാ ഇനങ്ങളും ഒരു സ്ഥലത്ത് തന്നെയാണോ, ഫാമിൽ നിന്ന് തന്നെയാണോ വാങ്ങി?
2: അല്ല, ഞാൻ ആദ്യം 4 മാത്രം ഫാമിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുക്കുകയായിരുന്നു.
1: ഓ ശരി, ഇവിടെ ഇൻക്യുബേറ്റർ ഒക്കെ ഉണ്ടല്ലേ, എങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണോ?
2: അതെ അതെ, എന്റെ ഒരു കൂട്ടുകാരന്റെ സഹായത്തോടുകൂടി.
1: ഇവിടെ കോഴിമുട്ടയ്ക്ക് ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിയിച്ചിട്ടാണ് കേട്ടോ ഇവര് കോഴികളെ വളർത്തുന്നത്. ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ഒരു തെർമോക്കോളിന്റെ പെട്ടിയിൽ അതിനാവശ്യമായ തരത്തിലുള്ള ലൈറ്റുകളും ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് കേട്ടോ. അപ്പൊ ഇതിൽ എങ്ങനെയാണ് മുട്ടകൾ സെറ്റ് ചെയ്യുന്നത്, എത്ര ദിവസമാണ് അതിന് വേണ്ടി വരുന്നത്, ഇത് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്?
2: എന്റെ അമ്മ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരും. ഒരു നീണ്ട പ്രോസസ്സാണ്, 20-21 ദിവസം എടുക്കും.
1: അപ്പൊ നമുക്ക് അമ്മോട് തന്നെ ചോദിക്കാട്ടോ, അമ്മേ ഇൻക്യുബേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി അതൊന്ന് പറയാമോ?
0: മുട്ട വെച്ച് എല്ലാ ദിവസവും 2 മുട്ട തിരിച്ച് തിരിച്ച് കൊടുക്കണം. അത് വർക്കിംഗ് ആയി കഴിഞ്ഞാൽ ലൈറ്റിന്റെ ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് 2 മുട്ട രാവിലെയും വൈകിട്ടും തിരിച്ച് തിരിച്ച് കൊടുക്കണം. അങ്ങനെ 21 ദിവസം വേണം മുട്ട വിരിയാൻ. അതിനകത്ത് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെക്കണം. പിന്നെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അത് പൊട്ടിച്ച് കൊടുക്കണം. നിങ്ങൾ സ്വന്തം ശക്തിയോടുകൂടി അത് മുഴുവൻ പൊട്ടി പുറത്ത് വരാനുള്ളത് കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. തൊണ്ട് കനം കുറവാണെങ്കിലും നിങ്ങൾ സ്വന്തം ശക്തി എടുത്ത് അത് പൊട്ടി പൊളിച്ച് മറ്റു കോഴികൾ പുറത്ത് വരുന്ന പോലെ വരണില്ല. അപ്പൊ കുറച്ചൊക്കെ തന്നെ വരും, എന്നാലും എല്ലാം തിരിച്ചു വരുന്ന ചേച്ചി നോക്കിയിരിക്കണ്ട. പൊട്ടി തുറക്കുമ്പോ നമ്മൾ വയ്യ വയ്യ പൊളിച്ചു വെച്ച് കൊടുക്കണതാണ് നല്ലത്.
1: വിരിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെയുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു പരിചരണം അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആ പെട്ടിയിൽ നിന്ന് മാറ്റി വേറെ പെട്ടിയിൽ ലൈറ്റ് ഇട്ട് വേണം നമ്മൾ ഇരുത്താനായിട്ട്. പിന്നെ വലിയ താഴ്ചയുള്ള പാത്രങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കരുത് കുടിക്കാൻ. ഗ്ലൂക്കോസ് കലക്കിയ വെള്ളമാണ് കൊടുക്കാറ്. അപ്പൊ അത് പരന്ന പാത്രത്തിനകത്ത് കൊടുക്കണതാണ് നല്ലത്. അപ്പൊ നിങ്ങൾ മുങ്ങി ചാവില്ല, അല്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് മുങ്ങി ചാവാൻ ഇടയുണ്ടാവും. ലൈറ്റിന്റെ ചൂട് നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം ഒരു ഒരാഴ്ചയോളം.
1: അതിന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: റവയാണ് ഏറ്റവും ആദ്യത്തെ ദിവസം ഇട്ട് കൊടുത്തത്. പിന്നെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ കിട്ടും. കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റാർട്ടർ മേടിച്ച് ഈ ഒരാഴ്ച സ്റ്റാർട്ടറാണ് കൊടുക്കാറ്.
1: ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കോഴിക്കൂട്ടിലേക്ക് മാറ്റുന്ന ആ ഒരു ഇതൊക്കെ?
0: കോഴിക്കൂട്ടിലേക്ക് അത് കഴിഞ്ഞ് മാറ്റില്ല, ഈ ലൈറ്റുകളിൽ മാത്രമേ മാറ്റുള്ളൂ. നമ്മള് ഒരു മാസത്തോളം ആ പെട്ടിക്കകത്ത് തന്നെ ഇരിക്കണേ. പെട്ടിക്കകത്ത് നിന്ന് മാറ്റി കഴിഞ്ഞാലും കോഴിക്കൂട്ടിലേക്ക് വിടാനും ധൈര്യമില്ല,
1: വ്യത്യാസമുള്ളതുകൊണ്ട്.
0: അത് തന്നെ, കൊത്തിക്കൊന്ന് കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ വേറെ ചെറിയ കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പുറകിലെ, ആ കൂടുകളിലേക്ക് മാറ്റും.
1: എന്നിട്ട് ക്രമേണയാണ് ഈ വലിയ കൂട്ടിലേക്ക് ഇടുന്നത്
0: തന്നെ. നിങ്ങൾ 5.5 ആകുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും. ഒരു 3 ഒക്കെ ആകുമ്പോൾ ഒരുവിധം വലിപ്പം വെക്കും. കൊത്തു കൊണ്ടായാലും വലിയ കുഴപ്പമില്ലാത്ത വിധത്തില് അപ്പൊ നമുക്ക് കൂട്ടിലേക്ക് മാറ്റാം. അപ്പൊ അതുവരെയൊക്കെ ഞങ്ങൾ ഈ കൂട്ടി തന്നെ ഇടുള്ളു, മറ്റേനോട് കൊടുത്ത് ചേർക്കില്ല.
1: അപ്പൊ ഈ പറഞ്ഞ വെറൈറ്റി അനോക്ക് ഇവിടെ തന്നെ വിരിഞ്ഞതാണോ?
0: അതെ അതെ, എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ വിരിച്ചു. ആദ്യത്തെ 4 മാത്രമേ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ.
1: പേരക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ കോഴികളെയൊക്കെ വളർത്തുന്നത് അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ എന്താണ് നമ്മുടെ വരും തലമുറയോട് പറയാനുള്ളത്?
0: മുട്ട എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയും പാലും മാംസവും നല്ല പ്രോട്ടീൻ കിട്ടാൻ കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോഴിയുടെ മുട്ടയാകുമ്പോ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാലോ. പുറത്തുനിന്ന് മേടിക്കുമ്പോ അതിന് വില നോക്കും. നമ്മള് വീട്ടിലാവുമ്പോ വില നോക്കേണ്ട പ്രശ്നമില്ലല്ലോ.
1: നമുക്ക് വിശ്വാസത്തോടെ

0: ോടുകൂടി
1: കഴിക്കുകയും ചെയ്യാം. അതെ അതെ.
0: അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്?
1: എൻ്റെ നമ്പർ 9895088044. എൻ്റെ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9895088044.

കരിങ്കോഴികളുടെ പരിപാലന രീതികളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയും മകൻ ജോസഫ് ജോയുമായിരുന്നു. ഇവർക്ക് കിസാൻ വാണിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.

0: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
1: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
0: അതെങ്ങനെ?
1: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801.
2: ഇതാരുടെ നമ്പർ ആയേട്ടാ?
1: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
0: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
1: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
1: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
0: സത്യം
1: 10.5 മറ്റു സത്യം.
0: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: മൻ കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 13 സെക്കൻഡും. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 24,100 രൂപ, കോട്ടയം 27,600 രൂപ, എറണാകുളം 22,800 രൂപ, കൊച്ചി റെഡി 23,800 രൂപ, ആലുവ 25,500 രൂപ, വടക്കൻ പറവൂർ 25,400 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം

13,500 രൂപ, വടക്കൻ പറവൂർ 14,100 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 34,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 26,000 രൂപ, ക്വിന്റലിന് ആലുവ 4,700 രൂപ. 1,000 തൊടുപുഴ 25,000 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, ആലുവ 68,000 രൂപ. തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,300 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,700 രൂപ, കട്ടപ്പന 2,500 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 21,200 രൂപ, മൂവാറ്റുപുഴ 20,000 രൂപ, കോതമംഗലം 24,200 രൂപ, തൊടുപുഴ 24,600 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 20,500 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 163,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 5,000 രൂപ, അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് ക്വിന്റലിന് എറണാകുളം 5,200 രൂപ, ആലുവ 4,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.

ഇന്ന് രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ, ഇന്ന് രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 42 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർവിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ

0: 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധസേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150-ാമത് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
1: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
0: കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതിക വിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000+ രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർവിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ സി പി ഗ്രാംസിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ രണ്ടാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: No right, no left. It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 20 സെക്കൻഡും.

0: FM ഈവനിംഗ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ FM ഈവനിംഗിലേക്ക്. FM ഈവനിംഗിൽ ആദ്യം
1: സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയും മുൻപ് പുതിയ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. 60 കഴിഞ്ഞ 60 ലക്ഷം മനുഷ്യർക്കായി വയോജനക്ഷേമ വകുപ്പ്. ലോകത്തെ ഏറ്റവും മികച്ച വയോജന പരിചരണ സംവിധാനമുള്ള ജപ്പാന്റെ മാതൃക പിന്തുടർന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ ജനം നോക്കിക്കാണുന്ന വയോജന വകുപ്പ് കേരളത്തിൽ സൃഷ്ടിക്കാനിടയുള്ള ചരിത്രപരമായ മാറ്റത്തെ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. എന്താണ് ജപ്പാൻ മോഡൽ വയോജനക്ഷേമ പദ്ധതി? വിശദീകരിക്കുന്നു യുനെസ്കോയുടെ ഇന്റർനാഷണൽ സെന്റർ ഫോർ വാട്ടർ ഹസാർഡ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ വിസിറ്റിംഗ് സയന്റിസ്റ്റും ജപ്പാനിലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ റിസർച്ച് സയന്റിസ്റ്റുമായ ഡോക്ടർ അബ്ദുല്ല ബാവ.
2: ജപ്പാനിലെ വയോജന പരിചരണ സംവിധാനം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതും പഠിക്കപ്പെടുന്നതുമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രായമായ ജനസംഖ്യകളിൽ ഒന്നിനെ കൈകാര്യം ചെയ്യുന്നതിനായി സർവജന ദീർഘകാല പരിചരണ ഇൻഷുറൻസ്, സമൂഹ അധിഷ്ഠിത പിന്തുണ, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ എന്നിവയെ ഫലപ്രദമായി സംയോജിപ്പിക്കുന്ന മാതൃകയാണ്. ഇതിലെ സംവിധാനങ്ങൾ മുൻകൂട്ടി പ്രായമാകൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. ജപ്പാൻ ഒരു സൂപ്പർ ഏജിംഗ് സമൂഹമാണെങ്കിലും അവിടെ ജനസംഖ്യയുടെ 30% വയോധികരാണെങ്കിലും അവിടെ സാമൂഹികമായ ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. അതിന് പ്രധാനമായും കാരണം ജപ്പാൻ പ്രായമാകലിനെ ഒരു പുനരാഖ്യാനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംവിധാനം രൂപപ്പെടുത്തൽ, പ്രൊഫഷണൽ പരിചരണ തൊഴിലാളികളുടെ വൈദഗ്ധ്യം വികസിപ്പിക്കൽ, വയോധികരുടെ തൊഴിൽ പങ്കാളിത്തം എന്നിവയിൽ ഊന്നൽ നൽകി. വയോധികരെ കുടുംബത്തിന്റെ മാത്രം ബാധ്യതയെ കാണാതെ അവർ സമൂഹത്തിന്റെ ഭാഗമെന്ന നിലക്ക് കണ്ട് അവരെ പങ്കാളിത്തമുള്ള പൗരന്മാരായി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ജപ്പാൻ മോഡലിന്റെ ഒരു പ്രത്യേകത. അതിന് അനുകൂലമായ ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയതോടെ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞാലും മുതിർന്ന പൗരന്മാർ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന പൗരന്മാരായി ഇടപെടുന്നു. ഈ പ്രതിഭാസത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് തൊഴിൽ മേഖലയിൽ പ്രായമായവരുടെ തുടർച്ചയായ പങ്കാളിത്തമാണ്. പരമ്പരാഗത വിരമിക്കൽ പ്രായത്തിനപ്പുറം നിരവധി മുതിർന്ന പൗരന്മാർ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലേക്ക് പങ്കാളിത്തം വഹിക്കുന്നതായി കാണാം. ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൽ ജപ്പാന്റെ സമീപനം വ്യക്തികളെ ഉൽപാദനക്ഷമതയുള്ളവരായും സാമൂഹികമായി ബന്ധപ്പെടുന്നവരായും അന്തസ്സുള്ള പൗരന്മാരായും തുടരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാൻ വയോജന പരിചരണ മോഡലിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മൂന്നായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, പരിചരണം ഒരു സമൂഹ ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന്, സ്വന്തം സ്ഥലത്ത് തന്നെ പ്രായമായ ആളുകളെ ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതായത് ഓൾഡ് ഏജ് ഹോമിലും മറ്റും അയക്കാതെ അവരെ സ്വന്തം വീട്ടിലും അതുപോലുള്ള കമ്മ്യൂണിറ്റിയിലും അവർക്ക് ജീവിക്കാനും അവരുടെ പങ്കാളിത്തം വഹിക്കാനും അവസരം ഉണ്ടാക്കുക. മൂന്നാമതായിട്ട് ഏകീകൃത പരിചരണ സമീപനമാണ്. അതായത് ഇന്റഗ്രേറ്റഡ് കെയർ, അത് ഹെൽത്ത് കെയർ, ലോങ് ടൈം കെയർ, സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാം കൂടി ഒരു സിസ്റ്റത്തിൽ ചെയ്തത് കാരണം ഇതിനാൽ ജപ്പാൻ മോഡൽ ഒരു സിസ്റ്റം ബേസ്ഡ് മോഡലാണ് എന്ന് പറയാം. ജപ്പാൻ വയോധിക പരിചരണ മോഡലിന്റെ പ്രധാന ഘടകങ്ങൾ ഒന്ന്, ലോങ് ടേം കെയർ ഇൻഷുറൻസ് ആണ്. അതായത് ദീർഘകാല പരിചരണ ഇൻഷുറൻസ്, അതാണ് അതിന്റെ മുഖ്യ സംവിധാനം. രണ്ടാമതായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇന്റഗ്രേറ്റഡ് കെയർ സിസ്റ്റമാണ്. മറ്റൊന്നൊരു കെയർ മാനേജർ സംവിധാനം, ഓരോരുത്തർക്കും ഓരോ മാനേജർ, ഒരു ഹെൽത്ത് മാനേജർ, കെയർ മാനേജർ സംവിധാനം ഏർപ്പെടുത്തുക. നാലാമതായിട്ട് നീഡ് അസസ്മെന്റും അതിന്റെ സാധ്യതകളും അതിന്റെ മൂല്യനിർണ്ണയമാണ്. ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആവശ്യം, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നും അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും അസസ് ചെയ്ത് അതിനുവേണ്ട ഫലപ്രദമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് ഹോം ബേസ്ഡ് കെയർ സർവീസാണ്. ആറ്, ഡേ കെയർ കമ്മ്യൂണിറ്റി സേവനം, വിശ്രമസ്ഥലം, ഷോർട്ട് സ്റ്റേ കെയർ, പിന്നെ ജപ്പാനിൽ പ്രത്യേക ഡിമെൻഷ്യ കെയർ പ്രോഗ്രാം ഉണ്ട്. എട്ടാമതാണ്. ഒമ്പത്, പ്രിവെന്റീവ് ആൻഡ് ഹെൽത്തി ഏജിംഗ് പ്രോഗ്രാം. മറ്റൊന്ന്, പത്താമതായിട്ട് നമുക്ക് സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിചരണം, ഏജ് ടെക്, സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിചരണ രീതിയാണ്. ഇങ്ങനെ 10 നമുക്ക് മനസ്സിലാക്കാം.
1: വയോധികരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായുള്ള പുതിയ സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു വയോജനങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ കോർഡിനേറ്റർ സാബിത് ഉമർ.
3: വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്നു.

0: ക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടിയാണ്. കേരളീയ സമൂഹം വാർദ്ധക്യത്തിന് തയ്യാറെടുത്തിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും മക്കളുടെ വിവാഹത്തിന് വേണ്ടിയും വീടിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റമൊന്നും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ വാർദ്ധക്യകാലത്ത് മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ ഒരു പരിചരണത്തിലും പരിഗണനയിലും ഒക്കെ ഒരു ആശ്രിത ബോധത്തോടുകൂടി കഴിയേണ്ട രീതിയിലാണ് ഇന്ന് വൃദ്ധരായ ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ സംരക്ഷിക്കാത്ത മാതാപിതാക്കളുടെ വാർത്തകളൊക്കെ ദിനേനെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഈ മേഖലയിലേക്കുള്ള കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനൊക്കെ ഈ വകുപ്പിലൂടെ സാധ്യമാവും. നിലവിൽ 2007 തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണ നിയമക്കോട് നിലവിലുണ്ട്. പക്ഷെ അത് റവന്യൂ അധികാരികൾ വഴിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സബ് കളക്ടർ അല്ലെങ്കിൽ RDO ഒക്കെയാണ് അതിന്റെ ട്രിബ്യൂണൽ അധികാരികളായിട്ടൊക്കെ ഉള്ളത്. എത്രത്തോളം ആളുകൾക്ക് അതിലേക്കൊക്കെ ആക്സസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. എത്രത്തോളം ആളുകൾ പരാതിയുമായി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്, എത്രത്തോളം ആളുകൾക്ക് അവിടെ നിന്ന് നീതിയുക്തമായ തീരുമാനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഇതൊരു പ്രത്യേക വകുപ്പ് വരുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് കുറെ കൂടി ക്ലാരിറ്റി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളീയ സമൂഹത്തില് പുതിയ ട്രെൻഡ് എന്ന് വെച്ചാല് ചെറുപ്പക്കാരുടെ മൈഗ്രേഷനാണ്. ആർത്തത്തില് പ്രായമായവർ മാത്രം അവശേഷിക്കുന്ന ഒരു സമൂഹത്തില് സ്വീകരിക്കാൻ പറ്റുന്ന നിരവധി നടപടികളുണ്ട്. പ്രത്യേകിച്ച് ക്വാളിറ്റിയുള്ള സീനിയർ ലിവിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവുക, ഇടത്തരക്കാർക്കും മധ്യവർഗക്കാർക്കും സാധാരണക്കാർക്കും ഒക്കെ ആക്സസിബിലിറ്റി ഉള്ള സീനിയർ ലിവിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവുക, ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാവുന്ന സംഗതികളാണ്. അത് മാത്രമല്ല നമ്മളിപ്പോ കാണുന്ന ഒരു വേദനയേറിയ അനുഭവം എന്ന് പറയുന്നത് മക്കള് നോക്കാതെയായി നാട്ടുകാർ ഇടപെട്ടു, പോലീസ് സ്റ്റേഷൻ മുഖേന ഏതെങ്കിലുമൊക്കെ അഗതി മന്ദിരത്തിലോ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ എത്തുന്ന രീതിയാണ് പലപ്പോഴും ഉള്ളത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രായമായവർക്കും സംരക്ഷണ ആവശ്യമുള്ളവർക്കും നേർക്കുന്നതിന്റെ കടന്നു ചെല്ലാനും അത്തരം സ്ഥാപനങ്ങളെ എംപാനൽ ചെയ്യാനും ഒക്കെ സർക്കാരിന് കുറെ കൂടി എളുപ്പമാവും ഈ ഒരു വകുപ്പും അത് അതിന്റെ ചട്ടങ്ങളും ഒക്കെ വരുമ്പോൾ.
1: വയോജനക്ഷേമ വകുപ്പിലൂടെ മുതിർന്ന പൌരന്മാരുടെ മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ ഇടപെടൽ എങ്ങനെയാകണം? അഭിപ്രായം പങ്കുവയ്ക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ ജെറിയാട്രിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഇന്ത്യൻ അക്കാദമി ഓഫ് ജെറിയാട്രിക്സ് കേരള ചാപ്റ്റർ പ്രസിഡന്റുമായ ഡോക്ടർ ദിവ്യാമോൾ കെ ശശിധരൻ.
2: വയോജനക്ഷേമ വകുപ്പ് എന്ന ഒരു പദ്ധതി അത് നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുതിയ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ ഇന്ന് വയോധികരുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലും പലയിടങ്ങളിലും വയോധികർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒത്തിരി വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ വയോധികരുടെ പ്രശ്നങ്ങൾ പെൻഷനിലോ ചികിത്സയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അവർക്ക് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയ്ക്കൊപ്പം ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, വിഷാദരോഗം, ലോൺലിനെസ്, വീഴ്ചകൾ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, പല മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ പല പല പ്രശ്നങ്ങളാണ് ഇവർക്കുള്ളത്. അപ്പം ഈ പ്രശ്നങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് പ്രായമായവർ ഇന്നത്തെ കാലത്ത്. ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നത് ഒരു വികസനത്തിന്റെ അടയാളമാണ്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ സമൂഹവും ഭരണ സംവിധാനവും മാറിയില്ലെങ്കിൽ ഇതൊരു വലിയ വെല്ലുവിളിയാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് വയോധികരുടെ പല പല പ്രശ്നങ്ങൾ ഒറ്റ വകുപ്പിന്റെ അണ്ടറിൽ നമുക്ക് നോക്കാൻ സഹായിക്കും. ഇതുവരെ ഈ വയോധികരുടെ പ്രശ്നങ്ങൾ വിവിധ വകുപ്പുകളിലായി പിരിഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് ആരോഗ്യവകുപ്പ് ഒരു ഭാഗം നോക്കും, സാമൂഹ്യ നീതി വകുപ്പ് മറ്റൊരു ഭാഗം നോക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേറൊരു രീതിയിൽ ഇടപെടും. എന്നാൽ ഇപ്പൊ ഈ ഒരു പദ്ധതി വന്ന കഴിഞ്ഞാൽ എല്ലാ വയോധികരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് ആരോഗ്യം, സാമൂഹ്യ സുരക്ഷ, മാനസികാരോഗ്യം, സാമ്പത്തിക സുരക്ഷ, കുടുംബ പിന്തുണ, ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് ഒറ്റ വകുപ്പിന്റെ അടിയിൽ നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഹെൽത്തി ഏജിങ് എന്ന ആശയം ശക്തിപ്പെടുത്താൻ കഴിയും. അതായത് വയോധികരെ രോഗികളായി മാത്രം കാണാതെ സജീവമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന രീതിയിലേക്ക് സമൂഹത്തെ മാറ്റാൻ പറ്റും. രണ്ടാമതായി നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും വയോജനങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഡോക്ടേഴ്സിനെയും കൂടുതൽ ആൾക്കാരെയും ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജസിലെല്ലാം ഇതിന്റെ സീറ്റ്സ് തുറക്കാനായിട്ടും പറ്റും. ഇതെല്ലാം നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ വരും തലമുറയിലെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ട്രെയിനിങ്ങും നമ്മുടെ ഈ വകുപ്പിന്റെ അണ്ടറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതായി നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വയോധികർക്കായി കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ശക്തമാക്കാൻ പറ്റും. അതായത് പല വീടുകളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ആവശ്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകുക. അപ്പം അതിനു വേണ്ടിയിട്ട് ആശാപ്രവർത്തകരും കുടുംബശ്രീയും സന്നദ്ധ സംഘടനകളും അയൽക്കൂട്ടങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാവരെയും കൂടി

0: ത്തിപ്പിച്ച് ഒരു ശക്തമായ എൽഡർ കെയർ നെറ്റ്വർക്ക് സൃഷ്ടിക്കാൻ ഈ വകുപ്പിന് കഴിയേണ്ടതാണ്. പിന്നെ വയോധികർക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമൂഹവും നമുക്ക് ഈ വകുപ്പിന്റെ അണ്ടറിൽ ഉണ്ടാക്കാൻ സാധിക്കേണ്ടതാണ്. അതായത് ഇപ്പം ആശുപത്രികള്, ബസ്സുകള്, റോഡുകള്, പാർക്കുകള്, ബാങ്കുകൾ, അതായത് ഓഫീസുകളിലൊക്കെ ഉള്ള ഒരു എല്ലായിടത്തും നമുക്ക് വയോധികർക്ക് ഒരു സ്പെഷ്യൽ കൺസെഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനും അവരെയും കൂടി കരുതിക്കൊണ്ടുള്ള രീതിയിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ വകുപ്പിന് കഴിയേണ്ടതാണ്. മാനസികാരോഗ്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് ഈ വകുപ്പ് സഹായിക്കേണ്ടതാണ്. ജെറിയാട്രിക് ക്ലബ്സും ഇപ്പം ഈ ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ട ആൾക്കാർക്കും മക്കൾ അകലെ താമസിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇന്റർ ജനറേഷണൽ പ്രോഗ്രാംസ്, അതായത് കുട്ടികളെയും യുവാക്കളെയും വയോധികരെയും ഒക്കെ ഒരുമിപ്പിക്കുന്ന പദ്ധതികളും അവരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പല പല പ്രോഗ്രാംസും ഒക്കെ ഈ വകുപ്പിന്റെ അണ്ടറിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കേരളം ഇതിനു മുമ്പ് പാലിയേറ്റീവ് കെയറിൽ ലോകത്തിന് മാതൃകയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയോധിക സൗഹൃദ നയങ്ങളിലും ഇന്ത്യക്ക് വഴികാട്ടിയായി തീരാൻ കേരളത്തിന് കഴിയും. കാരണം ഇന്ത്യയുടെ ജനസംഖ്യയും വേഗത്തിൽ പ്രായമേറുകയാണ്. നാളെ ഇന്ത്യ മുഴുവൻ നേരിടാനിരിക്കുന്ന വെല്ലുവിളി കേരളം ഇന്ന് നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് ഒരു വലിയൊരു തുടക്കമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് മാത്രം മതിയാകില്ല. രാഷ്ട്രീയ മനസ്സും സമൂഹത്തിന്റെ പങ്കാളിത്തവും കുടുംബങ്ങളുടെ സമീപന മാറ്റവും അതുപോലെ പ്രധാനമാണ്. വയോധികർ നമ്മുടെ ബാധ്യതയാണ് എന്ന ചിന്തയിൽ നിന്ന് വയോധികർ നമ്മുടെ അനുഭവ സമ്പത്താണ് എന്ന ചിന്തയിലേക്ക് മാറണം.
1: വയോജന പരിപാലനത്തിന്റെ ലോകോത്തര മോഡലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണനയിലുള്ളത്? വിശദീകരിക്കുന്നു സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള.
2: നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 20% നമ്മുടെ വയോജന പോപ്പുലേഷന്റെ പ്രൊജക്ഷൻസ് നമ്മൾ 20% എത്തുകയാണ്. അതിലും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അതിനകത്തുള്ളത് 5 ൽ 1 കേരളത്തിൽ 90 വയസ്സ് വരെ ജീവിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏജിങ്ങിനെ 2 കാറ്റഗറി ആയിട്ട് വെക്കണം. ഒന്ന് സാധാരണ എൽഡർലി പോപ്പുലേഷൻ, 2 കാറ്റഗറി എന്നുള്ളത് ലോങ് ടേം കെയർ വേണ്ടി വരാൻ സാധ്യതയുള്ള പോപ്പുലേഷൻ. ഈ 90 വയസ്സിന്റെ മുകളിലേക്ക് 5 ൽ 1 വരും. 2035 or 2040 ആവുമ്പോഴോ തോന്നുന്നു 4 ൽ 1 90 വയസ്സ് വരെ കേരളത്തിൽ ജീവിക്കും. ആ ആയുസിന്റെ ദൈർഘ്യം നമ്മളുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള നമ്മളുടെ അഡ്വാൻറ്റേജസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. അതിനോടൊപ്പം വയോജന മേഖലയിലേക്ക് കയറി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലോങ് ടേം ഏജിങ് ഉള്ള സ്ഥലത്തേക്ക് ഉള്ള ആളുകളിൽ സംഭവിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഡിമെൻഷ്യയുടെ നമ്പർ നന്നായിട്ട് കൂടും. ഡിമെൻഷ്യയുടെ നമ്പേഴ്സ് കൂടുമ്പം ഡിമെൻഷ്യയുടെ ഉള്ള പേരൻസിന്റെ കെയർ ടേക്കേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ അധികവും കൂടുതലും ബേഡൻ സ്ത്രീകളിലാണ് വരുന്നതെങ്കിലും ആളുകൾ അധികവും അവരുടെ മക്കൾ എന്ന് പറയുന്നത് അധികവും 55 ഉം 60 ഇയേഴ്സിന്റെ മേലെയായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് കമ്മ്യൂണിറ്റിക്കും വലിയൊരു ഇന്റർവെൻഷൻ അവിടെ ഉണ്ട്. നമ്മൾ ഈ ജപ്പാൻ മോഡലുകൾ എടുക്കുകയാണെങ്കിൽ പോലും 1968 കളിലും 1970 കളിലും ഒക്കെ ഈ അവരും വളരെ ഒരു കൺഫ്യൂഷ്യസ് ഒക്കെ പറഞ്ഞതുപോലെയുള്ള വളരെ ഒരു ഫിലിയൽ പാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുടുംബപരമായിട്ടുള്ള വയോജന കെയർ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി തന്നെയായിരുന്നു. പക്ഷേ ലോങ്കിവിറ്റി കൂടിയ സമയത്ത് അവരുടെ കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് അവർ കുറച്ചും കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് പോയത്. അപ്പം ഇത്തരത്തില് നമ്മളുടെ സൊസൈറ്റികൾ നമുക്കിപ്പോ അറിയാം വിദേശത്തുള്ള മക്കളുള്ള മാതാപിതാക്കളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ആരും പിന്നെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു നെഗ്ലക്റ്റിലല്ല. എല്ലാവരുടെയും തൊഴിൽപരമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ സ്ലോലി നമ്മൾ കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങൾ മാത്രമല്ല വയോജനങ്ങളില്, മാനസികമായിട്ടുള്ള ഒറ്റപ്പെടലുകളും അവര് വളരെ രൂക്ഷമായിട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മൾ ഗവൺമെന്റിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സൊസൈറ്റിനെയും വീടുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ലോക്കൽ സെൽ ഗവൺമെന്റിനൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇനി വേണ്ടി വരിക. അതിൽ പ്രധാനപ്പെട്ട ചുവട് വെക്കുന്നതാണ് വെറുതെ ഏജ് ചെയ്യാന്നുള്ളതല്ല. നമുക്കറിയാം പോയ ഒരു തലമുറ എന്നുള്ളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു ബേസിക് മിനിമം നീഡ്സ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ്. അവർക്ക് ഒരുപക്ഷെ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഏജിങ്ങിലേക്ക് പോകാന്നുള്ളത് ഒരു ലക്ഷറി ആയിരുന്നു. കേരളത്തില് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലൊക്കെ അതൊരു ലക്ഷറി ആയിരുന്നു ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് പോകാന്നുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഒരു ശരാശരി മലയാളിക്ക് ജീവിത സാഹചര്യം വലിയ രീതിയിൽ മോശമല്ല. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സ് തൊട്ട് ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് നമ്മളുടെ സൊസൈറ്റിനെ കൊണ്ടുവരുന്നതോടുകൂടി ഈ ഇന്റർവെൻഷൻ ലോങ് ടൈം കെയർ വേണ്ടി വരാൻ ഉള്ള സാഹചര്യങ്ങൾ വലിയ രീതിയിൽ കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രൈമറി പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ഈ ലോങ് ടേം കെയർ വേണ്ടി വരുമ്പം നമ്മൾക്ക് വരുന്ന സാമ്പത്തികമായിട്ടും ആളുകളൊക്കെയുള്ള നീടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ആരോഗ്യപരമായ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് തുടക്കത്തിൽ തന്നെ ചെയ്യാന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വയോജന വകുപ്പ് ഒക്കെ വരുമ്പോൾ മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്.

രണ്ടാമത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എയ്ജിങ്ങിനോട് ബന്ധപ്പെട്ടത്, ഈ സാമ്പത്തികമായിട്ട് പെൻഷനുകളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്ന മിനിമം പെൻഷനിലൊക്കെ ജീവിക്കുന്ന ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ നമ്മളെടുത്തുണ്ട്. അവർക്ക് പലപ്പോഴും ഹെൽത്ത് കെയർ വേണ്ടി വരുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയറിന് വേണ്ട, ഹോസ്പിറ്റലൈസ്ഡ് ഹെൽത്ത് കെയർ വേണ്ടി വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ജോലിക്കും

0: ആളുകൾക്ക് ഇത്തരത്തിൽ ജോലിക്കും അവർ പെട്ടെന്ന് തന്നെ അവർക്ക് പോയി ഇതൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ സമയം ആവുമ്പോഴത്തേക്കും അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഹാസിൽ ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു വേണ്ട കെയർ അവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് അവരുടെ ഹോസ്പിറ്റൽ കെയറിന് അവർ ഏജ് ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുവരാൻ ജപ്പാനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് ലോങ് ടേം ഇൻഷുറൻസുകൾ. അതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തേതായിട്ട് കെയർ ബേർഡൻ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. പലപ്പോഴും സ്ത്രീകളിലായിരിക്കും, മുതിർന്ന സ്ത്രീകളിലായിരിക്കും ഈ കെയർ ബേർഡൻ വരിക. അപ്പൊ ഈ കെയർ ബേർഡനുകളിലേക്ക് ഈ ടൈം ബാങ്കിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്, ചെറുപ്പക്കാരുടെ വോളണ്ടറി സർവീസിനുള്ള ടൈം അവർക്ക് വേണ്ടിയോ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഒക്കെ അവർക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലൊരു ടൈം ബാങ്കിന്റെ ഒരു നെറ്റ്വർക്കിനെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള കാര്യമായിരിക്കും. നല്ലൊരു ഡിസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് നമുക്ക് ഉണ്ട്, അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ വയോജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കും. അവർക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല പല സേവനങ്ങളുണ്ട്, വയോമിത്രമുണ്ട്, വയോമധുരമുണ്ട്, മന്ദഹാസമുണ്ട്, പിന്നെ പകൽ വീടുകളുണ്ട്, പുതിയ വകുപ്പാണ്. നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നല്ല ആശയങ്ങളും നമ്മളോട് കളക്ട് ചെയ്യുകയും അത് പ്രസന്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രിലിമിനറി ആയിട്ടുള്ള ഡോട്ട്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണോ നമുക്ക് വയോജനങ്ങളുടെ കെയറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, അത് ജപ്പാൻ മോഡൽ ആവട്ടെ, നമ്മുടെ സ്കാൻഡിനേവിയൻ മോഡൽ ആവട്ടെ, നല്ല വേറെ ഏത് മോഡലുകളും ആവട്ടെ, അത് കമ്പൈൽ ചെയ്ത് നല്ല ഒരു വിഷൻ സെറ്റ് ചെയ്ത് വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കുകയും കുറെയൊക്കെ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും വലിയൊരു നല്ലൊരു റെസ്പോൺസ് ആണ് ഈ വിഷയത്തിൽ കാണുന്നത്.
1: പിന്നിട്ട കാലത്ത് കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന മനുഷ്യർ, സമൂഹത്തിന്റെ സമൂല വളർച്ചയ്ക്ക് ജീവിതം സമർപ്പിച്ചവർ, ഇന്ന് നാടനുഭവിക്കുന്ന പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്ത തലമുറ, അവർ നമ്മുടെ ആദരവും പിന്തുണയും അർഹിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നും ചരിത്ര പ്രാധാന്യമുള്ള വയോജന വകുപ്പിലേക്ക് എത്തിനിൽക്കുന്നു. അവിടെ ആശ്രിതർ എന്നതിനപ്പുറം അവരുടെ പരിചയസമ്പത്തും കഴിവുകളും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികളാകണം ആവിഷ്കരിക്കപ്പെടേണ്ടത്.
2: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: FM ഈവനിംഗ് തുടരുന്നു.
6: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകളും,
1: ഒരു ദിവസം ചാത്തന് ഓടിക്കിതച്ചു വന്നു. എന്താ ചാത്ത? നമ്പൂതിരി പരിഭ്രമത്തോടെ ചോദിച്ചു. എന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടു. ഞാൻ വരരുചിയുടെ മകനാണ്, പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമാണ്. ചാത്തൻ ഒറ്റ വീർപ്പിന് പറഞ്ഞു തീർത്തു. തന്റെയും സഹോദരന്മാരുടെയും സഹോദരിയുടെയും കഥ ചാത്തൻ വിസ്തരിച്ചു പറഞ്ഞു. വരരുചിയുടെ മകൻ! നമ്പൂതിരി ആഹ്ലാദഭരിതനായി. ചാത്ത, നിന്റെ മുഖത്തെ തേജസ് കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു നീ സാധാരണക്കാരനല്ലെന്ന്. നിന്നെ അനുഗ്രഹിക്കാനുള്ള യോഗ്യത

0: എനിക്കില്ല. പക്ഷേ എല്ലാ സന്മനസ്സോടും കൂടി ഞാൻ പറയുന്നു, നീ കേമനാവും. ഇവിടെ പത്തായപ്പുരയിൽ ഒരു വലിയ മരപ്പെട്ടി നീ കണ്ടില്ലേ? അതിൽ നിറയെ ഗ്രന്ഥങ്ങളാണ്, വിലമതിക്കാനാവാത്ത ഗ്രന്ഥങ്ങൾ. വായിച്ചോളൂ, ഒരു ഗുരുവിനെ വേണമെങ്കിൽ സമ്പാദിച്ചോളൂ. കേമനാവണം, കേമനാവും തീർച്ച. വലിയ നമ്പൂതിരി ഒരു നിമിഷം ചിന്തയിലാണ്ടു. മുഖത്ത് ഭാവമാറ്റം. ഇവിടുന്ന് എന്താ ചിന്തിക്കണത്? പിന്നെ പറയാം. ഞാൻ അതികഠിനമായ ഒരു പാപം ചെയ്തിട്ടുണ്ട്. ഉമിത്തീ പോലെ അതെന്നെ നീറ്റുകയാണ്. എനിക്കതിന് പരിഹാരം ചെയ്യണം. നീയ് എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കണം. നിനക്കതിന് കഴിയുമെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ വിളിച്ചു പറയണം. ചാത്തൻ ചോദിച്ചു, എന്താണ് ആ പാപകർമ്മം തിരുമേനി? ഇപ്പോൾ നിന്നോടത് പറഞ്ഞിട്ട് ഫലമില്ല. കാരണം നിനക്കിന്ന് പാണ്ഡിത്യമില്ല. പാണ്ഡിത്യം നേടിക്കഴിഞ്ഞാലേ പാപപരിഹാരം നിർദ്ദേശിക്കാനാവൂ. പത്തായപ്പുരയിലെ ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ വായിച്ചു പഠിച്ചു. ഇവിടുത്തെ അനുവാദമില്ലാതെ അങ്ങനെ ചെയ്തതിന് മാപ്പ് തരണം. ചാത്തൻ പറഞ്ഞു, വലിയ നമ്പൂതിരി ഒരു നിമിഷം അത്ഭുതസ്തബ്ധനായി നിന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചാത്തൻ ഉരുവിട്ടിരുന്ന ഓരോ വാക്കിനും അർത്ഥവും ആഴവുമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ കാര്യസ്ഥൻ ഒരു സാധാരണക്കാരനല്ല തന്നെ. പറയൂ തിരുമേനി. പറയാം. വലിയ തിരുമേനി ഒരു ചുടുനിശ്വാസം പുറത്തു വിട്ടുകൊണ്ട് പറഞ്ഞു. വലിയ നമ്പൂതിരി ആ സംഭവം വിശദീകരിച്ചു. ചാത്ത, നീ ഇവിടെ വരുന്നതിന് മുമ്പാണ് പാവപ്പെട്ട ഒരു വിധവ ഒരു ദിവസം ഇവിടെ വന്നു. കണ്ടാൽ അതിസുന്ദരി, ചെറുപ്പക്കാരി, മകന് സന്നിയാണെന്നും ചികിത്സിക്കാൻ കുറച്ച് ദ്രവ്യം വേണമെന്നും ആ സ്ത്രീ അപേക്ഷിച്ചു. എനിക്ക് ആ സ്ത്രീയിൽ കമ്പം തോന്നി. ഞാൻ അവളെ മാനഭംഗപ്പെടുത്തി. ആ ദുഃഖം സഹിക്കാനാവാതെ പിറ്റേ ദിവസം അവൾ ആത്മഹത്യ ചെയ്തു. അവളുടെ കുട്ടിയോ? കുട്ടിയെ അവൾ കഴുത്തു ഞെരിച്ചു കൊന്നു. എന്നിട്ടാണ് ആറ്റിൽ ചാടി മരിച്ചത്. ഏറ്റവും ക്രൂരമായ ഒരു കൃത്യമാണ് ഞാൻ ചെയ്തത്. പറയൂ ചാത്ത, ഈ പാപത്തിന് പരിഹാരമുണ്ടോ? ചാത്തൻ പെട്ടെന്ന് പറഞ്ഞു, ഉണ്ട്. രണ്ടു ദിവസത്തിനകം പറയാം.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി. ഹൈ ഹൈ.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം പുനഃക്രമീകരിച്ചു. June 1 സമ്മേളനം ഇല്ല. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഹലോ യങ് മാൻ, ഗുഡ് മോർണിംഗ്.
2: ആ കേണൽ സാർ. അല്ല സാർ, എന്താ ഇവിടെ?
1: ഓ മൈ ഗോഡ്, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ. സുഭാഷ്, യു ഷുഡ് ഗ്രീറ്റ് എ പേഴ്സൺ ബിഫോർ യു ആസ്ക് സംതിങ് എൽസ്. കം ഓൺ, ഗ്രീറ്റ് മീ.
2: ഗ്രീറ്റ് അല്ല, ഗ്രീറ്റ് അതിപ്പോ ഗ്രീറ്റിംഗ് കാർഡൊക്കെ വാങ്ങിക്കാൻ ക്രിസ്മസ് ആയില്ലല്ലോ സാറേ.
1: ഗ്രീറ്റിംഗ് കാർഡ് അല്ലടോ, ഗ്രീറ്റ് മീൻസ് അഭിവാദ്യം. രാവിലെ ഒരാളെ ആദ്യമായി കാണുമ്പോൾ ചൂടോടെ ഒരു ഗുഡ് മോർണിംഗ് പറയണം. മനസ്സിലായോ?
2: മനസ്സിലായി.
1: ആ എന്നാ പറയൂ.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ടു യു ടു യങ് മാൻ. ഇനി താൻ എന്നെ ഉച്ചക്ക് കണ്ടാലോ?
2: ഇപ്പൊ തന്നെ ഞാൻ ഓടി വിളിക്കും.
1: അതെനിക്കറിയാം. അതല്ല, ഉച്ചക്കാണെങ്കിൽ എന്ത് പറയുമെന്ന്?
2: ചോറുണ്ടോ എന്ന് ചോദിക്കും.
1: അല്ലടോ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന്. വൈകിട്ടൊക്കെ ആണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും.
2: ഓ, ഇനി രാത്രി എങ്ങനെ കണ്ട ഗുഡ് നൈറ്റ് എന്ന് അല്ലേ?
1: നോ, ഗുഡ് നൈറ്റ് ഒരു ഗ്രീറ്റിംഗ് അല്ല. അത് നിങ്ങൾ ആരെങ്കിലും രാത്രി കണ്ടുപിരിയുമ്പോൾ പറയേണ്ടതാണ്. എല്ലാത്തിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ്?
2: ഓ, അപ്പൊ ഇനി വാച്ചും കൊണ്ട് നടക്കണം. അല്ല സാറേ, ഒരു സംശയം. നമ്മളിപ്പോഴേ ഉച്ചക്കൊരു ഒരു 11:59 ഒരാളെ കണ്ടു. അപ്പൊ എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ് പറയണോ അതോ ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ?
1: ഓ മൈ ഗോഡ്, എന്റെ കയ്യിൽ ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ തലയിലെറിഞ്ഞ് ഞാൻ പൊട്ടിച്ചേനെ.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: സേവന വാർത്ത. കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 വരെ തുടരും.

0: കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62 82 84 17 72. 62 82 84 17 72. FM ഈവനിംഗ് തുടരുന്നു.
1: ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 decades 24 hours പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ. രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ഇന്ന് ഈ പരിപാടിയിൽ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി

0: ലക്ഷ്മി ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാറുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിശോഷണം എന്ന അവസ്ഥയെക്കുറിച്ചാണ്. ശരിക്കും എന്താണ് ഈ അസ്ഥിശോഷണം, ഓസ്റ്റിയോപൊറോസിസ്? ഈ എല്ലിൽ തുളവിഴുക എന്നൊക്കെ പറയാറുണ്ട്, അത് അങ്ങനെ തന്നെയാണോ?
2: ആ, അത് അങ്ങനെയാണോന്ന് വെച്ചാൽ അങ്ങനെയാകാം. അത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് എല്ലിന്റെ കട്ടി കുറയുന്നു,
1: ബോൺ ഡെൻസിറ്റി കുറയുന്നു.
2: ആ, ബോൺ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ ബോൺ എന്താണ് ഡെൻസിറ്റി കൊടുക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ബോണിനകത്തിൽ പലതരം മെറ്റീരിയലുകളുണ്ട്, മിനറൽസ് ഉണ്ട്, പിന്നെ കൊളാജൻസ് പ്രോട്ടീനുകളുണ്ട്, എല്ലാം കൂടെ ചേർന്ന ഒരു കമ്പോസിറ്റ് മിക്സ്ചർ എന്ന് പറയും. പലതരത്തിലുള്ള കെമിക്കലുകൾ ചേർന്ന ഒന്നാണ് ബോണ്. അതിൻ്റെ സ്ട്രക്ചർ കൊടുക്കുന്നത് ഈ കൊളാജനുകളാണ്. അപ്പോൾ കൊളാജനുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ടാണ് മിനറൽസ്. എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിൽ വരുന്നതാണ് കാൽഷ്യം. കാൽഷ്യമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള മിനറൽ. അതുകൂടാതെ വേറെ ചില മിനറൽസുകളുണ്ട്, മഗ്നീഷ്യം, സിങ്ക്, സ്ട്രോൺഷ്യം, അങ്ങനെയൊക്കെയുള്ള ചില മെറ്റീരിയൽസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ 95% കാൽഷ്യമാണ്. അപ്പോൾ ഈ മിനറൽസ് അതിൽ നിന്ന് കുറയുമ്പോഴാണ് അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത്. ബോണിന് കട്ടി കൊടുക്കുന്നതാണ് ഈ മിനറൽസ്. എന്തുകൊണ്ടാണ് അങ്ങനെ കട്ടി കുറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു എയ്ജിങ് പ്രോസസ്സ് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ന്യൂ ബോൺ മുതൽ ഒരു ഏകദേശം ഒരു 30 വയസ്സ് വരെ ആൾക്കാർക്ക് ബോണിൻ്റെ ഡെൻസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ നാച്ചുറൽ ഗ്രോയിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ആണുങ്ങൾക്ക് അത് ഒരു 32 വയസ്സ് വരെ ബോണിന് കട്ടി കൂടിക്കൊണ്ടിരിക്കും. അത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അത് 28 വയസ്സ് വരെ. അതിനുശേഷം ബോണിൻ്റെ ഡെൻസിറ്റി അങ്ങനെ അധികം കൂടത്തില്ല, അതൊരു പ്ലാറ്റോയിലോട്ട് പോകും. പ്ലാറ്റോയിൽ പോകുന്നത് സ്ത്രീകൾക്കൊരു 45 വയസ്സ് വരെ അങ്ങനെ പോകും, ആണുങ്ങൾക്ക് ഒരു 60-65 വയസ്സ് വരെ അങ്ങനെ പോകും. അതിനുശേഷം പെട്ടെന്ന് ഈ മിനറൽസ് എല്ലാം കുറയും, അങ്ങനെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയും.
1: സാധാരണ പറയാറുണ്ട് സ്ത്രീകൾക്ക് ഈ ആർത്തവ വിരാമത്തിന് ശേഷം വല്ലാതെ ഈ അസ്ഥിശോഷണം, ഓസ്റ്റിയോപൊറോസിസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്.
2: ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 45 വയസ്സെന്ന് പറഞ്ഞത്. ഏകദേശ ഒരു ആവറേജ് ഏജ് ആണ് മെനോപോസിൻ്റെ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ സ്ത്രീ ഹോർമോണുകളുടെ അളവ് വളരെ കൂടുതലാണ്. ആർത്തവവിരാമത്തിന് ശേഷം ഈ സ്ത്രീ ഹോർമോൺ പ്രധാനമായിട്ടും ഈസ്ട്രജൻ വളരെ കുറയുന്നു. ഈസ്ട്രജന് ഈ ബോണിൻ്റെ കട്ടി നിയന്ത്രിക്കുന്ന നിലയെ നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാന റോളുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതോടുകൂടി നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. കാൽഷ്യം ബോണിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും.
1: പക്ഷേ പുരുഷന്മാർക്ക് 65 വയസ്സ് വരെ എന്ന് ഡോക്ടർ പറഞ്ഞു.
2: അതെ അതെ.
1: അതെന്തുകൊണ്ടാണ്? അപ്പോൾ
2: അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു നാച്ചുറൽ ഒരു ഡിസ്പാരിറ്റി വന്നേക്കുന്നു എന്ന് തന്നെ. ഇപ്പോൾ പുരുഷ സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാലും എങ്ങനെയാണ് സൃഷ്ടി വന്നേക്കുന്നത്?
1: അതുകൊണ്ട്
2: പ്രത്യേകിച്ച് കാരണമില്ല. ഈ പുരുഷന്മാരുടെ ഈ മെനോപോസിന് തുല്യമായിട്ടുള്ള ചേഞ്ച് വരുന്നത് ഏകദേശം 65 വയസ്സിലാണ്.
1: അതായത് പ്രത്യുൽപാദന ശേഷി കുറയുന്നതോടെയാണ് ഇത് സംഭവിക്കുന്നത്.
2: എക്സാക്ട്ലി. അത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ്. സ്ത്രീകൾക്ക് ഈസ്ട്രജൻ പോലെ പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് മിനറൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രണ്ട് ഏജ് ഗ്രൂപ്പ് വന്നേക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബോണിന്റെ കട്ടി കൂടാനുള്ള ഏജും വ്യത്യാസമുണ്ട്, 28-32.
1: സാധാരണ ഈ ഓസ്റ്റിയോപൊറോസിസ് പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഓസ്റ്റിയോപീനിയ. അതല്ലേ ശരിക്കും ബോൺ ഡെൻസിറ്റി കുറയുന്ന ഒരു അവസ്ഥ?
2: ആ, അത് കുറഞ്ഞു തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, ബോണിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ഉണ്ട്. അത് BMD സ്കാൻ അല്ലെങ്കിൽ ഡെക്സ സ്കാൻ എന്ന് പറയും. അതൊരു എക്സ്റേ ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സ്കാനാണ്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് ബോണിൻ്റെ, നമ്മുടെ ഡെൻസിറ്റി നോക്കിയിട്ട് അത് ഒരു 30 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരാളുടെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കോറ് കിട്ടും. അതിന് T-സ്കോർ എന്ന് പറയും. അത് -2.5 താഴോട്ട് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കാണ് ഈ എല്ലൊടിയാനൊക്കെയുള്ള സാധ്യത കൂടുതൽ വരുന്നത്, കൂന് വരാനുള്ള സാധ്യത ഒക്കെ ഉള്ളത്. അതേസമയം ഒരു -1 മുതൽ -2.5 വരെയുള്ള ഒരു സ്കോറിൽ നിൽക്കുകയാണെങ്കിൽ അവരെയാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞത്. അവർക്ക് ഓസ്റ്റിയോപൊറോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പ്രിവൻറ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതാണ്. മറ്റേ ഓസ്റ്റിയോപൊറോസ് വന്ന ആൾക്കാർക്ക് പ്രിവൻറ്റീവ് മെഷേഴ്സ് കൂടാതെ ട്രീറ്റ്മെൻറ്റൂടെ വേണം.
1: സാധാരണ ഇപ്പോൾ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് ഡോക്ടർ ഏജ് പറയണ്ടായി, വയസ്സ് ഇതിൻ്റെ ഒരു ഘടകമാണ്.
2: അതെ.
1: മറ്റെന്തെല്ലാം കാര്യങ്ങൾ വരാം ഇതിൽ?
2: ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് വണ്ണമുള്ളവർക്കാണ് ഇതെല്ലാം വരുന്നത്. അല്ല, ഇത് നേരെ തിരിച്ചാണ്. വണ്ണക്കുറവുള്ള ബോഡി മാസ് ഇൻഡെക്സ് ഒരു 18 താഴെയുള്ളവർക്ക് ഓസ്റ്റിയോപൊറോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റ് ചില അസുഖങ്ങൾ, ഇപ്പോൾ ഹോർമോണൽ ചേഞ്ച് ഉള്ളത്, തൈറോയിഡ് ഹോർമോൺ വ്യത്യാസം ഉണ്ടാകുന്നവർക്ക്, ഹൈപ്പോ തൈറോയിഡിസം വരുന്നവർക്ക്, അവർക്കൊക്കെ ഇത് വരാം. പിന്നെ കൂടാതെ സ്റ്റീറോയിഡ് ഉൽപ്പാദനം കൂടുതലുള്ള ചില അസുഖങ്ങൾ, എൻഡോക്രൈനോളജി അസുഖങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക്, മറ്റ് പല അസുഖങ്ങൾക്ക് സ്റ്റീറോയിഡ് ദീർഘകാലം

0: ഉപയോഗിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇതുണ്ടാകാം. പിന്നെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൻറ്റി മെറ്റബോളൈറ്റ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ബോൺ ഡെൻസിറ്റി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജീവിതശൈലിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കുന്നതാണ് അമിതമായ ആൽക്കഹോൾ ഉപയോഗം അല്ലെങ്കിൽ അമിതമായ പുകവലി. ഇത് രണ്ടും ഓസ്റ്റിയോപോറോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ജീവിതശൈലിയായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ടത് മൊബിലിറ്റി കുറവുള്ളത്, അതായത് വ്യായാമക്കുറവുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകിച്ച് ചില രോഗികളുണ്ട്, ബെഡ് റിഡൺ ആയിട്ട് ബെഡിൽ കിടക്കുന്ന രോഗികൾക്ക് ഓസ്റ്റിയോപോറോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവർ തന്നെ രോഗാവസ്ഥയ്ക്ക് ശേഷം എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോഴത്തേക്ക് അത് റിവേഴ്സ് ചെയ്ത് വരും. അതിന് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായാലും അവരെല്ലാം ഇരുന്നുള്ള ബോർഡ് ഗെയിംസിലോട്ടാണ് പോകുന്നത്. അതിന് പകരം പ്ലേയിങ് ഫീൽഡിലോട്ട് ഇറങ്ങിയുള്ള ഫിസിക്കൽ, ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിലായിരുന്നപ്പോൾ ചെയ്തിരുന്ന കളികളൊക്കെ ഉണ്ട്, ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ടുള്ള കളികൾ, അതിലോട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് പിന്നെ എല്ലിൻ്റെ കട്ടി കൂട്ടാൻ വെക്കുന്നതും അത് സംരക്ഷിക്കാൻ വെക്കുന്നതും. ബോർഡ് ഗെയിംസിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫിസിക്കൽ എക്സസൈസുകൾ വരുന്നില്ല. നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി ഒന്നാണ് എന്ത് തരം എക്സസൈസ് എന്ന് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. വെയിറ്റ് ബെയറിങ് എക്സസൈസ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. മിക്കവാറും എല്ലാ എക്സസൈസുകളും വെയിറ്റ് ബെയറിങ് എക്സസൈസാണ്. പക്ഷേ നോൺ വെയിറ്റ് ബെയറിങ് എക്സസൈസ് എന്താണെന്ന് പറയാം. അതാണ് നമുക്ക് ഏറ്റവും ചുരുക്കത്തിലുള്ളത്. ഒന്ന് സ്വിമ്മിംഗ് ആണ്, രണ്ട് സൈക്ലിംഗ്. ഇത് രണ്ടും നമുക്ക് നോൺ വെയിറ്റ് ബെയറിങ് എക്സസൈസാണ്. അത് മറ്റു പലതിനും നമുക്ക് നല്ലതാണ്. ശരീരത്തിൻ്റെ ഘടന നിലനിർത്താനും ശ്വാസകോശത്തിൻ്റെയും പിന്നെ ഹാർട്ടിൻ്റെയൊക്കെ ആരോഗ്യം നിലനിർത്താനൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ബോൺ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി അത് സഹായിക്കില്ല. അതിന് വെയിറ്റ് ബെയറിങ് എക്സസൈസ്, ഏറ്റവും നല്ല വെയിറ്റ് ബെയറിങ് എക്സസൈസാണ് നടത്തം, ഓട്ടം. അത് രണ്ടാണ് ഏറ്റവും നല്ല ഇത്. പിന്നെ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഓ റോഡിൽ കൂടെ നടക്കാനൊക്കുന്നില്ല, പൊടിയാണ് മഴയാണ് അങ്ങനെയുള്ള, അതൊക്കെ ഒരു എക്സ്ക്യൂസ് എന്നേ ഉള്ളൂ. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനൊക്കെയല്ലോ. നമുക്കിപ്പോൾ വീട്ടിലെ സ്റ്റെപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന സ്റ്റെപ്പർ, നമ്മൾ സ്പോർട്സ് കടകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പർ കിട്ടും. അത് നമ്മൾ വലിയ വില കൊടുത്ത് സ്റ്റെപ്പർ മേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ തന്നെ സ്റ്റെപ്പിൽ താഴോട്ട് മേലോട്ട് ചാടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ സ്കിപ്പിംഗ് റോപ്പ്. സ്കിപ്പിംഗ് റോപ്പൊന്നും നമുക്ക് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അത് നമുക്ക് ഇൻഡോർ ചെയ്യാനൊക്കും, മഴയത്തും ചെയ്യാം. പൊടിയെ പേടിക്കേണ്ട, വാഹനങ്ങളെ പേടിക്കേണ്ട, എല്ലാം നമുക്ക് ചെയ്യാനൊക്കുന്ന ഏറ്റവും നല്ലൊരു വ്യായാമമാണ് സ്കിപ്പിംഗ് റോപ്പ് വെച്ച് ചെയ്യുന്നത്. നമുക്ക് സ്കൂളിലായിരുന്നപ്പോൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ് സ്കിപ്പിംഗ് റോപ്പ്. എല്ലാവർക്കും കൊടുക്കാനൊക്കും, ഇത് നല്ല കാര്യമാണ്. എക്സസൈസ് ചെയ്യാനൊക്കും ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആ സമയത്താണ് ബോണിൻ്റെ കട്ടി കൂട്ടിയുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാനൊക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എത്ര ബോണിന് കട്ടി കൂടുന്നു അതെല്ലാം നമുക്കൊരു ബാങ്കിലെ ഒരു
1: നിക്ഷേപം
0: പോലെ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നിൽക്കും. അപ്പോൾ നമ്മുടെ ബോൺ ഡെൻസിറ്റി ഏറ്റവും ഹൈയിലായിരിക്കും നമ്മൾ 45 വയസ്സിലും അല്ലെങ്കിൽ 60 വയസ്സിലൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടുന്ന് പതുക്കെ പതുക്കെ ശോഷണം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എത്ര ശോഷണം വന്നാലും നമുക്ക് ഏകദേശം ഒരു നല്ല കട്ടി വന്ന് നിൽക്കും.
1: ഇതിന് ഈ വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ ഡി ഒക്കെ വലിയൊരു പങ്കുണ്ടെന്ന് പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? കാൽസ്യം, വൈറ്റമിൻ ഡി ഇതെല്ലാം എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്?
0: നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, കാൽഷ്യം ആണ് ഏറ്റവും കൂടുതൽ ഉള്ള മിനറൽസ്, ബോണിനകത്തിലെ മിനറൽസ്. പക്ഷേ കാൽഷ്യത്തിന് വേറെ ഒരുപാട് ജോലികളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികളെന്ന് പറഞ്ഞാൽ രക്തം കട്ടപിടിപ്പിക്കുക. കാൽഷ്യം ഇല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് വരും. അതുപോലെ ഹാർട്ടിൻ്റെ നിയന്ത്രണങ്ങൾ, മസിലുകളുടെ പേശികളുടെ നിയന്ത്രണങ്ങൾ, പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം. അപ്പം നമ്മൾ തലച്ചോറിൽ ഒന്ന് ആലോചിക്കുമ്പോൾ അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള സിഗ്നൽ പോകണം, അതിനുള്ള ഇത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആമാശയങ്ങളുടെ മൂവ്മെൻറ്റ്, ദഹനം, ഇതെല്ലാം നമുക്ക് കാൽഷ്യം വേണം. അപ്പോൾ നമുക്ക് കാൽഷ്യം ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താനൊക്കില്ല. അപ്പോൾ പ്രയോറിറ്റി എപ്പോഴും അതിന് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് ഉള്ളിടത്തുനിന്ന് വലിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതലുള്ളത് ബോണിലാണ്. അപ്പോൾ ബോണിൽ നിന്ന് കാൽഷ്യം എടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം കൊടുത്തുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ ആഹാരത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാൽഷ്യം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ജീവിത രീതിയിൽ നമുക്ക് കാൽഷ്യം കുറവുള്ള പലപ്പോഴും ആഹാരം കഴിക്കും, ജങ്ക് ഫുഡുകൾ കഴിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ജങ്ക് ഫുഡുകൾ കഴിക്കും, വെജിറ്റബിൾസ് കുറവായിരിക്കും, കാൽഷ്യമുള്ള ഫുഡുകൾ കുറവായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പലരും കൊളസ്ട്രോൾ അത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പാല് കുടിക്കാതാകും, അങ്ങനെയൊക്കെ വരുന്നതാണ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ നോക്കുന്നത് സപ്ലിമെൻറ്റേഷൻ എന്ന് പറയും, കാൽഷ്യം സപ്ലിമെൻ്റ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാൽഷ്യം അബ്സോർബ് ചെയ്യാനും ബോണിൻ്റെ നിർമ്മാണത്തിൽ കട്ടി കൂട്ടാനും ഒക്കെ ഈ വൈറ്റമിൻ ഡിക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അപ്പോൾ അത് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ബോണിൻ്റെ കട്ടി കുറഞ്ഞു പോകും. അത് ബോണിൻ്റെ നിർമ്മാണത്തിലാണെങ്കിലും ശരി, കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലാണെങ്കിലും കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നതിലും ഇതിനെല്ലാം വൈറ്റമിൻ ഡി തന്നെ വേണം. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻ പോലെയല്ല. നമ്മുടെ ബോഡിയിൽ അത് ആക്ട് ചെയ്യുന്ന

0: ഒരു ഹോർമോണായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാൽഷ്യത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആയിട്ട് തന്നെയാണ് വൈറ്റമിൻ ഡി നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ.
1: സാധാരണ ഈ കാൽസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികളിലാണ് കാൽസ്യം അബ്സോർപ്ഷൻ അതല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പ്രായമായവർ ഇങ്ങനെ കാൽസ്യം കഴിച്ചിട്ടോ പാൽ കുടിച്ചിട്ടോ കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്?
0: അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് കുട്ടികൾക്ക് അബ്സോർപ്ഷൻ കൂടുതൽ പ്രായമായവർക്ക് കുറവെന്നുള്ളതല്ല, ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ചെറുകുടലിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ ഒക്കെ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അബ്സോർപ്ഷൻ കുറവായിരിക്കും. അങ്ങനെ പൊതുവെ മാലബ്സോർപ്ഷൻ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് നമ്മൾ ആഹാരത്തിൽ കൂടെ കഴിക്കുന്ന കാൽഷ്യം തിരിച്ച് നമ്മുടെ രക്തത്തിലോട്ട് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കാൽഷ്യം കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്തേ മതിയാവുള്ളൂ.
1: അത് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് നൽകാൻ പറ്റുമല്ലോ.
0: ആ, കാൽഷ്യം നമുക്ക് ഇഞ്ചക്ഷനായിട്ടും കൊടുക്കാനൊക്കെ, അത് ഇഞ്ചക്ഷനായിട്ടൊക്കെ നമുക്ക് എടുക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ മാലബ്സോർപ്ഷൻ പ്രോബ്ലം ഉള്ളവർക്ക്, അതായത് നമ്മൾ ആഹാരത്തിൽ കൂടെ കഴിച്ചാൽ അബ്സോർബ് ചെയ്യത്തില്ല എന്നുള്ള കണ്ടീഷനിലാണ്. പക്ഷേ അതിനൊരു ഡേഞ്ചറുണ്ട്. ഇവിടെ ഒരു നമുക്ക് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും. അതായത് നമുക്ക് ആവശ്യത്തിൽ ഉള്ള കാൽഷ്യം രക്തത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അബ്സോർബ് ചെയ്യില്ല. ഈ കാൽഷ്യം കുറയുന്ന പോലെ തന്നെ പ്രശ്നക്കാരനാണ് കാൽഷ്യം കൂടിയാലും. ശരിയാണ്, നമുക്ക് മാലബ്സോർപ്ഷൻ അഥവാ നമുക്ക് ദഹനശേഷി കുറവുള്ള ആൾക്കാർക്ക് അത് ചിലപ്പം ഇഞ്ചക്ഷനായിട്ട് കൊടുക്കേണ്ടി വരും. വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സോഴ്സ് ഉള്ളത് അറിയാമല്ലോ, സൂര്യപ്രകാശം തന്നെയാണ്. പക്ഷേ വളരെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരുപാട് ആഗിരണം ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നു. അത് തെറ്റിദ്ധാരണയാണത്. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളതാണ്, അത് നമുക്ക് ഇളം വെയിലല്ല കൊള്ളേണ്ടത്, നമുക്ക് കുത്തനെയുള്ള വെയിൽ അതായത് ഉച്ചയ്ക്കുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള റേസ് ഉണ്ട്, രശ്മികളുണ്ട് ഈ സൂര്യപ്രകാശത്തിൽ. ഒന്ന് ആൽഫ റേസ് എന്ന് പറയും, അത് നമ്മളിപ്പോൾ ഇവിടെ ഈ ലൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ ഇലക്ട്രിക് ബൾബിൽ നിന്ന് വരുന്ന തരത്തിലുള്ള രശ്മികളാണ്. അതിന് വൈറ്റമിൻ ഡി ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അതിന് കഴിവുള്ളതെന്ന് പറഞ്ഞാൽ ബീറ്റ റേസ് ആണ്. അതെപ്പോഴും നമ്മൾ കുത്തനെ വീഴുന്ന സൺലൈറ്റിലാണ് കൂടുതലുള്ളത്. അതായത് ഒരു 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള ഒരു വെയിൽ കൊണ്ടാൽ മാത്രമേ ബീറ്റ റേസ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഈ നമ്മുടെ തൊലിപ്പുറത്തുള്ള വീണ് കഴിയുമ്പോഴത്തെ തൊലിയുടെ അടിയിലെ 7-dehydrocholesterol എന്ന് പറഞ്ഞ ഒരു കൊളസ്ട്രോളിൻ്റെ ഒരു വകഭേദമുണ്ട്. അതിലോട്ട് ഈ ബീറ്റ റേസ് വീഴുമ്പോഴാണ് ചേഞ്ച് ചെയ്ത് വൈറ്റമിൻ ഡിയുടെ പ്രിക്കേഴ്സസ് വന്നിട്ട് നമ്മുടെ കരളിലും കിഡ്നിയിലും ഒക്കെ മാറി വൈറ്റമിൻ ഡിയുടെ യഥാർത്ഥ ആയിട്ടുള്ള ഒരു കെമിക്കൽ വരുന്നത്. അതാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്.
1: നമ്മളിപ്പോൾ ഡെക്സാ സ്കാനിനെ കുറിച്ച് പറഞ്ഞു. ഡെക്സാ സ്കാൻ നോക്കിയിട്ട് നമുക്ക് ഓസ്റ്റിയോപ്രോസിസിൻ്റെ ലക്ഷണങ്ങളുണ്ട്, അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്?
0: നമ്മൾ നേരത്തെ ഈ ഡെക്സാ സ്കാൻ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ചികിത്സ നിശ്ചയിച്ചിരുന്നത്. ഇപ്പം നമുക്ക് അത് കൂടാതെ മറ്റ് ചില കാര്യങ്ങളുടെ ഒക്കെ ഉണ്ട്. അത് മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, ഫ്രാക്ടൂൾ എന്ന് പറയും അതിനെ. ഫ്രാക്ടൂൾ അതായത് നമുക്ക് ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണത്. അപ്പോൾ അങ്ങനെ ഈ പ്രായമായവർക്ക് ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും സർജറി വേണ്ടി വരും, പലപ്പോഴും ബെഡ് റിഡൻ ആകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് വരാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ഒന്നാണ് ഫ്രാക്ടൂൾ. അതിൽ മെയിനായിട്ടുള്ളത് നമ്മൾ ഡെക്സ സ്കാനിൻ്റെ ടി സ്കോർ തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കും. ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് 75 വയസ്സിന് മുമ്പ് ഹിപ്പ് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ളവർക്കാണ് അത് വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സംസാരിച്ചമായിട്ടുള്ള സ്റ്റിറോയിഡ് പോലുള്ള ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചുകളുണ്ടോ, തൈറോയിഡ് ഹോർമോൺ ചേഞ്ച്, നമുക്ക് ഈസ്ട്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ കുറവുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ കുറവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ഗർഭപാത്രം മാറ്റിയ ആൾക്കാരുണ്ട്, അവർക്ക് ടോട്ടൽ ഹിസ്റ്റെക്ടമി എന്ന് പറയും. അതിൻ്റെ കൂടെ അണ്ടാശയങ്ങളോട് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു മെനോപോസ് വരുന്നതിന് തുല്യമായിട്ടുള്ളതാണ്. അവർക്ക് ഹോർമോൺ ലെവൽ കുറവായിരിക്കും, അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ക്യാൻസർ പോലുള്ള ചികിത്സയ്ക്ക് റേഡിയേഷൻ, പിന്നെ അമിതമായ പുകവലി, അമിതമായ മദ്യപാനം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: നമുക്ക് ശരിക്കും ഇത് ഈ ഓസ്റ്റിയോപോറോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമോ, എങ്ങനെ പ്രതിരോധിക്കാം?
0: ആ, നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ആ ഫ്രാക്ടൂളിനകത്തിൽ നമ്മൾ നോക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഏജ്, ജെൻഡർ, അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഈ ടൂൾ നോക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്? പ്രിവെൻറ്റ് ചെയ്യാനുള്ള 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ റെഗുലറായിട്ടുള്ള വ്യായാമം. ഈ വ്യായാമം ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിസിക്സിലുള്ള ഒരു ലോ ആണ് വൂൾസ് ലോ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടോട്ട് ബോൺ കൂടുതൽ വരും. നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ബോണിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. സെൻസർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് പ്രശ്നമുണ്ട്, നമുക്ക് കൂടുതൽ ബലം കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ഇത് തിരിച്ചറിഞ്ഞിട്ട് അവിടോട്ട് കൂടുതൽ ബോൺ ഡെപ്പോസിറ്റ് ചെയ്യും. അതേസമയം നമ്മൾ അനങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടോട്ട് നമുക്ക് ഫോഴ്സ് ചെല്ലുന്നില്ല, ഡിറ്റക്ടർ നമ്മൾ അവിടെ കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അവിടുന്ന് ബോൺ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് കിടപ്പ് രോഗികൾക്ക്.

0: ഒക്കെ കാൽഷ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെൻസർ ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റുന്നതാണ്. അതാണ് പറ്റുന്നത്. നമുക്ക് വേണ്ടി ആദ്യത്തെ ഒരു കാര്യമാണ് റെഗുലറായിട്ട് വ്യായാമം, രണ്ടാമത്തേതാണ് കാൽഷ്യം, മൂന്നാമത്തെ വൈറ്റമിൻ ഡി. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രിവെന്റീവ് ആസ്പെക്ടിലോട്ട് പോരെടുക്കുന്നത്.
1: ഇനി അഥവാ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള ട്രീറ്റ്മെന്റ് ചികിത്സ എങ്ങനെയായിരിക്കും?
0: ചികിത്സ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. അപ്പോൾ ഓസ്റ്റിയോപോറോസ് വന്നിരിക്കുകയാണ്, അതിൻ്റെ തോത് കൂടുതലാണെങ്കിൽ നമ്മൾ ചില റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ള എക്സസൈസുകളെ ചെയ്യുള്ളൂ. നടത്തം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല വെയിറ്റ് ബെയറിങ് എക്സസൈസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഓസ്റ്റിയോപോറോസിനെ ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ, അത് പലതരം മരുന്നുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന പല മരുന്നുകൾക്കും ഒരുപാട് സൈഡ് ഇഫക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇഫക്റ്റീവ്നെസ് കുറവായിരുന്നു. ഇപ്പോൾ പുതിയ മെഡിസിനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിന് നമുക്ക് ഇഫക്റ്റീവ്നെസ് കൂടുതലാണ്. പല മെഡിസിൻസും പുതുതായിട്ട് ഇറങ്ങുന്നതിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ എക്സ്പെൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതെ, ലഭ്യമായിട്ട് ഉള്ള മരുന്നുകൾ ബയോളജിക്കൽ ഏജൻസ് എന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് മറ്റുള്ള പാർശ്വഫലങ്ങൾ കുറവാണ്.
1: ഒരുപക്ഷെ നമ്മളിങ്ങനെ അസ്ഥിശോഷണം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലൊടിയാനും മറ്റ് സങ്കീർണതകളിലേക്കും പോകും അല്ലേ?
0: അതെ, അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്, നിശബ്ദമായ കൊലയാളി. അതായത് പലപ്പോഴും പല എല്ലുകളും ഒന്ന് ചൊടിയുമ്പോഴായിരിക്കും ഓ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം പലപ്പോഴും അതിന് വേദന വരണമെന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും അതിന് ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് നടുവേദന, എല്ലിന് വേദന, പിന്നെ പ്രായമായ ആൾക്കാർക്ക് മുമ്പോട്ടുള്ള ഒരു വളവ് വരുമല്ല, കൂനുണ്ടാകുന്നു, അതൊക്കെ ഓസ്റ്റിയോപോറോസിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒരു സൂചനകളാണ്. അത് കണ്ട് നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക്. എപ്പോഴും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രായമായവരിൽ ഫ്രാക്ചർ വരുന്നതിനെ തടയുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണത്തെക്കുറിച്ചും അതെങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയാണ്. ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നമസ്കാരം.
2: ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം, ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാറുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.

സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ. രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. ചിറ്റൂർ സർക്കാർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് അധ്യാപക ഒഴിവ്. ബോട്ടണി വിഷയത്തിൽ അടുത്ത മാസം 2-നും മ്യൂസിക്കിൽ അടുത്ത മാസം 3-നും ഇംഗ്ലീഷ് അടുത്ത മാസം 4-നും ഹിസ്റ്ററി അടുത്ത മാസം 5-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫിലോസഫി വിഷയത്തിൽ അടുത്ത മാസം 6-ന് രാവിലെ 11:30 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം എത്തിച്ചേരണം. PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെയും പരിഗണിക്കും.

ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷവും ആറുമാസവും ദൈർഘ്യമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റേൺഷിപ്പ് അവസരവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994449314. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7994449314.

പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതീ യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷ ഓ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്സും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18-നും 30 വയസ്സിനുമിടയിൽ. പ്രതിമാസം 1000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9847 59 75 87. 9847 59 75 87.

ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചർമാരുടെ രണ്ട് ഒഴിവുകളിലേക്ക് നിയമനം നടത്തും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 1-ന്, അതായത് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കോളേജിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 99 61 59 53 64. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 99 61 59 53 64.

കോട്ടയം ജില്ലയിലെ അസാപ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ തൊഴിൽ മേള നടത്തുന്നു. 10ാം ക്ലാസ് പ്ലസ് ടു ഐടി, ഐടിഐ ഡിപ്ലോമ ഡിഗ്രി എന്നിവയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 97 31 എന്ന നമ്പറുമായി ബന്ധപ്പെടാം.

FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. സിൽസില എന്ന ചിത്രത്തിൽ കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത്. രചന ജാവേദ് അക്തർ, സംഗീതം ശിവ് ഹരി.

0: മൻ കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ services.unorganized.wssb.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ജില്ലാ ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 0477-2-24-14-55 0477-2-24-14-55 വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. services.unorganized.wssb.org

കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 47 00 50 15. 85 47 00 50 15.

കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 മാസം 5 മണിക്ക്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 PM 5 മണി. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-34-71-32 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0484-2-34-71-32.

എഫ് എം ഈവനിംഗിൽ ഇനി ഒരു തമിഴ് ഗാനം കേൾക്കാം. മാട്രാൻ എന്ന ചിത്രത്തിൽ ജാവേദ് അലി, മഹാലക്ഷ്മി അയ്യർ, നിൻസി വിൻസെന്റ് എന്നിവർ പാടിയത്. കർക്കിയുടെ വരികൾ, ഹാരിസ് ജയരാജന്റെ സംഗീതം.

0: FM ഈവനിങ് തുടരുന്നു.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: അയാളുടെ പണിയുടെ മിടുക്ക് കണ്ടാണ് വാഴുന്നോർ ഇനി വടക്കോട്ട് പോകേണ്ട, ഇവിടെ തന്നെ കുടിയിരുന്നോളൂ എന്ന് പറഞ്ഞത്. ഒരേക്കർ സ്ഥലം ചാർത്തിക്കൊടുക്കുകയും ചെയ്തു. അന്നത് വെറും വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. വെള്ളക്കെട്ടായതുകൊണ്ട് ഒന്നും വളരുകയുമില്ല. ഓലകുത്തി മറയ്ക്കാൻ മാത്രമുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. ഈടെ എങ്ങനെയാ ചിരണ്ട, നീ പൊരണ്ടാക്കുക എന്ന് ചിലർ ചോദിച്ചപ്പോൾ, രണ്ടാൾ പിടിച്ചാൽ പിടികിട്ടാത്ത മരത്തിന് മുകളിൽ കയറി നിന്ന് ഈരുന്ന ലാഘവത്തോടെ അയാൾ പറഞ്ഞു, അത് സാരമില്ല. ചിരികണ്ഠൻ അവിടെ ഒറ്റയ്ക്ക് പുരയുണ്ടാക്കി, മണ്ണ് വെട്ടിയെടുത്ത് പറമ്പാക്കി. ആദ്യം ഓല കൊണ്ട് മറച്ച ഒരു ചെറ്റക്കുടിലായിരുന്നു, പിന്നീട് മണ്ണ് കുഴച്ച് കട്ടമുറിച്ച് ചുമർ നിർമ്മിച്ചു. എല്ലാം തനിയെ. ഇപ്പോൾ ഒരേക്കർ സ്ഥലത്ത് ഇല്ലാത്ത മരങ്ങളില്ല, പലതരം വാഴകളും വളരുന്നു. ചിരികണ്ഠനും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ബാങ്കിന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്. പെൺകുട്ടികൾ സുന്ദരികളും വിവാഹപ്രായമെത്തിയവരുമാണ്. ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ പുലരാൻ നേരത്തോ ആകാം ഇവർ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ

0: നാടകത്തിലായതുകൊണ്ട് സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞതുമില്ല. പുലരും വരെ നാടകം കണ്ട് ഉറക്കച്ചടവ് നിറഞ്ഞ കണ്ണുകളോടെയാണ് നാട്ടുകാർ ചിരുകണ്ഠന് ചുറ്റും കൂടി നിൽക്കുന്നത്. ചിരുകണ്ഠൻ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് അത്രയൊന്നും അടുപ്പം അയാൾക്ക് ആരോടും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുമായി അടുക്കുന്ന പ്രകൃതവുമല്ല അയാളുടേത്. ചിരുകണ്ഠൻ്റെയും കുടുംബത്തിൻ്റെയും കരച്ചിൽ കേട്ടാണ് എല്ലാവരും അവർക്ക് ചുറ്റും നിൽക്കുന്നതെങ്കിലും ചിലർക്ക് അതിലല്ല താല്പര്യമെന്ന് രാമറിനും കുഞ്ഞിക്കേളുവിനും മനസ്സിലായി. സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ നിരത്തുവക്കിൽ അനാഥമാക്കപ്പെട്ട നിലയിൽ കാണുന്ന കൗതുകമായിരുന്നു ചിലർക്കുണ്ടായിരുന്നത്. ചിലർ പെൺകുട്ടികളെ തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അത് രണ്ടുപേരെയും അസ്വസ്ഥരാക്കി. ചിരണ്ട, നീ കരച്ചിൽ നിർത്തി, എന്തുണ്ടായതെന്ന് പറ. കുഞ്ഞിക്കേളുവും രാമറും ആവശ്യപ്പെട്ടു. എന്നിട്ടും അയാൾ കരയുകയായിരുന്നു. തീവ്രമായ വിഷമം നെഞ്ചിലേറിയതുകൊണ്ട് അയാൾക്ക് കരച്ചിൽ പെട്ടെന്ന് നടക്കുവാൻ കഴിയുമായിരുന്നില്ല. തെല്ലിട കഴിഞ്ഞ് അയാൾ പറഞ്ഞു, ഇന്നാട്ടിൽ ഞാക്കാരുല്ലേ. നാട്ടുകാരനല്ലാത്ത ചിരുകണ്ഠന് തന്നെ തുണയ്ക്കുവാൻ നാട്ടിൽ ആരുമുണ്ടാവില്ല എന്ന ഭീതി നന്നായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കുഞ്ഞിക്കേളു സമാശ്വസിപ്പിച്ചു, നിനക്ക് ഞങ്ങളൊക്കെയുണ്ട്, അതോർത്ത് ഇഞ്ഞു വിഷമിക്കേണ്ട. എന്നിട്ടും ചിരുകണ്ഠൻ പ്രശ്നം പറയാൻ തുനിഞ്ഞില്ല. അമർത്തിപ്പിടിച്ച് തേങ്ങിക്കൊണ്ടിരുന്നു. കാര്യമെന്താണെന്നറിയാൻ ആളുകൾക്ക് കൗതുകം വർദ്ധിക്കുകയായിരുന്നു. പയ്യോളി അങ്ങാടിയിലെ തിങ്കളാഴ്ച ചന്തയിൽ തോർത്തും മുണ്ടുമായി പോകുന്ന ചെട്ടിയാന്മാരും മൺകലങ്ങളുമായി പോകുന്ന ആന്തൂരാന്മാരും ഇരുമ്പ് സാധനങ്ങളുമായി പോകുന്ന കൊല്ലന്മാരും മുറവും പായയുമായി പോകുന്ന ചെറുമികളും തെല്ലിട ചിരുകണ്ഠന്റെ ചുറ്റും നിന്നു. പിന്നെ അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറൻ മുഴങ്ങുന്ന ഒച്ച കേട്ടപ്പോൾ അതിവേഗത്തിൽ കിഴക്കോട്ടേക്ക് നടന്നു. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ടേക്ക് ഓട്ടത്തിന്റെ വേഗതയിൽ നടന്നുവരുന്ന അഞ്ചൽക്കാരനും പതിവ് യാത്രാരേഖയിൽ നിന്നും അല്പം തെന്നിമാറി ചിരുകണ്ഠന്റെ കരച്ചിലിലേക്ക് കഴുത്തു നീട്ടി. ഒരുപാട് ആളുകളെ ചുറ്റും കണ്ടപ്പോൾ ചിരുകണ്ഠനും കുറച്ച് സമാധാനമായി. അയാൾ പറഞ്ഞു, വാഴുന്നോര് എന്നെ പാറക്കുന്ന ഇടത്തു നിന്ന് ഇറക്കിവിട്ടു. ഇറക്കിവിട്ടോ, എന്തിന്? കുഞ്ഞിക്കേളുവിന്റെ ശബ്ദം അല്പം പൊങ്ങി. ഞാൻ മരം കട്ടൂന്നും പറഞ്ഞ ഇറക്കിവിട്ടത്. എന്റെ സ്ഥലത്തിന് ആർക്കോ മേൽചാർത്തും കൊടുത്തത്രേ.
1: അത് കേട്ടപ്പോൾ കുഞ്ഞിക്കേളു പൊള്ളലേറ്റതുപോലെ പിറകോട്ടേക്ക് മാറി. വർഷങ്ങൾക്ക് മുമ്പ് താനും തന്റെ കുടുംബവും അനുഭവിച്ച അതേ ദുർവിധി ചിരുകണ്ഠനും ഉണ്ടായിരിക്കുന്നു. തന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങുകയായിരുന്നു. അയാൾ ചിരുകണ്ഠന്റെ കുടുംബത്തെ ആർദ്രതയോടെ നോക്കി. ഏതു വിധത്തിലാണ് അവരെ സഹായിക്കാൻ കഴിയുക? കുഞ്ഞിക്കേളു രാമറിന്റെ ചുമലിൽ കൈകളമർത്തി. ചിരുകണ്ഠൻ താമസിക്കുന്ന സ്ഥലം അയാൾ തീറുവാങ്ങിയതായിരുന്നില്ല. ജന്മവുമല്ല. ചാർത്തിക്കൊടുത്ത സ്ഥലത്തിൽ ശാശ്വതമായ അവകാശം ജന്മിക്ക് മാത്രമുള്ളതാണ്. ജന്മിക്ക് ഏതു സമയത്തും മറ്റാർക്കു വേണമെങ്കിലും മേൽചാർത്തായി മാറ്റിക്കൊടുക്കാം. അങ്ങനെയാണ് ചിരുകണ്ഠന് 25 വർഷമായി താമസിച്ചു വന്നിരുന്ന സ്ഥലം നഷ്ടമായത്. വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ പ്രദേശം ഇന്നത്തെപ്പോലെ പച്ചപ്പാർന്ന പറമ്പാക്കി മാറ്റാൻ ചിരുകണ്ഠൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. ഇന്നത്തോടെ അതെല്ലാം വെറുതെയായി. സ്ഥലം മേൽച്ചാർത്ത് കൊടുത്ത് ഒഴിപ്പിക്കുന്നതിന് വാഴുന്നോർ പറഞ്ഞ കഥ ഉൾക്കൊള്ളാൻ കുഞ്ഞിക്കേളുവും രാമറും തയ്യാറായിരുന്നില്ല. ആരും അത് വിശ്വസിച്ചുമില്ല. മറ്റെന്തോ ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ടാകാമെന്ന് അവർ കരുതി. ചിരുകണ്ഠന്റെ അയൽക്കാരനായ പോതനാണ് ഒരു രഹസ്യം പോലെ യഥാർത്ഥ സംഭവം കുഞ്ഞിക്കേളുവിനോട് വിശദീകരിച്ചത്.
2: വാഴുന്നോരുടെ ഇളയമോൻ കുറേ ദിവസമായി ചിരുകണ്ഠന്റെ വീട്ടിൽ വരുന്ന്. മൂത്ത മോളെ അടയാളം വെക്കാൻ വേണോന്ന് പറഞ്ഞ് അതിനോളും അച്ഛനും സമ്മതിച്ചില്ല. അതിൻ്റെ അരിശം തീർക്കാൻ വാഴുന്നോരോട് ഒരു കള്ളക്കഥ പറഞ്ഞു കൊടുത്ത്. ഓറത് കേട്ടപാട് പ്രഭാകരൻ നായർക്ക് സ്ഥലത്തിൻ്റെ മേൽച്ചാർത്തും കൊടുത്തു.
1: കുഞ്ഞിക്കേളു അപ്പോൾ തന്നെ ഈ വിവരം രാമറുമായി പങ്കിട്ടു. ഈ രഹസ്യം മറ്റാരോടും വെളിപ്പെടുത്തരുതെന്ന് അവർ പോതന് നിർദ്ദേശവും കൊടുത്തു. ചെറിയൊരു സൂചന പുറത്തറിഞ്ഞാൽ മതി ആ പെൺകുട്ടിയുടെ ജീവിതം തകരാൻ. ചിരുകണ്ഠന്റെ മൂത്ത മോളുടെ നേരെ അവർ ആദരവോടെ നോക്കി. അമ്മയുടെ തോൾചാരി തലകുനിച്ചിരിക്കുകയായിരുന്നു അവൾ. അടയാളം വെക്കലിന് അന്നാട്ടിൽ ആദ്യമായി എതിർത്ത പെണ്ണാണവൾ. തന്റെ ഇടക്കാരി.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
6: ഉണ്ട, മലയാള ഭാഷയിലുള്ള ഉണ്ട എന്ന പദത്തിന്റെ വിവക്ഷകളെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഉരുണ്ട എന്ന അർത്ഥത്തിൽ പൊതുവെ ഉപയോഗിക്കാറുള്ള ഉണ്ട എന്ന പദം ഉരുണ്ട വസ്തുക്കളെയും

പൊക്കം കുറഞ്ഞ് വണ്ണം കൂടിയ മനുഷ്യരെയും സൂചിപ്പിക്കുവാൻ സമൂഹം പ്രയോഗിക്കുന്നു. ഉണ്ടക്കണ്ണൻ, ഉണ്ടക്കണ്ണി എന്നിങ്ങനെ കണ്ണുകൾക്ക് ഉണ്ട എന്ന വിശേഷണം നൽകാറുണ്ട്. മുഴ, കട്ട, ഗോളം എന്നിങ്ങനെ ഉണ്ടയ്ക്ക് നിഘണ്ടുവിൽ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. വെടിയുണ്ട എന്ന പ്രയോഗവും സർവ്വസാധാരണമാണ്. വെടിക്കോപ്പുകളിൽ അഥവാ തോക്കുകളിൽ ഉപയോഗിക്കുന്ന കൂർത്ത ലോഹനിർമ്മിതമായ ഒരു വസ്തുവിനെ വെടിയുണ്ട പ്രതിനിധാനം ചെയ്യുന്നു. പൊതുവെ EM ആണ് ഇതിന് ഉപയോഗിക്കുന്ന ലോഹം. മുമ്പ് EM കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉള്ള ഗോളാകൃതിയിലുള്ള വസ്തുക്കളാണ് തോക്കുകളിൽ ലക്ഷ്യഭേദനത്തിന് ഉപയോഗിച്ചിരുന്നത്. ഈ ഗോളാകൃതിയിൽ നിന്നാണ് വെടിയുണ്ട എന്ന പേര് വന്നത്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് 2019 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രത്തിൻ്റെ പേരും ഉണ്ട എന്നതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്

0: മലയാള ചലച്ചിത്രത്തിൻ്റെ പേരും ഉണ്ട എന്നതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പിനു വേണ്ടി കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡിലെ പ്രശ്നസങ്കീർണ മേഖലയിലേക്ക് അയക്കപ്പെടുന്ന 9 കേരള പോലീസ് സംഘത്തിൻ്റെ കഥയാണ് ഈ ചലച്ചിത്രത്തിൽ പറയുന്നത്. ചലച്ചിത്രത്തിലുള്ള തോക്കിൻ്റെ സംഘർഷാത്മക സാധ്യതകളോട് ഉണ്ട എന്ന ചലച്ചിത്രനാമം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ കുഴച്ച് ആവിയിൽ വേവിച്ച് ഉണ്ടാക്കുന്ന ഗോളാകൃതിയായ നാടൻ പലഹാരത്തെയും ഉണ്ട എന്ന് വിവക്ഷിക്കുന്നു. സാധാരണയായി തേങ്ങ ചിരണ്ടിയത് ചേർത്താണ് ഇതിനുള്ള പൊടി കുഴയ്ക്കുന്നത്. കയ്യിലൊതുങ്ങുന്ന വലുപ്പത്തിൽ ഉള്ളം കയ്യിലിട്ട് ഉരുട്ടിയാണ് ഇതിന് രൂപം കൊടുക്കുന്നത്. ഉരുണ്ട ആകൃതിയിൽ നിന്നായിരിക്കാം ഉണ്ട എന്ന പേരുണ്ടായത്. അരിയുണ്ട, ഔലോസുണ്ട, ഗോതമ്പുണ്ട, എള്ളുണ്ട എന്നിങ്ങനെ ഉണ്ടപ്പലഹാരങ്ങൾ പലവിധമുണ്ട്. തെക്കൻ കേരളത്തിൽ ഗോതമ്പും വാഴപ്പഴവും ശർക്കരയും ചേർത്ത് എണ്ണയിൽ വറുത്തുണ്ടാക്കുന്ന മറ്റൊരു പലഹാരമാണ് ഉണ്ടംപൊരി. മധ്യകേരളത്തിൽ ഇത് ബോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉണ്ട എന്ന പ്രയോഗം ഭക്ഷണം കഴിച്ച എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഉണ്ട ചോറിന് നന്ദി വേണം എന്നൊരു പഴഞ്ചൊല്ലും പ്രയോഗത്തിലുണ്ട്. ഉണ്ട ഉണ്ണി ഓടിക്കളിക്കും, ഉണ്ണാത്ത ഉണ്ണി ഇരുന്ന് കളിക്കും. ഉണ്ട ചോറിൽ കല്ലിടരുത്, ഉണ്ട വീട്ടിൽ കുണ്ട തൂക്കരുത്, ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശി, ഉണ്ടതും കണ്ടതും ലാഭം, മരത്തിൽ കിടന്നത് ലോഭം. ഉണ്ടവൻ അട കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, ഉണ്ടവനോടെ ഉരുള വാങ്ങാവൂ, ഉണ്ടാലൊന്നുറങ്ങണം, ഉറങ്ങിയാലൊന്നുണ്ണണം, ഉണ്ടുകൊഴുത്ത ഞണ്ട് അളയിലിരിക്കുമോ എന്നിങ്ങനെ അനേകം പഴഞ്ചൊല്ലുകളും ഉണ്ട എന്ന വാക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 രാത്രി 8:50.
3: ഇനി ഇന്നു രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാതകളിലൊന്നായ NH-47A കേരളത്തിലാണ്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം, വില്ലിംഗ്ടൺ ദ്വീപിനെ കൊച്ചി ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിന് 5.92 km ആണ് നീളം. ഈ റോഡ് പിന്നീട് NH-966B എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാതകളിലൊന്നായ NH-47A കേരളത്തിലെ വില്ലിംഗ്ടൺ ദ്വീപിനെയും കൊച്ചി ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നു.

ഇപ്പോൾ അറിയിപ്പുകൾ. നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ വി എസ് സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്നത്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, മാധവിക്കുട്ടിയുടെ വിടുകന്നെ പറവകൾക്കൊപ്പം എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കളറിയാൻ ഗ്രീൻമോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. FM ഡയറിയുടെ തുടർഭാഗത്തിൽ സമകാലികം, ലഹരിക്കെതിരെ ജാഗ്രത.

രാവിലെ 10:30 സ്മൃതിരാഗം, 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, ലോക പുകയില വിരുദ്ധ ദിനം. ഡോക്ടർ ഷാരുദ എം പി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓർമ്മചിന്ത്, 3:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. അടുത്തറിയാം മൈക്രോഗ്രീൻസിനെ. മൈക്രോഗ്രീൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം സൌത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് സംസാരിക്കുന്നു. തുടർന്ന് മട്ടുപ്പാവ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി KS സതീശൻ. രാത്രി 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. രാത്രി 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 10:00 ഗാനമഞ്ജുഷ, 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ അറിയിപ്പുകളോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാവുകയാണ്. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:35.

രാവിലെ 8:05 വിടരുന്ന മുട്ടുകൾ എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് കായനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും.

അടുത്ത ഗാനം മോക്ഷതീർത്ഥം എന്ന നാടകത്തിൽ കോടമ്പള്ളി രാജീവ്, സുധ എന്നിവർ പാടിയത്. രചന രാജീവ് ആലുങ്കൽ, സംഗീതം ബാലമുരളി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സൗഭാഗ്യം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെ ഈണമിട്ട ഗാനം യേശുദാസ് പാടിയത്. ചിത്രം നഖക്ഷതങ്ങൾ.

കെ ജി മാർക്കോസ്, കൃഷ്ണചന്ദ്രൻ, വാണി ജയറാം എന്നിവർ ആലപിച്ച ഗാനം ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിൽ നിന്നും. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം വി എസ് നരസിംഹൻ.

അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഗായകൻ യേശുദാസ്.

ഒരു ഗാനം കൂടി കേൾക്കാം. മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിൽ സുജാതയും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡും. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ.

നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകൾ എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. നാളെ രാവിലെ 10:55 മുതൽ മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, ലോക പുകയില വിരുദ്ധ ദിനം, ഡോക്ടർ ശാരുധ എം പി സംസാരിക്കുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.